0: Western A series at the Rangiri Dambulla International Stadium in Sri Lanka this morning. The match will begin at 10 a.m. Indian time. Tilak Verma-led men in blue will be up against host Sri Lanka and Afghanistan in the triangular contest. India A will face Afghanistan A at the same venue on Thursday. All the matches will be played in Dambulla, with the final match scheduled on 21st of this month. And now for a look at today's newspapers. It's over to Renu Kataria.
1: Thank you, Sarabjit. Garib Kalyan at heart of governance, says PM Modi, as NDA marks 12 years, is a front page headline in The Statesman. Crisis deepens for Mamata as her Lok Sabha team breaks. Rebel TMC MPs reach out to BJP, writes the Indian Express. Israel-Iran trade strikes may revive full-scale war in region. Government tells all Indians to leave Iran immediately, writes the Asian Age. India sees surprise current account surplus in January to March. Strong services receipts, higher remittances offset war disruptions, leads the Financial Express. Giving impetus to the digital modernization push in Indian Railways, waitlist gets a crystal ball, railways to unveil AI tool to predict ticket confirmations, says the Pioneer. As Delhi battles extreme heat and rising fire incidents, surge in fire incidents linked to overloaded electrical systems, writes the Delhi Tribune. The Statesman on its editorial page writes, for years, India's electric vehicle debate was driven largely by environmental concerns, yet the strongest argument for electrification may be India's enduring vulnerability to imported oils. And finally, consensual premarital relationships, no stain on character. SC orders man's appointment as cop, informs the Hindustan Times. And with that, it's back to you, Sarabjit.
0: Thank you, Renu. And now, before we end the bulletin, the headlines once again. Union Home Minister Amit Shah to launch land port management system in New Delhi today. 5-day BRICS Agriculture Ministers meeting to begin today in Indore, Madhya Pradesh. Indian Embassy in Muscat confirms rescue of all 24 Indian seafarers aboard MT Merivex after fire incident south of Strait of Hormuz. Iran and Israel announce halt in attacks against each other but warn of retaliation if ceasefire breached again. U.S. federal court strikes down President Donald Trump's $1 lakh H-1B visa fee. And in men's cricket, India A to take on Sri Lanka A in opening match of Tri-Nation Series at Dambulla this morning. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:30.
3: നോവൽ സഞ്ചാരം.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: കിനാവുകൾക്ക് ചിലപ്പോൾ ചില പ്രായത്തിൽ യാഥാർത്ഥ്യത്തെക്കാൾ മനസ്സിനെ പിടിച്ചടക്കാനുള്ള കെൽപ്പുണ്ടല്ലോ. അവിടെ സാധ്യതാ അസാധ്യതകളുടെ വേർതിരിവില്ല. ചക്രവാള പരിധികളില്ലാത്ത പ്രപഞ്ചമാണ്. പ്രതിരോധങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. സൂര്യകിരണങ്ങളിൽ തൂങ്ങിയാടി ചന്ദ്രകിരണം കടന്നുപിടിച്ച് അനന്തതയിലൂടെ പ്രയാണം ചെയ്യുക. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള ഋതുക്കൾ ചമഞ്ഞൊരുങ്ങുന്നു. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള സൂര്യന്മാർ അസ്തമിക്കുന്നു. വിടരാൻ വെമ്പിക്കൊണ്ടും കൊഴിയാൻ വൈകിക്കൊണ്ടും നിൽക്കുന്ന പൂക്കൾക്ക് നടുവിലൂടെ എന്തിനെന്നില്ലാത്തതും സുഖിതവുമായ ഒരു വിഷാദ ഗാനം മൂളിക്കൊണ്ട് കാറ്റ് ഊളിയിട്ട് നടക്കുന്നു. കമ്പികളെല്ലാം മുറുകിക്കൊണ്ടാണ് ഗാനങ്ങളെല്ലാം ഉച്ചസ്ഥായിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ കിനാവിൻ്റെ പ്രപഞ്ചത്തിനു വേണ്ടി യുദ്ധം വെട്ടുന്നു. ജീവിതം തന്നെ പൊടിച്ച് തകർത്ത് കളയുന്നു. ചോദിക്കുന്നതും ഉത്തരം പറയുന്നതും വിധിക്കുന്നതുപോലും വികാരമാണ്. അപ്സരസുകളുടെ ലോകത്തിൽ ചെന്നുപെട്ട വസിഷ്ഠനെ പോലെ ചിന്ത അവിടെ പുറന്തള്ളപ്പെടുകയോ വിഡ്ഢിയാക്കപ്പെടുകയോ ചെയ്യുന്നു. ജീവിതം തിമർത്തു പോക്കുകയാണ്. ചിലപ്പോൾ മഹത്വത്തിലേക്ക് കായ കൂടാൻ, ചിലപ്പോൾ അമ്പയെ കൊഴിയാൻ. മഹാനും വിഡ്ഢിയും പിരിഞ്ഞു പോകുന്ന മുക്കൂട്ട പെരുവഴിയാണ് ആ സ്വപ്നപ്രപഞ്ചം. ഗോപികുറുപ്പ് അവിടെ നിന്ന് ചൊല്ലിയാടി. പെട്ടെന്നാണ് അത് തകർന്നുപോയത്. ലക്ഷ്മിക്കുട്ടി എന്നെങ്കിലും പോകുമെന്ന് അയാൾ ഓർത്തിട്ടില്ല. എല്ലാ സമയത്തേക്കും കാലത്തേക്കും ഉദിച്ചു നിൽക്കുന്ന ഒരു ധ്രുവനക്ഷത്രമാണ് അതെന്ന് അയാൾ വിശ്വസിച്ചു. ആ നക്ഷത്രത്തെ ലക്ഷ്യം പിടിച്ചുകൊണ്ടാണ് അയാൾ തൻ്റെ കപ്പൽ ഓടിച്ചത്. എന്നെ

0: കൊണ്ടുപോവുക എന്ന അവളുടെ വാക്കോടുകൂടി ആ മാർഗദീപം കെട്ടു. നടുക്കടലിൽ വെച്ച് വടക്കു നോക്കി നഷ്ടപ്പെട്ട കപ്പിത്താനെ പോലെ അയാൾ വട്ടം കറങ്ങി. ഇല്ല, ഇനി ഞാൻ ചൊല്ലിയാടില്ല എന്ന് അയാളുടെ യാത്രാമൊഴിയിൽ ഒരു ജീവിത സൗഭാഗ്യം മുഴുവൻ വറ്റി അമരുകയായിരുന്നു. ലക്ഷ്മിക്കുട്ടി പോയതിനു ശേഷം 3 മാസത്തെ അയാളുടെ ജീവിതം ഒരു ജീവിതമായിരുന്നുവോ? ഒരു ശൂന്യത. ആത്മാവ് കൈമോശം വന്നിരിക്കുന്നു. ഞാൻ മരിക്കും, അയാൾ സ്വയം പിറുപിറുത്തു. എപ്പോഴെങ്കിലും വല്ലതും കഴിച്ച് എവിടേക്കെന്നില്ലാതെ നടന്നു. എവിടെയെങ്കിലും തളർന്നു വീണു മയങ്ങി. ജീവിതം ഒരു തൊണ്ടുപോലെയായിരിക്കുന്നു. ആ തൊണ്ടും തച്ചുടച്ചാലോ?
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതിമധുരം കേൾക്കാം. സൗപർണിക നദിക്കരയിലെ മൂകാംബിക ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യം സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനുവേണ്ടി ദേവാനന്ദ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കെ ജയകുമാറിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത്. ചിത്രം കിഴക്കുണരും പക്ഷി.

0: മറ്റൊരു പശ്ചാത്തലത്തിലെ ഗാനങ്ങളുമായി സ്മൃതിമധുരം ഇനി നാളെ രാവിലെ 8:35 കേൾക്കാം. ആകാശവാണി ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: യോഗ സൗഖ്യം.
2: ഇന്ന് ഈ പരിപാടിയിൽ വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ വൃന്ദാജി നായർ സംസാരിക്കുന്നു.
3: ഇന്ന് നമുക്ക് വീരഭദ്രാസനം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി കാലുകൾ രണ്ടും ഏകദേശം 3 മുതൽ 4 അടി അകലത്തിൽ വെച്ച് നിൽക്കുക. പാദങ്ങൾ പൂർണ്ണമായും നിലത്ത് പതിഞ്ഞിരിക്കണം. കൈകൾ ഇരുവശങ്ങളിലൂടെയും തോളുകളുടെ ഉയരത്തിൽ ഉയർത്തി രണ്ടു വശത്തേക്കും നീട്ടി നിവർത്തി പിടിക്കാം. കൈകൾ തറയ്ക്ക് സമാന്തരമായിരിക്കണം. ഇനി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് വലതു കാൽപാദം വലതുവശത്തേക്ക് 90 ഡിഗ്രി തിരിച്ചു വയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കാൽമുട്ടും വലത് കണങ്കാലും ഒരേ ലെവലിൽ വരുന്ന രീതിയിലായിരിക്കണം കാൽമുട്ട് മടക്കേണ്ടത്. ഈ ലെവൽ വിട്ട് മുട്ട് അമിതമായി മടങ്ങാൻ പാടുള്ളതല്ല. ഇടത്തെ കാൽമുട്ട് നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തല മെല്ലെ വലതുവശത്തേക്ക് തിരിച്ച് വലത്തോട്ട് നോക്കുക. കൈകൾ മൃദുവായി വലതുവശത്തേക്ക് വലിച്ച് പിടിക്കുകയും ചെയ്യാം. 5 മുതൽ 10 സെക്കൻഡ് വരെ ഈ സ്ഥിതിയിൽ തുടരാം. സാധാരണ ശ്വാസം എടുത്തുവിടാം. വിശ്രമിക്കാനായി ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് മുട്ട് നിവർത്തി വലതുപാദം നേരെ വച്ച് നേരെ വരാം. കൈകൾ വശങ്ങളിലൂടെ താഴേക്കിട്ട് വിശ്രമിക്കാം. ഇതേ രീതിയിൽ തന്നെ ഇടതുവശത്തേക്കും ആവർത്തിക്കാം. അതായത് ഇടതുപാദം ഇടതുവശത്തേക്ക് 90 ഡിഗ്രി ചരിച്ചു വയ്ക്കാം. ഇടത് കാൽമുട്ട് ഇടത് കണങ്കാലിൻ്റെ അതേ ലെവലിൽ കുറഞ്ഞ് മടക്കാം. ഇടത് വശത്തേക്ക് തല ചിരിച്ച് ദൃഷ്ടി ഇടത് വശത്തേക്ക് മാറ്റാം. ബാലൻസിങ് വരുന്ന ഒരു യോഗ പോസ്ചർ ആയതിനാൽ തലകർക്കം വെറട്ടിഗോ പോലുള്ള ബാലൻസ് പ്രശ്നമുള്ളവർ, ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ, പ്രായാധിക്യമുള്ളവർ തുടങ്ങിയവർ ഈ ആസനം വളരെ കരുതലോടെ ചെയ്യേണ്ടതാണ്. പ്രധാനമായും അരയ്ക്ക് താഴോട്ടുള്ള മാംസപേശികളെയും

0: സന്ധികളെയും ബലപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു യോഗാസനമാണ് വീരഭദ്രാസനം. ഇത് യോഗ തെറാപ്പിയായി മുട്ടുവേദന, ഇടുപ്പുവേദന, വെരിക്കോസ് വെയിൻ മുതലായവയിൽ നിർദ്ദേശിക്കാറുണ്ട്. ഗർഭിണികളിൽ അവസാനത്തെ മാസങ്ങളിൽ പരിശീലിക്കാവുന്ന ഒരു യോഗാസനം കൂടിയാണ് വീരഭദ്രാസനം.
1: വീരഭദ്രാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദം ജോൺ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും സംഘവും പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ദീപക് ദേവ്.

ഹലോ പ്രിയഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക ദിവ്യ നായർ. പ്രശസ്ത ഗുരുക്കന്മാരായ ഡോക്ടർ ഓമനക്കുട്ടി, ആലപ്പുഴ ശ്രീകുമാർ എന്നിവരുടെ കീഴിൽ കർണാടക സംഗീതം അഭ്യസിച്ച് 12 വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച കലാകാരിയാണ് ജെ ആർ ദിവ്യ നായർ. പ്ലേബാക്ക് സിംഗർ, ലൈവ് പെർഫോമർ എന്നീ നിലകളിൽ ശ്രദ്ധേയയായ ദിവ്യ ആകാശവാണിയുടെ ബി ഹൈ ഗ്രേഡ് ലൈറ്റ് മ്യൂസിക് ആർട്ടിസ്റ്റ് കൂടിയാണ്. പി ജയചന്ദ്രൻ, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ തുടങ്ങിയ പ്രഗത്ഭർക്കൊപ്പം വേദി പങ്കിട്ടിട്ടുള്ള ദിവ്യ ഡി ജെ ആർ ലൈവ് ബാൻഡ് എന്ന സ്വന്തം മ്യൂസിക് ബാൻഡിലൂടെ ഇന്ത്യയിലും വിദേശത്തും നിരവധി വേദികളിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഗായിക എന്നതിലുപരി മികച്ചൊരു ആങ്കർ, അഭിനേത്രി, ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻ എന്നീ നിലകളിൽ തിളങ്ങി നിൽക്കുന്ന ദിവ്യ തെലുങ്കിലും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. നേരറിയും നേരത്ത് എന്ന ചിത്രത്തിലെ മധുരമായൊരു കോകിലനാദം എന്ന ഗാനത്തിലൂടെ 2026 ഏപ്രിലിൽ പ്രഖ്യാപിച്ച 49th കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ദിവ്യയുടെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്ന നേട്ടമാണ്.

0: പ്രീഗതത്തിലേക്ക് സ്വാഗതം. ഞാൻ ജെ ആർ ദിവ്യ നായർ. കഴിഞ്ഞ ആഴ്ച ഹലോ പ്രീഗതത്തിലൂടെ കുറെ നല്ല കോളേഴ്സ് ഉണ്ടായിരുന്നു, നല്ല വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നമ്മൾ കേട്ടുമുട്ടി. ഇന്ന് ആരൊക്കെയാണ് വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹലോ പ്രീഗതത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ആതിര എന്നാണ്.
0: ആതിര, ഓക്കെ ഓക്കെ. ആതിര എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ തിരുവനന്തപുരത്തുനിന്നാണ്, കുമാരപുരം.
0: കുമാരപുരം, ഓക്കെ ഓക്കെ. ആതിര, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ?
1: ദിവ്യ മാഡത്തിന് അവാർഡ് കിട്ടി എന്നൊക്കെ അറിഞ്ഞു, അപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. അപ്പൊ രാജഹംസമേ എന്ന് പറഞ്ഞ പാട്ടിന്റെ കവർ സോങ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. ആ കവർ സോങ് കണ്ടപ്പോ തൊട്ട് ഞാൻ മാഡത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവാർഡ് കിട്ടി എന്ന് അറിഞ്ഞു വളരെ സന്തോഷം. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് വിളിച്ചത്.
0: ഓക്കെ, താങ്ക് യു. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പൊ ഇന്ന് ഇവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. ഓക്കെ, എന്താ ചെയ്യുന്നേ?
1: ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ, ചേച്ചി.
0: ഓക്കെ, ഇഷ്ടപ്പെട്ട മൂന്ന് സിനിമകളുടെ പേര് പറയോ.
1: മൂന്ന് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദൃശ്യം, ലൂസിഫർ, പിന്നെ മനുഷ്യർ.
0: പുതിയ ദൃശ്യം 3 കണ്ടായിരുന്നോ?
1: ഇല്ല, കണ്ടില്ല. അതിനി കാണണം,
0: സമയമുണ്ടല്ലോ അല്ലേ. ദൃശ്യം അതിരടി കുറെ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് കണ്ടോ? ജോലിയുടെ തിരക്കില്ല,
1: സമയമില്ല.
0: ഓക്കെ, അടുത്ത സാറ്റർഡേ സൺഡേ ഇത് രണ്ടും നമുക്ക് കണ്ടു തീർക്കാം അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് എത്രയോ ജന്മമായി.
0: ഓക്കെ, സമ്മറിൻ ബത്ലഹേമിലെ പാട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ. ഓക്കെ, 90s സോങ്സ് കൂടുതൽ ഇഷ്ടമാണോ?
1: അതെ അതെ,
0: പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം അല്ലേ.
1: പഴയ പാട്ടുകൾ ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ ഈ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ. താങ്ക്സ് ഫോർ കോളിംഗ്.
2: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേ

0: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ ഇർഷാദ്. ഇർഷാദാണ്.
0: എവിടെ നിന്നാണ് ഇർഷാദ് വിളിക്കുന്നത്?
1: ഞാൻ ഇവിടെ കൊല്ലം ജില്ല പരവൂര്.
0: ഓക്കെ, ഏത് പാട്ട് ആവശ്യം? കാര്യസ്ഥാനിൽ ഏത് പാട്ട്? ഏതെങ്കിലും പാട്ട് മതിയോ അതോ ഏതെങ്കിലും പാട്ട് പറയുന്നുണ്ടോ?
1: അതിന് പാട്ടെല്ലാം.
0: ഓക്കെ, അപ്പൊ അതിലെ മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാൻ അയച്ചേരട്ടെ. എല്ലാവർക്കും ഒരു സന്തോഷമുള്ള ഒരു പോസിറ്റിവിറ്റി വളർത്തുന്ന പാട്ടാണല്ലോ.
1: മേഡം
0: ആ പാട്ടിന്റെ വരി തന്നെ പാടണം അല്ലേ?

ചുവടു വച്ച് പാടാം ശുഭരാത്രി, മനസ്സുകൊണ്ട് നേരം ആശംസ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും കാര്യസ്ഥനിലെ ഈ മനോഹരമായ സോങ് കേൾപ്പിച്ചേരാട്ടോ.

0: മുന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
2: മാഡം, എന്റെ പേര് സതീഷ് കുമാർ, മെഡിക്കൽ കോളേജ് തുറവിക്കൽ.
1: ആണോ? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് വൈഫ്, വൈഫിന്റെ പേര് സുമ, രണ്ട് മക്കളാണ്, മൊത്തയുടെ അനൂപ്, രണ്ടാമത്തെ അശ്വനാഥ്.
1: അവരൊക്കെ എന്ത് ചെയ്യുന്നു? സ്കൂളിലാണോ കോളേജിലായോ?
2: കോളേജില് പഠിക്കാണ്.
1: കോളേജിൽ പഠിക്കാണ്.
2: അറിവിൻസ് കോളേജിലെ ഇഗ്നോയുടെ ഇംഗ്ലീഷ് സ്റ്റഡീസ്. രണ്ടാം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ ഡിഗ്രിക്ക് പിന്നേർന്നു സെക്കൻഡ് ഇയർ.
1: ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ആവശ്യം?
2: പഴയ ഒരു പാട്ടാണ്. വെള്ളം എന്ന സൗരയൂഥപഥത്തിൽ നിന്നോ മുല്ലനേരി ജയിച്ച് ദേവരായ മാസ്റ്റർ ഗാനം വെള്ളം എന്ന സൗരയൂഥപഥത്തിൽ നിന്നോ എന്നാൽ തോന്നുന്ന ഗാനം.
1: നല്ല പാട്ടാണ്, നല്ല പാട്ടാണ് ചോദിച്ചേക്കുന്നത്.
2: മാഡത്തിന് ഇപ്പൊ പുതിയ പാട്ട്?
1: എന്റെ ന്യൂ സോങ്സ് ഇറങ്ങാനുള്ള പാട്ടുകളുണ്ട്. ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് റീസെന്റ്ലി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത്, ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗറിന്റെ. മധുരമായ ഒരു കോകിലനാഥം എന്നാണ് ആ പാട്ടിന്റെ പേര്. കേട്ട് നോക്കണം കേട്ടോ, കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ. നേരറിയും നേരത്ത് എന്നാണ് സിനിമയുടെ പേര്. ആ ഒരുപാട് ഇറങ്ങാനുള്ള ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്, ഷോസ് ഉണ്ട്. ഓ സന്തോഷം, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു കേട്ടോ.
2: ഓക്കെ.
1: ഓ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ.

0: ഹലോ പ്രിയഗതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: മേഡം, ഞാൻ സുരേന്ദ്രൻ നായരാണ്. കേരള ഭട്ടമുഖാവ് കേരള നാറില് താമസിക്കുന്നു.
0: ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഞാനും വൈഫും മാത്രമേ ഉള്ളൂ.
0: ആണോ? ഓക്കെ. സിനിമകളൊക്കെ ഇഷ്ടമാണോ? സിനിമയാണോ പാട്ടാണോ കൂടുതൽ ഇഷ്ടം?
1: സിനിമയൊക്കെ കാണാറുണ്ട്, പാട്ടും ഇഷ്ടമുണ്ട്. പാട്ട് പാടുന്ന ആളാണ്. പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ആകാശവാണി എന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ഒരു ഭാഗമാണ്. ആകാശവാണിയിൽ വരുന്ന പാട്ടുകൾ ഞാൻ കൊച്ചിലെ പാടുന്ന ആളാണ്.
0: അത് എല്ലാ പാട്ടുകാരെ സംബന്ധിച്ചും ആകാശവാണി എന്ന് പറഞ്ഞ ഒരു മീഡിയത്തിൽ കൂടെയാണ് എല്ലാവരും പാട്ട് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ഗുരുനാഥന്മാരോടൊക്കെ എത്തുന്നതിന് മുന്നേ ആദ്യം ഈ പറഞ്ഞ പോലെ ആകാശവാണിയിലെ പാട്ടുകളും ലളിതഗാനങ്ങളും കേട്ടാണ് എല്ലാവരും പഠിച്ച് വളരുന്നത്. ഓക്കെ, അതൊരു വലിയ സത്യം തന്നെയാണ്. അപ്പോ ആകാശവാണി സാറിന്റെ ഒരു ലൈഫ് ലൈൻ ആണെന്നാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് പിന്നെ എനിക്ക് രണ്ടു വാരി പാട്ട് പാടണം മാഡം.
0: പാടിക്കോളൂ, പാടിക്കോളൂ.
1: ഒരു രാത്രി കൂടി വിടവാ നദീ

0: ഒരു രാത്രി കൂടി ഒരു പാട്ടുവേ.
1: നന്നായിരുന്നു കേട്ടോ, നന്നായി. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ട് കീപ്പിങ് കേട്ടോ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: മുന്നണി ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എവിടുന്നാണ് വിളിക്കുന്നത്? കുട്ടിച്ചൽ. ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ വിശേഷം എന്തൊക്കെയാണ് വീട്ടിലെ?
2: ഇങ്ങനെയൊക്കെ പോകുന്നു. മക്കള് രണ്ടും പുറത്താണ്. അങ്ങനെ പോകുന്നു.
1: അവിടെ മഴയൊക്കെ ഉണ്ടോ?
2: മഴയുണ്ട്. ഇപ്പൊ ചാറ്റൽ മഴയായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. ചാറ്റൽ മഴയായിട്ട് എങ്ങനെ നിൽക്കുന്നു.
1: ഈ യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമുള്ള ആളാണോ?
2: ഞാൻ ഡൽഹിയിലായിരുന്നു, അവിടെ ജോലിയിലായിരുന്നതാണ്. ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ്.
1: സീനിയർ സിറ്റിസൺ ആയിട്ട് വേണം നമ്മൾ യാത്രകൾ പോകാൻ. അതുവരെ നമ്മൾ ജോലി അതുമായിട്ട് ബിസിയല്ലേ.
2: സ്ഥാപനം നടത്തുന്നോണ്ട് എനിക്ക് അതിനെ ഒരുപാട് സമയം വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം ആയതുകൊണ്ട് അപ്പൊ അത് എടുക്കാനെല്ലാം ഞാൻ തന്നെയാണ് ബാങ്കുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നോണ്ട് എനിക്ക് യാത്രക്ക് എല്ലാരും വെളിയിൽ ഡൽഹിയിലും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഡൽഹിയിലായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് ഓരോ കല്യാണം ഒക്കെ വരുമ്പോ പോവും. പോയി പെട്ടെന്ന് മടങ്ങും. പിന്നെ ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ പോണോന്നൊക്കെ ഉണ്ട്. അത് ആരെങ്കിലും വന്നിപ്പോ മക്കള് വലിയ ഇൻട്രസ്റ്റ് എടുത്ത് ഇതൊക്കെ ഏറ്റെടുത്താലല്ലേ എനിക്ക് പോവാൻ പറ്റും.
1: അവരിത് കേൾക്കുന്നുണ്ടാവും. ഇനി എന്തായാലും ഇൻട്രസ്റ്റ് എടുത്തോളും.
2: താല്പര്യം അവർക്ക് ഇതിനോടൊന്നും താല്പര്യമല്ല. മോള് ഡോക്ടറാണ്, മോ എഞ്ചിനീയർ ആണ്. അപ്പൊ അവരിതിലോട്ട് താല്പര്യം കാണിക്കുക.
1: അല്ല, നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മള് സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, നമ്മള് നമ്മളെ കാര്യം നമ്മൾ ആരെ നോക്കണ്ട. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ ഇഷ്ടമുള്ള പോലെ പോകണം. അപ്പം സ്ഥാപനമൊക്കെ നോക്കുന്ന തിരക്കിലാന്നറിയാം. അപ്പൊ ഇടയ്ക്ക് രണ്ടു ദിവസം സമയമെടുത്ത് നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പൊ എനിക്ക് തോന്നുന്നു യാത്രകളെ പോലെ ഇഷ്ടമുള്ളതാണ് പാട്ടും അല്ലെ. പാട്ട് ഇന്ന് ഏത് പാട്ടാ ആവശ്യം?
2: പാട്ടെന്ന് പറയുമ്പോ വലിയ ഇഷ്ടമാണ്. പാട്ടെന്ന് പറഞ്ഞാൽ

0: റേഡിയോ ഞാൻ കുഞ്ഞിലേ തൊട്ട് എന്റെ ചേട്ടൻ ഡൽഹിയിൽ നിന്ന് ആദ്യമായിട്ടൊരു ട്രോഫി കോന എന്നുള്ളൊരു ഇത് മർഫിയോ അങ്ങനെ എന്തോ ഒരു റേഡിയോ കൊണ്ടുവന്നു. ഞങ്ങളവിടെയായിരുന്നു ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആൾക്കാരെല്ലാം ഭയങ്കര അതിശയായിരുന്നു. അന്ന് തൊട്ട് ഞാൻ എന്തിനേക്കാതെ ഉറങ്ങില്ല. അതിനുവേണ്ടി ഞാൻ അടിയും കൊണ്ടിട്ടുണ്ട്. 10-ാം ക്ലാസ്സിലൊക്കെ 9-ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ രഞ്ജിനിയും 10 മണിക്കൊക്കെ റേഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എന്റെ അളിയനൊരു മിലിറ്ററി ആയിരുന്നു. അപ്പം പുള്ളി മിലിറ്ററി കഴിയുമ്പോൾ കുറെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ 10 മണി കഴിഞ്ഞാൽ റേഡിയോ ഇടാൻ പാടില്ല, സൗണ്ട് പുറത്തു വരാൻ പാടില്ല. അപ്പം അത് എനിക്കൊരു ഇത്, എനിക്ക് രഞ്ജിനി അന്ന് രഞ്ജിനി 10 മണിക്കായിരുന്നു
1: രാത്രി. അതെ, പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഒട്ടും ടോക്സിക് അല്ലാത്ത ഒരു കാര്യം, നമുക്ക് പോസിറ്റിവിറ്റി സന്തോഷം മാത്രം തരുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചോദിക്കുന്നത്?
0: എനിക്ക് നീലക്കണ്ണുകൾ എന്നുള്ള സിനിമയിലെ കല്ലോലിനി എന്നുള്ളൊരു പാട്ട്.
1: ഓക്കെ, ദേവരാജൻ മാസ്റ്ററിന്റെ നല്ലൊരു പാട്ട് കല്ലോലിനി. ആ പാട്ടല്ലേ,
0: അത് ഞാൻ സ്കൂളില് പാടി തണുത്തു വിറച്ച് നിന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് 8-ാം ക്ലാസ്സിൽ വെച്ചോന്നാണെന്ന്
1: തോന്നുന്നു. എന്താ പാടാൻ ശ്രമിച്ചു ആ പാട്ട്?
0: ആ പാട് ഇപ്പം പാടിയാൽ എനിക്ക് സൗണ്ട് ശരിയാവുമെന്ന് തോന്നാലും വേണമെങ്കിൽ രണ്ടുപേര് പാടാം. കല്ലോലി വന കല്ലോലി തീരത്തെ വിടരും ദുഃഖ പുഷ്പങ്ങളെ താരാട്ട് പാടി ഉറക്കൂ ഉറക്കൂ കല്ലോലി.
1: നന്നായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി കേട്ടോ. പാട്ടുകാരനാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് റേഡിയോയിലൂടെ കേൾക്കാം. ഓക്കെ
0: ഓക്കെ, താങ്ക് യു.

0: ഹലോ പ്രിയ, ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് സിന്ധു എന്നാണ്.
0: സിന്ധു. ഓക്കെ, എവിടെ നിന്നാണ്
1: അതെ,
0: സംസാരിക്കുന്നത്?
1: എനിക്കോ ഇത് തിരുവല്ലം വണ്ടിത്തടം എന്ന് പറയുന്ന സ്ഥലമാണ്, പാലപ്പൂരം എന്ന് പറയും.
0: ആണോ? ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഇവിടെ ഞാൻ ഹസ്ബൻഡും രണ്ട് മക്കളും ഉണ്ട്.
0: ആണോ? ഓക്കെ. അവരൊക്കെ സ്കൂളിലാണോ കോളേജിലാണോ?
1: എല്ലാരും വളർന്ന് മൂത്തമ്മ ഓട്ടോ ഓടിക്കുന്നുണ്ട്, ഇളയാള് ബജാജിന്റെ കമ്പനിയിലാണ്.
0: ആണോ? ഓക്കെ ഓക്കെ. പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ അല്ലേ?
1: നല്ല ഇഷ്ടമാണ് പാട്ടല്ല.
0: അതാണ് വിളിച്ചത് അല്ലേ. അപ്പൊ ഇഷ്ടപ്പെട്ട സിംഗറിന്റെ പേര് പറയൂ.
1: എല്ലാരും ഇഷ്ടമാണ്,
0: എല്ലാരും ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ആ, ഇങ്ങനെ ഇന്ന കാലഘട്ടത്തിലെ പാട്ടുകൾ ഇഷ്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലാ പാട്ടുകളും ഇഷ്ടമുള്ള ആളാണോ?
1: അങ്ങനെയൊന്നുമല്ല, എനിക്ക് പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടം.
0: ഏത് പാട്ടാണ് ഇന്ന് ആവശ്യമുള്ളത്?
1: എനിക്കിപ്പോ ഒരു പഴയ പാട്ടാണ്, കാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോ, ആ പാട്ടാണ്.
0: നല്ല പാട്ടാണ്, പി ജയചന്ദ്രൻ സർ പാടിയ പാട്ട്. ഓക്കെ, എം കെ അർജുനൻ മാസ്റ്റർ, ശ്രീകുമാരൻ നമ്പി സാറിന്റെ പാട്ട്. ഓക്കെ, ആ പാട്ട് എന്തായാലും കേൾപ്പിക്കാം കേട്ടോ.
1: ഒരു പാട്ട് പാടൂ.
0: പഴയ പാട്ട് ഇഷ്ടമുള്ള ആളാണല്ലേ, അപ്പൊ ഞാനും അങ്ങനത്തെ പാട്ട് പാടണം എന്ന് തോന്നുന്നു.

0: ഇഷ്ടമാണോ ഈ പാട്ട്?
1: ഇഷ്ടമാണ്.
0: അപ്പൊ ഈ ജയചന്ദ്രൻ സാറിന്റെ
1: എല്ലാ
0: പാട്ട്
1: ഇഷ്ടമാണ്,
0: ചോദിച്ചത്
1: പക്ഷേ
0: കൊണ്ടാണ് ഞാൻ ജയചന്ദ്രൻ സാറിന് തന്നെ ഒരു പാട്ട് പാടാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ എന്തായാലും അജയ്ക്കാനായി ജനിച്ചു വന്ന സിനിമയിലെ പാട്ട് കേൾപ്പിക്കാം കേട്ടോ. വിളിച്ചാൽ സന്തോഷം.

0: ഗായിക ദിവ്യ നായർ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയ ഗീതം തുടരുന്നു.
1: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: ഓക്കെ,
1: വിളിച്ചാൽ ഒരുപാട് സന്തോഷം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്?
2: എന്റെ പേര് മഹേഷ് എന്നാണ്. ഞാന് ജന്മനാലെ അംഗനാണ്. അതുകൊണ്ട് മേളത്തിനോട് ഞാൻ ആഗ്രഹം പറയുന്നു, നായന്റെ വരി ഒന്ന് പാടി കേൾപ്പിച്ചാൽ കൊള്ളാമായിരുന്നു.
1: ഒരുപാട് സന്തോഷം. ഞാൻ ഒരു പാട്ട് പാടിത്തരാം.

0: അധികം
1: താങ്ക് യു താങ്ക് യു. എനിക്ക് റേഡിയോ മാത്രമല്ല മാഡം, ഒരു ആശ്രയം കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം ആകാശവാണി തന്നെ.
0: എനിക്ക് മനസ്സിലാവും, ആകാശവാണി അങ്ങനെ ഒരു എന്താ പറയാ ഒരു എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു മീഡിയം ആയതിൽ അതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞ എല്ലാവർക്കും അതൊരു ഭാഗ്യമാണ്. അപ്പൊ പാടുന്ന ആളാണോ?
1: ഞാൻ പാടും.
0: ആ എനിക്ക് തോന്നി ഒരു പാട്ട് എനിക്ക് വേണ്ടി പാടിത്തരോ? ഞാൻ ആദ്യം അങ്ങോട്ട് പാടി തന്നില്ലേ.
1: അത് ശരി. കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ കാണപ്പെടുന്നേ അമ്മേ അമ്മേ അമ്മേ അമ്മയല്ലാതൊരു ദൈവമുണ്ടോ
0: വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരികളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാണെന്ന് തോന്നുന്നു, മനസ്സിലാവത്. എന്റെ വീട്ടില് അച്ഛൻ അമ്മ അമ്മൂമ്മ ഉണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. എന്റെ പുതിയ പാടത്തിലെ പാട്ടിനാണ് ഈ വർഷത്തെ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് കിട്ടിയത്, ഫോർ ദ ബെസ്റ്റ് പ്ലേ ബാക്ക് സിംഗർ.
1: അപ്പൊ
0: ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചല്ലേ. അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ശ്രീനിവാസനും മമ്മൂട്ടിയും കൂടെ ഒരു പാഠം അഭിനയിച്ചായിരുന്നല്ലോ
0: കഥ പറയുമ്പോൾ. ഓ നന്നായി, നല്ല വേഴ്സറ്റൈൽ സിംഗർ ആണ് സാർ. രണ്ട് പാട്ടും രണ്ട് രീതിയിൽ പാടി. ഓക്കെ,
1: ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത് എടപ്പിള്ളത്തോപ്പിൽ അനിത സുനിൽ എന്ന് പറഞ്ഞ ഒരാളിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും, അതുപോലെ തന്നെ തങ്കമണി പുരുഷനും അതുപോലെ അവരുടെ കുടുംബത്തിനും, പിന്നെ കുമാരവാടം പഞ്ചായത്ത് 13-ാം വാർഡ് ബസുമതി എന്ന് പറയുന്ന ആളിനും അവരുടെ കുടുംബത്തിനും, അതുപോലെ തന്നെ എന്റെ മരുമോളായ അഞ്ജു കലേഷിനും, അഖിലേഷ് അഖിലേഷ് എന്ന് പറയുന്ന എന്റെ കൊച്ചുമോനാണ് ബാലയ, പിന്നെ എന്റെ ഭാര്യ ജലതയാണ് പേര്, എല്ലാവർക്കും വേണ്ടി ഈ
0: പാടാണ്. ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്.
1: ബൈ ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് മുഹമ്മദ് എന്നാണ്.
0: എന്താണ്
1: മുഹമ്മദ്?
0: മുഹമ്മദ്, ഓക്കെ ഓക്കെ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? അറിയാം. അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: മഴ പെയ്യുന്നില്ല, ചെറിയ കാറ്റാണ്.
0: മഴ പെയ്യുന്നതാണോ ഇഷ്ടം, മഴ പെയ്യാത്തതാണോ ഇഷ്ടം?
1: രണ്ടും വേണം.
0: രണ്ടും വേണം, ഓക്കെ ഓക്കെ. അപ്പൊ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണെങ്കിൽ മഴ പെയ്യരുത്, അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ മഴ പെയ്യണം, അങ്ങനെയാണോ? അതെ അതെ അതെ, അത് വേണം, അത് വേണം.
1: വെയിലെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൗദിയിൽ ഉണ്ടായിരുന്നു, അവിടെയും വെയിലും തണുപ്പൊക്കെ അനുഭവിച്ചാണ്.
0: ഓ, മനസ്സിലായി മനസ്സിലായി.
1: അവിടെയൊക്കെ അറിയാലോ ചൂടും
0: അറിയാലോ. ഡെഫിനറ്റ്ലി. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇന്ന് ഒരു പാട്ട്
0: പറഞ്ഞോ.
1: സ്വപ്നഭൂമി.
0: പാട്ട് ഏതാണ്? പ്രേമ സർവസ്വമേതാണോ? പ്രേമ സർവസ്വമി, ആ പാട്ടല്ലേ? ഓക്കെ, ദേവരാജൻ
1: മാസ്റ്റർ.
0: ഓ, വെറൈറ്റി ഡെഡിക്കേഷൻ. അപ്പൊ ദാസ് സാർ ഇപ്പൊ യു എസിലാണ്, അപ്പൊ സാറിന്റെ ഫാമിലിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ?
1: ഓക്കെ,
0: സന്തോഷം. എപ്പോഴും പാട്ട് കേൾക്കാൻ ഇടവരട്ടെ. ഒരുപാട് സന്തോഷം കേട്ടോ വിളിച്ചാല്. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ബൈ.

0: ഹലോ പ്രിയഗീതത്തിലേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദി. നല്ലൊരു സന്തോഷമുള്ള കുറേ കോളേഴ്സും എന്താ പറയുക വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ നേരം പോയതറിഞ്ഞതേ ഇല്ല. എല്ലാവരും എന്താ പറയുക ഒരുപാട് പാട്ടുകളെ സ്നേഹിക്കുന്നവരാണ് വിളിച്ചത് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ആകാശവാണി എന്ന് പറഞ്ഞ മീഡിയം കുറേ ആൾക്കാർക്ക് എന്താ പറയുക ജീവിതമാണ് എന്ന് പറഞ്ഞ ഒരുപാട് കോളേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ജീവിതത്തിനെ സന്തോഷമാക്കുന്ന ഒരു മീഡിയത്തിൻ്റെ ഭാഗമായിട്ട് എനിക്കൊന്ന് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
1: ഗായിക ദിവ്യ നായർ അവതരിപ്പിച്ച ഹലോ പ്രിയ ഗീതം സമാപിച്ചു. നിർവഹണം സെവിൽ ജിഹാൻ, ഷിബിന അൻവർ.

പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പതഞ്ജലിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം പകർന്ന് MG ശ്രീകുമാർ പാടിയത് ചിത്രം ചന്ദ്രലേഖ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചാവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിന്റെ പ്രതിരോധവും എന്ന വിഷയം

0: ആണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
1: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പൊ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് അങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഈ ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പൊ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമൺ ആയി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷ പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെ പനി എന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവും ആകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോ എന്നെല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി എന്ന് നമ്മൾ ഓർക്കണം. എലി മാത്രമല്ല, മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റു ഒഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാദ്യം വരുന്നത് കൊതുവിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ്, അല്ലെ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരെയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർദ്ധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം ഈ കുട്ടികളൊക്കെ ഇന്ന് പരിസരത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരേണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാവുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമയ്ക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ച രീതി ഇതാണ് ജലദോഷ പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങൾ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ. അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റു മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾക്കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടോ പുതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി ഡോക്ടറോട് പറഞ്ഞു നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പൊ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു. കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നതുകൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെ ഡെങ്കി, ഡെങ്കി രോഗത്തിന് കൊതുവിൽ നിന്ന് പകരുന്ന ഈ ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ് അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വസ്ത്രങ്ങൾ ധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്. അതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം ചുമ പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാല ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ അംഗൻവാടി പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരെല്ലാം ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യ ശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കർച്ചീഫിന്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിന്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെ അധിക പ്രായമുള്ള വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പൊ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തൊക്കെ വേണം. അത് ഞാൻ എടുത്തു പറയുന്ന പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിരിക്കുന്നത് ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തൊക്കെ വേണം. ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്തു പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചന ഉണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ രൂപം ഉണ്ടെങ്കിൽ അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടിനിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞുതരുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്തെ വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫ് ആയിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിന്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

രാഗാമൃതത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ കേൾക്കാം. ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം. ആദ്യം ചനിതോടി എന്നാരംഭിക്കുന്നു രാഗം ഹരികാംബോജി ആദിതാളം, ത്യാഗരാജസ്വാമികൾ കൃതി.

രാഗമൃദത്തിൽ അടുത്തത് ശ്ലോകത്തെ തുടർന്ന് ചിദംബരം എന്നാരംഭിക്കുന്നു. രാഗം ചെഞ്ചുരുട്ടി, ആദിതാളം, ഗോപാലകൃഷ്ണ ഭാരതി കൃതി.

ഇന്ന് രാഗാമൃതത്തിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ കൃതികൾ, ലാൽഗുഡി ജി ജയരാമൻ വയലിൻ, ഉമയാൾപുരം കെ ശിവരാമൻ മൃദംഗം.

0: രാഗാമൃതം സമാപിക്കുന്നു.
1: ആകാശവാണി
2: ഹരിതവാണി

0: ഭാരതവാണിയിൽ ഇന്ന് മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന പി എൻ ശ്യാമള സംസാരിക്കുന്നു.
1: ദുരന്തങ്ങൾ ആരംഭം മുതൽ മനുഷ്യ സമൂഹത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവയുടെ തീവ്രത പലപ്പോഴും അളക്കുന്നത് അവ മനുഷ്യജീവനും സ്വത്തിനും വരുത്തുന്ന നാശത്തിന്റെ വ്യാപ്തിയെ അടിസ്ഥാനമാക്കിയാണ്. ഉടനടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കു പുറമെ ദുരന്തങ്ങൾ ഗണ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകുന്നു. കെട്ടിടങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഈ തടസ്സങ്ങൾ ബാധിത പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു.

മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായേക്കാവുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയും സംഭവവുമാണ് പ്രകൃതി ദുരന്തം. ഒരു നിർവചിക്കപ്പെട്ട പ്രദേശത്ത് പരിമിതമായ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന അപകടകരമായ ഒരു പൊതു സംഭവമാണ് ദുരന്തം. പ്രകൃതി ദുരന്തത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവയാണ്: ഒന്ന്, 10 അതിലധികമോ ആളുകൾ കൊല്ലപ്പെടുന്നു. 2, 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ബാധിക്കപ്പെടുന്നു. 3, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു. 4, അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവയിലേതെങ്കിലും ഒന്ന് ബാധകമാണെങ്കിൽ ഒരു സംഭവം പ്രകൃതി ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അവയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും പരിശോധിച്ചു നോക്കാം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പച്ചപ്പ്, ശാന്തമായ കായലുകൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയ്ക്ക് പേരുകെട്ട നാടാണ്. എന്നിരുന്നാലും പ്രകൃതി സൗന്ദര്യത്തിനിടയിലും കേരളം പ്രകൃതിയുമായുള്ള ഒരു പ്രക്ഷുബ്ധമായ ബന്ധത്തെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. വിനാശകരമായ വെള്ളപ്പൊക്കം മുതൽ നിരന്തരമായ മണ്ണിടിച്ചിൽ വരെ സംസ്ഥാനം അതിൻ്റെ ഭൂപ്രകൃതിയിലും ജനങ്ങളിലും നിലനിൽക്കുന്ന മുറിവുകൾ അവശേഷിപ്പിച്ച നിരവധി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളം ആവർത്തിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി അംഗീകരിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതിന് സൂക്ഷ്മമായ വിശകലനവും സാഹചര്യത്തിന്റെ സത്യസന്ധമായ വിലയിരുത്തലുകളും ആവശ്യമാണ്. തീരദേശ സ്ഥാനം, പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിലെ കുത്തനെയുള്ള ചെരിവ്, ജനസാന്ദ്രത എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് വളരെ സാധ്യതയുള്ളതാക്കുന്നു. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് അവയ്ക്കുള്ള കാരണങ്ങൾ, അവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ, അവയെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണങ്ങൾ, ഇവ മനസ്സിലാക്കി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ 39 അപകടങ്ങളെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ കണക്കിലെടുത്ത് അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും സംസ്ഥാനം മുൻകരുതലോടെയും പോസിറ്റീവായും പ്രതികരിച്ചു വരുന്നു. ദുരന്തങ്ങൾ ലഘൂകരിച്ച് കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിൽ അവബോധം, തയ്യാറെടുപ്പ്, ഫലപ്രദമായ പ്രതികരണ തന്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ആധുനിക കാലത്ത് മനുഷ്യരുടെ വിവിധങ്ങളായ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിദത്ത ദുരന്തങ്ങൾ പോലെ തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ, ആസൂത്രിതമല്ലാത്ത വിഭവ മാനേജ്മെന്റ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതിൽ ഒരു നല്ല പങ്കു വഹിക്കുന്നു. അപര്യാപ്തമായ കെട്ടിട മാനദണ്ഡങ്ങൾ, വിഭവങ്ങളുടെ അമിത ചൂഷണം, ദ്രുതഗതിയിലുള്ള നഗരവ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ സംഭവിക്കുന്നു. ജനസംഖ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അപകടകരമായ പരിതസ്ഥിതികളിൽ അതിൻ്റെ വർദ്ധിച്ചു വരുന്ന സാന്ദ്രതയും ദുരന്തങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീവ്രമായ കാലാവസ്ഥയും അസ്ഥിരമായ ഭൂപ്രകൃതിയും, വനനശീകരണം, ആസൂത്രിതമല്ലാത്ത വളർച്ചാ വ്യാപനം, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എന്നിവയും ചേർന്ന് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത സാധ്യത കൂടിയ ദുർബലമായ ഇന്റർഫേസുകൾ സൃഷ്ടിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ജീവഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും പ്രകൃതി നാശത്തിനും ഇടയാക്കുന്നു. കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ്, മിന്നൽ, കാട്ടുതീ, മണ്ണിടിച്ചിൽ എന്നിവയാണ്. ഇവ ഓരോന്നും ഒന്ന് പരിശോധിച്ചു നോക്കാം. ഭൂകമ്പം. ഭൂമിയുടെ പുറന്തോടും മുകളിലെ മാന്റിലും ചേർന്ന് ഏറ്റവും കട്ടിയുള്ളതും പുറമേ ഉള്ളതുമായ ഷെല്ലായ ലിത്തോസ്ഫിയറിൽ നിന്നും പെട്ടെന്ന് ഊർജം പുറത്തുവിടുന്നത് മൂലമുണ്ടാകുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ കുലുക്കമാണ് ഭൂകമ്പ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്തെ ഭൂകമ്പം എന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഭൂകമ്പ ഊർജം പുറത്തുവിടുന്നതിൻ്റെ ശരാശരി നിരക്കാണ്. കേരളത്തിലും ലക്ഷദ്വീപുകളിലും ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം കോട്ടയം മേഖലയിൽ 2001 ജനുവരി 7 പ്രാദേശിക സമയം രാവിലെ 8:25 ഉണ്ടായ ഭൂകമ്പമാണ്. ഇത് മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ 2 മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായി. സുനാമി. പ്രസിദ്ധമായ ഇന്ത്യൻ മഹാസമുദ്ര സുനാമി ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളായ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ

0: നാശം വിതച്ചു. 2004 ഡിസംബർ 26 രാവിലെ 11 മണിയോടെയാണ് സുനാമി കേരളതീരത്ത് ആഞ്ഞടിച്ചത്. കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. മത്സ്യബന്ധന ബോട്ടുകൾ, വലകൾ, വീടുകൾ, കടകൾ, തീരപ്രദേശങ്ങളിലെ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കം. കേരളത്തിൽ ആദ്യത്തെ വെള്ളപ്പൊക്കം 1924 ഉണ്ടായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2018 ഓഗസ്റ്റ് മാസം വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി. 94 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. കാലവർഷം 41% അധികം മഴ പെയ്തതിന്റെ ഫലമായി അസാധാരണമായി ഉണ്ടായ തീവ്രമഴയെ തുടർന്ന് സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ അണക്കെട്ടുകളും തുറന്നു വിട്ടതിനാലാണ് വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും വ്യാപ്തിയും അത്ര വർദ്ധിച്ചത്. സംസ്ഥാനത്തെ 44 അണക്കെട്ടുകളിൽ 35 എണ്ണവും ചരിത്രത്തിൽ ആദ്യമായി ഈ സമയത്ത് തുറക്കുകയുണ്ടായി. ഇതുമൂലം 483-ൽ അധികം ആളുകൾ മരിക്കുകയും 1 ദശലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയുമുണ്ടായി. ഗണ്യമായ തോതിൽ ആളപായം ഉണ്ടാവുകയും സ്വത്തുക്കൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തു. പരിസ്ഥിതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. വനനശീകരണം, തണ്ണീർത്തടങ്ങൾ നീക്കം ചെയ്യൽ, ജലപാതയിലെ മാറ്റങ്ങൾ, വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വർദ്ധിച്ച മഴ, തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കത്തിനുള്ള കാരണങ്ങളാണ്. വെള്ളപ്പൊക്ക സമതലങ്ങളുടെ കയ്യേറ്റം, ഡാമുകളിലെ ജലസംഭരണം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വെള്ളപ്പൊക്കത്തെ സ്വാധീനിക്കുന്നു. വരൾച്ച. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമായി ലഭിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ 3 പ്രധാന കാലാവസ്ഥാ സീസണുകൾ വേനൽക്കാലം മാർച്ച് ടു മേ, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ ടു ഡിസംബർ എന്നിവയാണ്. കേരളത്തിലെ പ്രധാന മഴക്കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇത് വാർഷിക മഴയുടെ 80%ത്തിലധികം സംഭാവന ചെയ്യുന്നു. 1983, 1985, 1986, 1987 വർഷങ്ങളിൽ കേരളത്തിൽ സാമാന്യം കടുത്ത വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി. 1987 കേരളത്തിൽ വരൾച്ച മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. 14 ജില്ലകളിലായി ഏകദേശം 1500 ഗ്രാമങ്ങളെ വരൾച്ച ബാധിച്ചു. 9.82 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. സീസണിലെ നെൽകൃഷിയുടെ ഏകദേശം 30% നശിച്ചു. തേങ്ങ, കശുവണ്ടി തുടങ്ങിയ നാണ്യവിളകൾക്ക് നാശനഷ്ടമുണ്ടായതിന്റെ ഫലമായി 1000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ചുഴലിക്കാറ്റ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് എന്നത് അതിവേഗം ഭ്രമണം ചെയ്യുന്ന ഒരു കൊടുങ്കാറ്റ് സംവിധാനമാണ്. ഇതിന്റെ സവിശേഷത താഴ്ന്ന മർദ്ദകേന്ദ്രം, അടഞ്ഞ താഴ്ന്ന തലത്തിലുള്ള അന്തരീക്ഷ ചംക്രമണം, ശക്തമായ കാറ്റ്, കനത്ത മഴയും കൊടുങ്കാറ്റും സൃഷ്ടിക്കുന്ന ഇടിമിന്നലുകൾ എന്നിവയാണ്. ചുഴലിക്കാറ്റുകൾ സാധാരണയായി താരതമ്യേന ചൂടുള്ള ജലത്തിന്റെ വലിയ സ്രോതസ്സുകളിൽ രൂപം കൊള്ളുന്നു. സമുദ്രോപരിതലത്തിൽ നിന്നുള്ള ജലത്തിന്റെ ബാഷ്പീകരണത്തിലൂടെയാണ് അവ ഊർജം നേടുന്നത്. ഒടുവിൽ ഈർപ്പമുള്ള വായു ഉയർന്ന് തണുക്കുമ്പോൾ മേഘങ്ങളായും മഴയായും ഘനീഭവിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ പല വിധത്തിൽ ബാധിക്കുന്നു. മഴയുടെയും കാറ്റിന്റെ വേഗതയുടെയും തീവ്രത, വളരെ തീവ്രമായ കൊടുങ്കാറ്റുകളുടെ ആവൃത്തിയിലെ വർധനവ് എന്നിവ മനുഷ്യ പ്രേരിത കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടുന്നു. മിന്നൽ. സമീപ വർഷങ്ങളിൽ മിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. 16 വർഷത്തെ ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്ത ഒരു പഠനം കേരളത്തിൽ മിന്നലാക്രമണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പ്രതിവർഷം 1 ചതുരശ്ര കിലോമീറ്ററിന് ശരാശരി 20 മിന്നലാക്രമണങ്ങൾ രേഖപ്പെടുത്തുന്നു. 2015 കേരള സർക്കാർ ഇടിമിന്നലിനെ സംസ്ഥാന നിർദ്ദിഷ്ട തദ്ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. കാട്ടുതീ. കേരളത്തിൽ കാട്ടുതീ സാധാരണയായി ജനുവരി അവസാനത്തോടെ ആരംഭിച്ച് ഏകദേശം 13 ആഴ്ചയുള്ള കാലയളവിലാണ് ഉണ്ടാകാറുള്ളത്. സംസ്ഥാനത്തെ 2500 ഹെക്ടർ വനപ്രദേശം പൂർണ്ണമായും 1200 ഹെക്ടർ വനം ഭാഗികമായും കാട്ടുതീ മൂലം നശിച്ചതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പുകയും തീയും മൂലമുണ്ടാകുന്ന നേരിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ, സ്വത്ത് നാശം, സാമ്പത്തിക നഷ്ടങ്ങൾ, ജലത്തിൻ്റെയും മണ്ണിൻ്റെയും മലിനീകരണം എന്നിവ കാട്ടുതീ മൂലമുള്ള നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നു. മണ്ണിടിച്ചിൽ. പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് മണ്ണിടിച്ചിൽ സാധാരണമാണ്. 2019 വയനാട്, ഇടുക്കി ജില്ലകളിലെ മണ്ണിടിച്ചിൽ പ്രത്യേകിച്ച് ഗുരുതരമായിരുന്നു. ഇത് നിരവധി മരണങ്ങൾക്കും വീടുകൾക്കും സ്വത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26 ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപം ദേശീയപാതയിലുണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും വലിയ അളവിൽ മണ്ണും അവശിഷ്ടങ്ങളും പ്രദേശത്തെ വീടുകൾക്ക് മുകളിലേക്ക് ഒലിച്ചു വരികയും ഉണ്ടായി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA മുൻകൂർ അറിയിപ്പ് സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ, ദുരന്ത തയ്യാറെടുപ്പ് പരിശീലനങ്ങൾ എന്നിവയിലൂടെ ദുരന്ത നിവാരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും സന്നദ്ധമായ സമൂഹവും ദുരന്ത നിവാരണത്തിൽ പ്രധാന പങ്കാളിത്തം സാധ്യമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NGOകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവ പലപ്പോഴും ദുരന്ത പ്രതികരണത്തിലും വീണ്ടെടുക്കലിലും നിർണായക പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ദുരന്താനന്തര പുനർനിർമ്മാണ ശ്രമങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സുസ്ഥിര നിർമ്മാണ രീതികൾ സ്വീകരിക്കുക, കണ്ടൽക്കാടുകൾ പോലെയുള്ള പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക, ദുരന്ത സാധ്യത കുറയ്ക്കൽ വികസന ആസൂത്രണത്തിൽ സംയോജിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് സുസ്ഥിര ഭൂവിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും പരിസ്ഥിതി നശീകരണം കുറയ്ക്കുകയും ചെയ്യുന്ന നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പരമ്പരാഗത അറിവ് ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിച്ച് ദുർബല സമൂഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രതിരോധശേഷിയുള്ള റോഡുകൾ, പാലങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവ നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒരു പരിധിവരെ ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ ആഴത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും സമൂഹ പിന്തുണ, ദുരന്ത തയ്യാറെടുപ്പ്, നൂതന പരിഹാരങ്ങൾ എന്നിവയിലൂടെ കേരളം ശ്രദ്ധേയമായ പ്രതിരോധ ശേഷി പ്രകടമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് അപകട സാധ്യത ലഘൂകരിക്കൽ, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കൽ, സുസ്ഥിര വികസന രീതികൾ നടപ്പാക്കൽ എന്നിവയിൽ തുടർച്ചയായ ശ്രമങ്ങൾ അത്യാവശ്യമാണ്. ഭാവി തലമുറകൾക്കായി സുരക്ഷിതവും കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ നടപടികൾ സഹായിക്കും.
1: മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന PN ശ്യാമള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൈതപ്രത്തിന്റെ വരികൾക്ക് രാജ്കുമാർ സംഗീതം പകർന്ന് ചിത്ര പാടിയത്, ചിത്രം വേഷം.

ഒരു ഗാനം കൂടി കേൾക്കാം. വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 11:45 കേൾക്കാം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11:30.
1: കൂട്ടുകാരി.
2: സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും സുരക്ഷിതമായ ഭാവിക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമ്പത്തിക ശാക്തീകരണം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പോഷകാഹാരം, സുരക്ഷ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതികൾ സമൂഹത്തിന്റെ പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇന്ന് കേൾക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാ റാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ.
3: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. 3 പദ്ധതികളായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നത്. 1 പദ്ധതി എന്ന് പറയുന്നത് സ്ത്രീകൾക്കു വേണ്ടി മിഷൻ ശക്തി. മിഷൻ ശക്തി എന്ന് പറയുന്ന ആ പദ്ധതിക്കകത്ത് വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ 181, നാരി അദാലത്ത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നിങ്ങനെ സ്ത്രീകൾക്കു വേണ്ടിയുള്ള സ്കീമുകളാണ് മിഷൻ ശക്തിയിലൂടെ നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ മിഷൻ

0: ശക്തിയുടെ സ്കീമിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സാമ്പൽ എന്നും സാമർത്ഥ്യ എന്ന് പറയുന്നത്. അതിൽ സാമർത്ഥ്യ എന്ന് പറയുന്ന സ്കീമിനകത്ത് ശക്തി സദൻ, ശക്തി നിവാസ്, പൽന ക്രഷ്, PMVY തുടങ്ങിയ സ്കീമുകളാണ് നടപ്പിലാക്കുന്നത്. അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പഴയ സ്കീമുകളെ എല്ലാം മെർജ് ചെയ്ത് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. മിഷൻ പോഷൻ 2.0, മിഷൻ വാത്സല്യ, ഈ രണ്ട് സ്കീമുകൾ വഴിയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്.
1: മിഷൻ ശക്തി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ്. ഇതൊരു അംബ്രല സ്കീമാണ്. രണ്ട് പില്ലേഴ്സ് ആണ് ഇതിലുള്ള, സമ്പൽ ആൻഡ് സമർത്ഥ്യ. സമ്പൽ എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. അതിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ വൺ സ്റ്റോപ്പ് സെന്റർ, വിമൻ ഹെൽപ്പ് ലൈൻ, നാരി അദാലത്ത്, അതായത് നമ്മുടെ കേരളത്തിലെ ജാഗ്രതാ സമിതി പോലുള്ള ഒരു സംവിധാനമാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. സാമർഥ്യ എന്ന് പറയുന്ന സ്കീമിൽ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് ഉതകുന്ന പദ്ധതികളാണുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഒരു കണ്ടീഷണൽ ഡയറക്ട് ക്യാഷ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സ്കീമായിട്ടുള്ള PMVY, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ശക്തി സദനുകൾ. ശക്തി സദൻ എന്ന് പറയുന്ന ഒരു ഇന്റഗ്രേറ്റഡ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ആണ്, സ്ത്രീകൾക്കുള്ള ഒരു അഭയ കേന്ദ്രങ്ങളാണ്. ട്രാഫിക്കിങ്ങിന്റെ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകൾ, മറ്റ് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ, ഇവർക്കുള്ള അഭയ കേന്ദ്രങ്ങൾ, ഷെൽട്ടർ ഹോമുകളായിട്ടാണ് ശക്തി സദനുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്ക് സമാധാനപരമായിട്ട് ജോലി, തൊഴിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് സഖി നിവാസ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ നടപ്പിലാക്കി വരുന്നു. സേഫ് ആൻഡ് സെക്യൂർ ആൻഡ് എൻവയോൺമെന്റ്, അവരുടെ ജോലി സ്ഥലത്തിനടുത്ത് തന്നെ സഖി നിവാസ് എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലും വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നു. മിഷൻ ശക്തി സീമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ജില്ലാ വനിതാ ശിശു വികസന ഓഫീസുമായിട്ട് അനുബന്ധമായിട്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വിമൻ സങ്കല്പിന്റെ ഒരു ഹബ് ടീമുണ്ട്. 7 ജീവനക്കാരടങ്ങുന്ന ഒരു കേന്ദ്രമാണത്. പ്രധാനമായിട്ടും സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് സ്ത്രീകൾക്കും അതിക്രമത്തിനിരയായവരോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ത്രീകളോ തൊഴിൽ തേടുന്ന സ്ത്രീകളെ വരികയും വേണ്ട വനിതാ ശിശു വികസന വകുപ്പിന്റെ സേവനങ്ങൾ എടുക്കുകയും ചെയ്യാൻ പറ്റും.
0: എല്ലാ സ്കീമുകളെയും നമ്മൾ ലൈഫ് സൈക്കിൾ അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളായിട്ടിരിക്കുമ്പോഴുള്ള കുട്ടികളുടെ സേവനങ്ങൾ, കൗമാരക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ, പ്രഗ്നന്റും ലാക്ടേറ്റിംഗും ആയിട്ടുള്ളവരുടെ അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വർക്കിംഗ് വിമന് വേണ്ടി. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മിഷൻ ശക്തിയിൽ കൗമാരക്കാർക്കും അതുപോലെ തന്നെ വർക്കിംഗ് വിമനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയും കൗമാരക്കാർക്കു വേണ്ടിയും മിഷൻ പോഷൻ 2.0 പ്രവർത്തനങ്ങൾ അതുവഴിയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. മിഷൻ പോഷൻ 2.0 ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും, മിഷൻ വാത്സല്യ എന്ന് പറയുന്ന സ്കീം വഴി പ്രൊട്ടക്ഷനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സംരക്ഷണവുമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. മിഷൻ ശക്തിയിലൂടെ എംപവർമെന്റ്, അങ്ങനെ ന്യൂട്രീഷൻ, പ്രൊട്ടക്ഷൻ, എംപവർമെന്റ് എന്നീ രീതിയിലാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: മിഷൻ വാത്സല്യ സ്കീമിനെ കുറിച്ച് പറഞ്ഞു. നേരത്തെ ICPS എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അതായത് ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം എന്ന് പറയുന്നത്. അത് റീനെയിം ചെയ്തിട്ടാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഫെമിനൻ ചൈൽഡ് ഡെവലപ്മെന്റ് കുട്ടികളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മിഷൻ വാത്സല്യ എന്ന പേരിൽ സ്കീം നടപ്പിലാക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു സുരക്ഷിതവും സന്തോഷകരവുമായിട്ടുള്ള ഒരു ബാല്യം പ്രൊവൈഡ് ചെയ്യുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ലീവ് നോ ചൈൽഡ് ബിഹൈൻഡ്, ഒരു കുട്ടിയും നമ്മൾ പിന്തള്ളപ്പെട്ടു പോകരുത്, ആ രീതിയിലുള്ള ഒരു മോട്ടോയാണ് ഇതിലുള്ളത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് പ്രധാനപ്പെട്ട ഈ മിഷൻ വാത്സല്യയുടെ ഒബ്ജക്റ്റീവ്. ഇതിൽ ഒന്നാമത്തെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. അതായത് പ്രത്യേക പരിരക്ഷയും സംരക്ഷണവും ആവശ്യപ്പെട്ട കുട്ടികൾ, വൾണറബിളായിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ JJ Act ബന്ധപ്പെട്ട് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ തെരുവിലെ കുട്ടികളുണ്ട്, അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട്, ട്രാഫിക്കിങ്ങിന്റെയും മറ്റ് വയലൻസിന്റെയും വിക്ടിംസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, മൈഗ്രന്റ് വർക്കേഴ്സിന്റെ കുട്ടികളുണ്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ദെയർ ഫാമിലീസ്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ പ്രിവെന്റ് ചെയ്യുക, കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട പ്രതികൂല സാഹചര്യങ്ങൾ, വൾണറബിലിറ്റീസിനെയൊക്കെ തടയുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസുകളുണ്ട്, അതായത് പ്രത്യേക സംരക്ഷണവും ശ്രദ്ധ ആവശ്യ കുട്ടികളെ താമസിപ്പിക്കുന്നതിനുള്ള ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് നിലവിലുണ്ട്. ഇവിടെ ഹെൽത്ത് കെയർ, അവരുടെ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ് കൗൺസിലിംഗ്, ലീഗൽ ഹെൽപ്പ് എന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ലഭ്യമാകുന്നതാണ്. ഇതുപോലെ നമ്മുടെ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ് മിഷൻ വാത്സല്യയിൽ വരുന്നതാണ് സ്പോൺസർഷിപ്പ്, അതായത് സപ്ലിമെന്ററി ഫിനാൻഷ്യൽ സപ്പോർട്ട്, സാമ്പത്തിക സഹായം, വൾണറബിൾ ആയിട്ടുള്ള ഫാമിലീസിലുള്ള കുട്ടികൾക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾക്ക്, അവരുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, വികാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നീഡ്സിനൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട്. അതുപോലെ ഫോസ്റ്റർ കെയർ സംവിധാനമുണ്ട്, കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായിട്ടുള്ള മാതാപിതാക്കളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ള, അവരുടെ സ്വന്തം മാതാപിതാക്കളല്ല, അഡോപ്റ്റ് ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ സുരക്ഷിതമായിട്ടുള്ള ഒരു ഗാർഹിക അന്തരീക്ഷത്തിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോസ്റ്റർ കെയർ സംവിധാനം നടപ്പിലാക്കുന്നു. അതുപോലെ തന്നെ അഡോപ്ഷൻ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് നിയമപരമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും മിഷൻ വാത്സല്യ സ്കീമിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങളിലെ കുട്ടികളെ പാർപ്പിക്കുന്നതിനുള്ള ആഫ്റ്റർ കെയർ സംവിധാനങ്ങളും നമുക്ക് ഇപ്പൊ നിലവിലുണ്ട്. ഇപ്പൊ മിഷൻ വാത്സല്യ നമ്മുടെ എല്ലാ ജില്ലകളിലും, ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴിയാണ്.
0: മിഷൻ വാത്സല്യയിൽ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷന്റെ സ്പോൺസർഷിപ്പ് നമുക്ക് 4000 പെർ മന്ത് അഡോപ്ഷൻ വേണ്ടി ഉള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വനിതാ ശിശു വികസന വകുപ്പിൽ തന്നെ എല്ലാ ജില്ലകളിലും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസറുടെ സഹായം കൊടുക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ വർക്കിംഗ് വുമനെ സപ്പോർട്ട് ചെയ്യാനുള്ള വേറൊരു സ്കീമാണ് പാൽന. പാൽന കം ക്രഷ് എന്ന് പറയുന്ന ഡേ കെയർ ഫെസിലിറ്റീസ് ആണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള.
0: നാഷണൽ ക്രഷ് സ്കീം നടപ്പിലാക്കുന്നത് പാൽന ക്രഷ് 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനമാണ് കൊടുക്കുന്നത്. നമ്മൾ അംഗൻവാടി കം ക്രഷ് എന്നുള്ള രീതിയിലും നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അംഗൻവാടിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ക്രഷിന്റെ സേവനങ്ങൾ ലഭിക്കുന്നതാണ്. അതില് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റും ആധാറും നമ്മൾ ഒരു രേഖയായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാ സേവനങ്ങളും നമുക്ക് ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും ഒക്കെ ഈ പാൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നേടുന്നതിനും പാൽന ക്രഷിലൂടെ സാധിക്കുന്നുണ്ട്. നമ്മൾ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാൽന ക്രഷിന്റെ അല്ലെങ്കിൽ അംഗൻവാടി കം ക്രഷിന്റെ സഹായം ലഭിക്കുന്നതാണ്. സ്കീം ഫോർ അഡോൾസൻഡ് ഗേൾസ് സാഗ് എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനകത്ത് ന്യൂട്രീഷനും ഹെൽത്ത് എഡ്യൂക്കേഷനും IFA ടാബ്ലറ്റ്സിന്റെ വിതരണവും ഒക്കെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നമ്മൾ വയനാട് ജില്ലയിലാണ് നടപ്പിലാക്കുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലാണ് ഇന്ത്യ ഗവൺമെന്റ് സാഗ് എന്ന് പറയുന്ന ഈ പരിപാടി നടപ്പിലാക്കുന്നത്. കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടിയും ആൺകുട്ടികൾക്ക് വേണ്ടിയും നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ സാഗ് മാത്രമല്ലാതെയും നടപ്പിലാക്കുന്നുണ്ട്. മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ സപ്ലിമെന്ററി ന്യൂട്രീഷനും പാചകം ചെയ്തിട്ട് കിട്ടുന്ന ഭക്ഷണവും ഒക്കെ അംഗൻവാടികൾ വഴി വിതരണം ചെയ്യുന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതും കൂടിയാണ് അതിൽ ലക്ഷ്യപ്പെടുന്നത്. അതിനകത്ത് 0 to 6 years ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവനങ്ങളും പ്രഗ്നന്റും ലാക്ടേറ്റിംഗും കൗമാരക്കാർക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് പോഷൻ 2.0 നിർവഹിക്കുന്നത്.
1: മിഷൻ സക്ഷം അംഗൻവാടി ആൻഡ് പോഷൻ 2 എന്ന് ഇതൊരു അംബ്രല്ല സ്കീമാണ്. അതൊരു ഇന്റഗ്രേറ്റഡ് സമഗ്രമായിട്ടുള്ള കുട്ടികളുടെ പോഷണവും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്നതാണ്. ന്യൂട്രീഷണൽ ഔട്ട്കംസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്, ഫസ്റ്റ് 1000 days, അതായത് കുട്ടിയുടെ കൺസീവ് ചെയ്ത് ഫസ്റ്റ് 1000 days ഉള്ള ലൈഫിൽ ഊന്നിയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് അതിന്റെ പ്രധാനപ്പെട്ട പോഷൻ 2 അഭിയാനിൽ വരുന്നത്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അംഗൻവാടികളിലൂടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ECC ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. പിന്നെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് ആയിട്ട് നമ്മളെ സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് അണ്ടർ നറിഷ്മെന്റ് അനീമിയ ഒക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമായിട്ടും മിഷൻ പോഷന്റെ ഭാഗമായിട്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം, അംഗൻവാടികളിൽ നമ്മൾ ഹോട്ട് കുക്ക്ഡ് മീല് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ടേക്ക് ഹോം റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മളെ ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ പോഷൻ അഭിയാൻ എന്ന് പറയുന്ന പ്രോഗ്രാം, ഒരു ബിഹേവിയറൽ ചേഞ്ചും കമ്മ്യൂണിറ്റി മൊബിലൈസേഷനും ലക്ഷ്യമാക്കിയാണ് പോഷൻ അഭിയാൻ എന്ന പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പോഷൻ ട്രാക്കർ ആപ്പ്, റിയൽ ടൈം ഡിജിറ്റൽ മോണിറ്ററിംഗിനായിട്ട് നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പ് ഉണ്ട് നമുക്ക്.
0: അതുപോലെ തന്നെ മിഷൻ പോഷൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ നമ്മൾ എല്ലാ അംഗൻവാടികളിൽ നിന്നും കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ട ഉള്ള ആരോഗ്യ പോഷണ വിദ്യാഭ്യാസവും പോഷകാഹാരവും അംഗൻവാടികൾ വഴി കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം വിതരണം ചെയ്യുന്നത് പോഷൻ ട്രാക്കർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ വിതരണം നടപ്പിലാക്കുന്നത്. അവിടെയും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം, MCP കാർഡ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗർഭിണികൾക്കും പാലൂട്ടുന്ന അമ്മമാർക്കും ഉള്ള സേവനങ്ങൾ കൊടുക്കുമ്പോഴും, ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ ബെർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് സഹായം വേണമെന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആധാർ കാർഡ്, MCP കാർഡ്, കുട്ടിയുടെ ബെർത്ത് സർട്ടിഫിക്കറ്റ്, ഇവയെല്ലാം നമ്മൾ പോഷൻ ട്രാക്കർ ആപ്പിൽ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി അടുത്തുള്ള അംഗൻവാടി പ്രവർത്തകർ നേരിട്ട് തന്നെ നമ്മളുടെ ഗുണഭോക്താക്കളെ കാണുന്നുണ്ട്. അംഗൻവാടി പ്രവർത്തകരും ICDS സൂപ്പർവൈസറും CDPO ഒക്കെ ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ഒക്കെ അടുത്തേക്ക് നേരിട്ട് ചെന്ന് ഈ പോഷൻ ട്രാക്കറിലേക്ക് ഇവ രേഖപ്പെടുത്തുന്നുണ്ട്. സ്കീം ഫോർ അഡോൾസൻ്റ് ഗേൾസിലും അതുപോലെ തന്നെയാണ്. 14 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് സ്കീം ഫോർ അഡോൾസൻ്റ് ഗേൾസിൽ ചെയ്യുന്നത്. അതും പോഷൻ ട്രാക്കറിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനകത്തും നമുക്ക് ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ടും നമുക്ക് ഇതിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട 3 പദ്ധതികളും മിഷൻ ശക്തി, മിഷൻ വാത്സല്യ, മിഷൻ പോഷൻ 2.0, ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഡോക്യുമെന്റേഷനും അതിൽ പ്രധാനപ്പെട്ടതാണ്. ആധാർ നമുക്ക് ഉണ്ടായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബോധവൽക്കരണങ്ങളിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, പഞ്ചായത്ത്, വനിതാ ശിശു വികസന വകുപ്പ് ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഈ പദ്ധതികളെല്ലാം നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിലെ ടെക്നോളജിയുടെ ഒരു ഉപയോഗമാണ് ചില സമയങ്ങളിലൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് നമുക്കൊരു പരാതി ലഭിക്കുന്നതായിട്ട് കാണുന്നത്. പക്ഷെ അത് പരിഹരിക്കുന്നതിന് വേണ്ടി പോഷൻ ട്രാക്കർ എന്ന് പറയുന്ന ഒരു ആപ്പിന്റെ സഹായമുണ്ട്, അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, പിന്നെ റിയൽ ടൈം മോണിറ്ററിംഗ് ആണ് ഇതിൽ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ആദ്യകാലങ്ങളിൽ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ICDS പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ അത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ ആധാർശില, നവചേതന എന്ന് പറയുന്ന എഡ്യൂക്കേഷന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ള പദ്ധതികൾ കൂടി കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നുണ്ട്.
2: സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ കവിതാറാണി രഞ്ജിത്ത്, തിരുവനന്തപുരം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ തസ്നീം PS എന്നിവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച കൂട്ടുകാരിയിൽ കേൾക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മിന്നാരം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം SP വെങ്കടേഷ്.

വയലാർ ശരചന്ദ്രവർമ്മ വരികൾ എഴുതി അലക്സ് പോൾ സംഗീതം പകർന്ന ഗാനം കേൾക്കാം. പാടിയത് അഫ്സൽ, മഞ്ജരി, സംഗീത പ്രഭു എന്നിവർ. ചിത്രം ഹലോ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസും സംഘവും പാടിയത്. ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള.

0: ആകാശവാണി സമയം 12 മണി.
1: നേർവഴി.
2: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സെവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
3: നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ബ്രെയിൽ പ്രസ്സിലെ സ്റ്റാഫായിട്ടുള്ള ഷിംലാദാണ്. നമസ്കാരം. എത്ര കാലമായിട്ട് ജോലി ചെയ്യുന്നു നമ്മുടെ KFBയുടെ ബ്രെയിലി പ്രസ്സില്?
4: ഞാൻ KFBയില് ജോയിൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 29 ഏകദേശം 2.5 വർഷം കംപ്ലീറ്റ് ആവുന്നു.
3: എവിടെയാണ് സ്വദേശം ഷിംലാദിന്റെ?
4: എന്റെ സ്വദേശം വർക്കല നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ സ്വദേശം.
3: കാഴ്ചക്കുള്ള ബുദ്ധിമുട്ട് ഏത് പ്രായത്തിലാണ് തിരിച്ചറിയുന്നത്?
4: ജന്മന എന്റെ കാഴ്ച കുറവാണ്, പക്ഷേ എന്റെ വീട്ടുകാർ പറയുന്ന വെച്ചാൽ ഒരു 3-4 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ഓരോ ഒബ്ജക്റ്റുകൾ കാണുന്നതും കേൾക്കുന്നതൊക്കെ നോർമലായിട്ടുള്ള കുട്ടികളെ പോലെ അല്ലെന്നുള്ളത് മനസ്സിലാക്കിയാണ് കാഴ്ച കുറവുണ്ടെന്നുള്ള ടെസ്റ്റ് നടത്തി ബ്ലൈൻഡ് ആണെന്ന് തിരിച്ചറിഞ്ഞത്. എന്റെ വാപ്പാക്ക് കാഴ്ച കുറവുള്ളത് കൊണ്ടാണ് അത് മെയിനായിട്ട്
3: ചെക്ക്
4: ചെയ്യാൻ കാരണം.
3: സ്കൂളിലാണ് പഠിച്ചതൊക്കെ?
4: ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ വർക്കല അവിടെയാണ് പഠിച്ചത്. പിന്നെ അവിടുന്ന് ഹൈസ്കൂൾ ശിവേരി സ്കൂളിൽ, അത് കഴിഞ്ഞ് ഡിഗ്രി ഇവിടെ കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്താണ്
3: പഠിച്ചത്. ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂൾ ധാരാളം പേരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്.
4: ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്കൂളിൽ പഠിച്ചതുകൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഇരിക്കാൻ
3: പറ്റിയത്. സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന ചില നല്ല ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവെക്കാമോ?
4: ഉറപ്പായിട്ടും. എന്റെ 6 വയസ്സിലാണ് ലൈറ്റ് ടു ദി ബ്ലൈൻഡ് സ്കൂളിൽ ചേരുന്നത്, 1ാം ക്ലാസ് ഇട്ട് അവിടെ ചേരുന്നത്. എനിക്കൊരു പുതിയൊരു അനുഭവം വരുന്നത്, എനിക്ക് ഉമ്മാനെ ഒന്ന് വിട്ട് ചിന്തിക്കാം, അത് കൊച്ചിലെ എല്ലാവർക്കും വീട്ടുകാരെ വിട്ട് മാറി വയ്ക്കാൻ പറ്റാത്തതാണ്. ഒറ്റപ്പെടൽ എനിക്ക് ആദ്യമൊക്കെ ഒന്ന് ഫീൽ ചെയ്തെങ്കിലും പിന്നെ പിന്നെ നമ്മളെപ്പോലുള്ള കുട്ടികളെ കണ്ട് ചേട്ടന്മാരെയൊക്കെ ഇട്ട് കളിച്ചും ചിരിച്ചൊക്കെ വന്ന് ആ ഒരു ഇതങ്ങ് മറിഞ്ഞ ശേഷം 10 വർഷം ആ സ്കൂളിൽ ഉണ്ടായിരുന്നതാണ്.
3: ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മിംഗിളായി അങ്ങ്
4: ചേർന്ന് ആ കൂട്ടത്തിൽ കുറച്ച് കാണുന്നത് കൊണ്ട് ആ ഒരു രീതിയിൽ

0: നല്ല രസമായിരുന്നു.
1: ബാക്കിയുള്ളവരെയൊക്കെ കുറേയൊക്കെ സഹായിക്കാനും.
0: സഹായിക്കാനൊക്കെ പറ്റി. എനിക്ക് കുറച്ചും കൂടെ മനസ്സിലായി എന്താണ് ബ്ലൈൻഡ്നസ്. ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ബ്ലൈൻഡ്നസ് ഉള്ള ആൾക്കാരുടെ കൂടെയൊക്കെ നിന്ന് അതൊരു പ്രത്യേക ഫീലായിരുന്നു.
1: ആ സമയത്തുള്ള ടീച്ചേഴ്സ് അവരെയൊക്കെ ഓർമ്മയുണ്ടോ?
0: ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട്. അയ്യോ, എല്ലാവരെയും ഇപ്പോഴോടെ ഉണ്ട്. എല്ലാവരും ഈ ഒരു വർഷം അടുത്ത വർഷമൊക്കെ ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറന്മാരൊക്കെ റിട്ടയർമെന്റ് ആവുന്നതാണ്. ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർമാർ എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരും സപ്പോർട്ടാണ്. സ്കൂള് തന്നെ ഒരു നമുക്ക് ഒരു സ്കൂളിൽ പോയി പഠിക്കുന്നില്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് പഠിക്കുന്നത് പോലത്തേതാണ്. നമുക്ക് വൈകിട്ടാകുമ്പോൾ കളിക്കാൻ ഉള്ള സ്ഥലവും പ്രാർത്ഥനയും ഫുഡാണ് അവിടെ എടുത്ത് പറയേണ്ടത്. നല്ല ഫുഡായിരുന്നു. എൻ്റെ ചെറുപ്രായത്തിൽ അവിടെ പഠിച്ചവർക്ക് അറിയാം, നല്ല ഭക്ഷണവും നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണ്.
1: ആ ഒരു സ്കൂളിംഗ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലാണല്ലോ പഠിച്ചത്.
0: അതെ അതെ.
1: ഏത് വിഷയമാണ് പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ?
0: ബി എ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു.
1: പൊളിറ്റിക്കൽ സയൻസ്. അതിന് പിന്നെ ഇപ്പോൾ പി ജി ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, പി ജി ചെയ്യുന്നില്ല. ഞാൻ ഡിഗ്രി കഴിഞ്ഞിറങ്ങി പിന്നെ പി എസ് സി നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഫെഡറേഷനിൽ ജോലിയുടെ ഇത് വന്നപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി കിട്ടി. പിന്നെ ഉപരിപഠനമായിട്ട് വേറെ ഒന്നും പോയിട്ടില്ല.
1: ഉപരിപഠനത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ?
0: താല്പര്യമുണ്ട്. എനിക്കൊരു ജോലിയാണ് മസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും പഠിച്ചു പഠിച്ച് നിൽക്കുന്നതിന് വേണ്ടി പെട്ടെന്നൊരു ജോലി കിട്ടണം.
1: അതാണ് ഏറ്റവും
0: വലിയ ആഗ്രഹം. വീട്ടിലൊരു ഒരു സാമ്പത്തിക സ്ഥിതി വെച്ച് ജോലി വാങ്ങണം എന്നുള്ളത് ആയിരുന്നു. എൻ്റെ ഡിഗ്രി കഴിഞ്ഞ തൊട്ടത് ഞാൻ ജോലിയുടെ പുറകെ നടക്കുകയാണ്.
1: തൽക്കാലം ഒരു ജോലി ഉണ്ട്. ഇനി പക്ഷേ അടുത്ത ലെവലിലേക്ക് പി എസ് സി എക്സാം ക്ലിയർ,
0: പി എസ് സി എക്സാമുകളൊക്കെ എഴുതി, വർഷം കുറച്ച് എക്സാമുകളുണ്ട്. അതിനെല്ലാം പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും.
1: പിന്നെ നമ്മുടെ KFB ബ്രെയിലി പ്രസ്സിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ?
0: ബ്രെയിൽ പ്രസ്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് കേരളത്തിൽ ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്യുന്ന ഒരു പ്രസ്സാണത്. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കുകൾ പ്രിന്റ് ചെയ്ത് വരുമ്പോൾ പഞ്ച് ചെയ്ത് സ്പൈറൽ ചെയ്ത് അത് ഇന്ന ഇന്ന സ്കൂളുകളിലോട്ട് അയക്കുക എന്നുള്ളതാണ് അവിടെ എൻ്റെ ജോലിയായിട്ട് വരുന്നത്. അതിന് ഞാൻ മാത്രമല്ല, അവിടെ ഉള്ള സ്റ്റാഫുകളെല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നവരും.
1: ആക്ച്വലി ഇപ്പോൾ ടെക്നോളജി ഒരുപാട് വളർന്നല്ലോ.
0: അതെ.
1: അപ്പോൾ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് കുറഞ്ഞിട്ടാണോ ഉള്ളത്, അതോ സ്റ്റിൽ അത് അതേപോലെ തന്നെ ഉണ്ടോ? എന്താണ് ഫീൽ ചെയ്യുന്നത്?
0: ഇല്ല ഇല്ല, കൂടിയിട്ടാണുള്ളത്. നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രിന്റിംഗ് രീതി ഇപ്പോഴും കുറച്ചുകൂടി ടെക്നോളജിയായിട്ട് കൂടിയിട്ടാണുള്ളത്. നേരത്തെയൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് കേട്ടാണ്, കണക്കുണ്ട് ഒരു പുസ്തകം അടിക്കാൻ, ഒരു 80-100 പുസ്തകങ്ങളൊക്കെ ഒരു ദിവസം അടിക്കാൻ, ഷീറ്റുകളെ അടിക്കാൻ പറ്റൂ. അതിപ്പോൾ മാറി, ഇപ്പോൾ കുറച്ചുകൂടി ടെക്നിക്കൽ പരമായിട്ട് നല്ല മെഷീൻസുകളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് സ്ക്രീൻ റീഡർ യൂസ് ചെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയല്ലോ കൂടുതലായിട്ട്.
0: അതെ.
1: അപ്പോൾ ഈ ബ്രെയിലി പുസ്തകങ്ങളുടെ ഒരു സാധ്യത ഇപ്പോഴും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം ഷിംലാദിൻ്റെ?
0: സ്ക്രീൻ റീഡർ വഴി അത് നമ്മളത് കിട്ടുമ്പോൾ അത് കേട്ടാണല്ലോ മനസ്സിലാക്കാം. നമ്മളെപ്പോഴും ഒരു സാധനം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. ആവശ്യമുള്ളവർ ഇപ്പോഴും ബ്രെയിൽ ടെക്സ്റ്റ് വായിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും ബുക്കുകൾ പോകുന്നത്, പ്രിന്റ് ചെയ്ത് പോകുന്നത്.
1: പിന്നെ ഇത് വായിക്കുന്ന രീതി ഒന്ന് പറഞ്ഞു തരാമോ? ബ്രെയിലി
0: ബ്രെയിലി നോട്ട്സ് വായിക്കുന്ന ബ്രെയിലി എന്ന് പറയുന്നത് ഒരു 27 വരിയുള്ള, ഒരു വരിയിൽ 30 സെല്ല് വരുന്ന ഒരു ബോർഡാണ് ബ്രെയിലി ബോർഡ് എന്ന് പറയുന്നത്. അതിൽ ഒരു സെല്ലിൽ 6 ഡോട്ട്സ് വരും, 1, 2, 3, 4, 5, 6. ഈ 6 ഡോട്ടിനെയാണ് നമ്മൾ ഓരോ രീതിയിൽ മറിച്ചും തിരിച്ചുവിട്ട് അത് ഒരു അക്ഷരങ്ങളായി മാറുന്നത്
1: വായിക്കുന്നത്.
0: ആ ഒരു ഇതിൽ വെച്ച് നമ്മൾ എഴുതുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് എഴുതിയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇത് വായിക്കുന്നത്.
1: ബ്രെയിലി ചെറുപ്പത്തിലേ പഠിച്ചിരുന്നോ?
0: അതെ, ബ്ലൈൻഡ് സ്കൂളിൽ പോയത് തൊട്ട് ബ്രെയിലി പഠിച്ചിട്ടുണ്ട്. ഒന്നാം ക്ലാസ് തൊട്ട് അതാണ് പഠിച്ചിരുന്നത്.
1: പഠിച്ചത്. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? സുഹൃത്തുക്കൾ എങ്ങനെയാണ് വായിച്ചു തരുന്നത്? അല്ലെങ്കിൽ നമ്മൾക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേ കുറച്ചധികം നമുക്ക് പ്രഷർ ഉണ്ടാവുമല്ലോ, അപ്പൊ എങ്ങനെയാണ് ചെയ്തത്?
0: ഷേഡ് സ്കൂളിൽ കുറച്ചുകൂടെ ടീച്ചർമാരും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ നമ്മളെ ഫോക്കസ് ചെയ്ത് നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. പക്ഷേ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് അത് അത്രത്തോളം പോസിബിൾ അല്ലായിരുന്നു. ഞാൻ പഠിച്ച കാലത്ത് ഞാൻ 2016-19 ഡിഗ്രി ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാർ വഴിയും പിന്നെ മുമ്പ് പഠിച്ച ചേട്ടന്മാർ നമ്മൾ സീനിയേഴ്സ് വഴിയൊക്കെ ഉള്ള ഓരോ സോഴ്സ് കണ്ടെത്തിയായിരുന്നു അന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. കേട്ട് പഠിക്കുക, റെക്കോർഡിംഗ് ക്ലാസ്, അതൊക്കെ തന്നെ ആയിരുന്നു.
1: നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഉണ്ടോ? മീൻസ് ഒരു ഗ്രൂപ്പൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പോ അങ്ങനെ കോളേജ് ലെവലിലുള്ളവരെല്ലാവരും ചേർന്നിട്ടുണ്ടോ?
0: കോളേജ് ലെവലിലുള്ളവർ അന്ന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പ് ഇപ്പോഴും നിലവിലുണ്ട്. ഭയങ്കര ആക്റ്റീവ് അല്ല, എന്നാലും എന്തെങ്കിലും ഒരു
1: പോസ്റ്റ് ഒക്കെ ഇടാൻ. ഒഴിവ് സമയത്തൊക്കെ ഷിംല എന്താ ചെയ്യാറ്?
0: ഒഴിവ് സമയം കൂടുതലും ഞാൻ മ്യൂസിക് കേൾക്കുക. എനിക്ക് പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ കുറേ നാളുകൊണ്ട് പി എസ് സി പുറകെ നടക്കുന്നു. പി എസ് സി
1: അപ്പോ ഇടയ്ക്ക് റിലാക്സ് ചെയ്യാൻ മാത്രം പാട്ട്
0: കേൾക്കുന്നുണ്ട്.
1: പാട്ട് പാടുമോ ഷിംല?
0: പാട്ട് പാടാറില്ല. എനിക്ക് കേൾക്കുന്ന, എനിക്ക് ആ താളം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ആൽബം സോങ്സ് ഒക്കെ ഞാൻ കുഞ്ഞുനാളുകളിൽ വീട്ടിലൊക്കെ ചിക്കന്മാരൊക്കെ ഇടുന്നത് കേട്ടിട്ട് അതങ്ങനെ ഒരു ഇഷ്ടമായത്.
1: വീട്ടില് ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടിലെ എന്റെ വീട്ടിലെ ഉമ്മയും വാപ്പ പിന്നെ ഒക്കെ ഉണ്ട്, ഇത്തയുണ്ട്. രണ്ടുപേരും മാരീഡ് ആണ്.
1: എല്ലാരും വളരെ സപ്പോർട്ടീവ് ആയിട്ട് കൂടെ നിൽക്കുന്നു.
0: കൂടെ നിൽക്കുന്നു, എല്ലാരും സപ്പോർട്ട് ചെയ്യും. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഒരു ബ്ലൈൻഡ് ആണെന്ന് എനിക്ക് അങ്ങനെ അവര് ഇതുവരെ നോക്കിയിട്ടില്ല. നാട്ടിലും വീട്ടിലൊക്കെ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് പോകുന്നുണ്ട്.
1: നമ്മുടെ ഈ പ്രസിന്റെ പ്രവർത്തനത്തിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പറയാമോ?
0: ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ബ്രെയിൽ പ്രസ്സിലാണത്, കെഎബിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതിൽ ഈ ബുക്ക് പ്രിന്റ് ചെയ്ത് അയക്കുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ.
1: നമുക്കറിയാം നമ്മുടെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ കുട്ടിക്കാലത്താണ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഓർത്തിരിക്കുന്ന സ്കൂളിനെ പറ്റി ഓർക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തുന്നത് എന്താണെന്ന് പറയാം.
0: സ്കൂളിനെ പറ്റി പറയുമ്പോൾ ഞാൻ അവിടെ ചേർന്ന് ആ വർഷം തൊട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന വർഷം വരെ ആ സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു വിനോദയാത്രകൾ കൊണ്ടുപോകുമായിരുന്നു. ആ വിനോദയാത്രകളെല്ലാം ഓരോ വർഷവും ഓരോ രീതിക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഓർമ്മയിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ നിന്ന് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്, ചെന്നൈയിലൊക്കെ പോണ സമയത്ത് അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ട്രെയിനിലൊക്കെ അന്ന് കയറുന്നത്. അതെനിക്ക് സ്കൂളിലെ ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ കയറുന്നതിനേക്കാൾ മുമ്പ് ട്രെയിൻ യാത്ര ചെയ്തത് എൻ്റെ സ്കൂളിലെ അധ്യാപകരോടാണ്. അന്ന് അതുകൂടെ ഒരു മനോഹര അനുഭവം എന്ന് പറയുന്നില്ല, അന്നൊരു വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്തായിരുന്നു തമിഴ്നാട്ടിൽ ചെന്ന് നമ്മൾ ചെന്നിറങ്ങുന്നത്. അന്നതൊരു ചെന്നൈയിൽ ചെന്നിറങ്ങുന്നത് അന്നൊരു ഒരു വേറൊരു അനുഭവമായിരുന്നു. അത് അവർ നമ്മളെ കരുതുന്നതും അവർ നമ്മൾ എടുത്ത് എന്നെ അന്ന് ഒരു പ്രകാശൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് എൻ്റെ എസ്കോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. ആ ചേട്ടൻ എന്നെ തോളിലൊക്കെ വെച്ചായിരുന്നു. ഞാൻ തീരെ കുഞ്ഞായിരുന്നു
1: പോകുന്നത് അല്ലേ. പിന്നെ നമ്മുടെ കോളേജ് തലത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പരീക്ഷകൾ അല്ലെങ്കിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ വരാറുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ കൂടെ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്?
0: കോളേജിൽ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് കൂട്ടുകാർക്ക് കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അന്ന് അവരൊക്കെ എന്തെങ്കിലും നമുക്ക് പഠിപ്പിച്ച് തരാം, അല്ലെങ്കിൽ അവർ എഴുതുന്ന നോട്ട്സുകൾ നമുക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരെ കൊണ്ട് കൂടുതലും ചെയ്യുന്നത്. പിന്നെ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കൂടുതലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ളത് വെച്ചാൽ സ്ക്രൈബിനെ കണ്ടെത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും നമുക്ക് സ്ക്രൈബായിട്ട് എഴുതാൻ ചിലപ്പോൾ അവൈലബിൾ ആവാത്തൊരു സിറ്റുവേഷനിൽ ചിലപ്പോൾ സ്ക്രൈബ് സമയത്തിന് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെൻഷൻ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കോളേജ് യൂണിയനൊക്കെ ഇടപെട്ടെന്ന് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്ത് സ്ക്രൈബിനെ അറേഞ്ച് ചെയ്ത് തരികയും അങ്ങനെയുള്ള രീതിക്കുള്ളൊക്കെ സപ്പോർട്ടിംഗ് ആയിരുന്നു.
1: ഇപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോലിക്കൊപ്പം തന്നെ PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ്, വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ചേർന്നിട്ടാണോ എങ്ങനെ?
0: നമ്മൾ പഠിക്കുന്നതെല്ലാം സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വൈറ്റ് ഗ്രൂപ്പ് കോള് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് കോളിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ KAB തന്നെ യൂത്ത് ഫോറം നടത്തുന്ന PSC ക്യാപ്സൂൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ ഇപ്പൊ നിലവിലുണ്ട്. അതിലും ഡെയിലി ചോദ്യങ്ങളിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വഴി ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. കൂടുതലും ക്ലാസ്സുകൾ കേൾക്കുന്നത് യാത്രാ സമയത്താണ് എനിക്ക് കൂടുതലും ടൈം കിട്ടുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഈ ജോലിക്ക് വരുന്നത് ഒരു 2 മണിക്കൂർ എനിക്ക് യാത്ര ചെയ്ത് വേണം തിരുവനന്തപുരത്ത് ഈ ജോലി സ്ഥലത്തെത്താൻ. ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ ഒരു 9 മണിക്ക് ഞാൻ എത്തുന്നു ഓഫീസിലെത്താം. അപ്പോൾ ആ ഒരു ടൈം ഞാൻ
1: മാക്സിമം
0: ഇതിനുവേണ്ടി ട്രെയിനിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ കൂടുതലും ഹെഡ്സെറ്റ് വെച്ച് ഇതാണ് കേൾക്കുന്നത്.
1: അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ അടുത്ത പ്രാവശ്യം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാവിധ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.
2: KFBയുടെ ബ്രെയിലി പ്രസിൽ ജോലി ചെയ്യുന്ന മുഹമ്മദ് ഷിംലാദുമായി സേവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ. നക്ഷത്രങ്ങൾ പറയാതിരുന്നത് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. വരികൾ കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

ആകാശവാണി. ഇപ്പോൾ അഖില എ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം ലാക്കാട്ടൂർ പൊന്നപ്പൻ. ആദ്യം നീലാകാശം നെറുകയിൽ മുകരും എന്നു തുടങ്ങുന്ന ഗാനം, രചന മോഹൻദാസ് തകിടി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അഭാഗതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി

0: സമർപ്പിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായം ഉണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ED സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെ നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
4: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളം

0: ചരിത്രത്തിലും ആവേശം അലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്താധിപത്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727ലും നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ സംസാരിക്കുന്നു.
1: ജൂണിൽ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ കേട്ടു തുടങ്ങും ഈ പരാതി, കുട്ടി പഠിക്കുന്നില്ല, എഴുതുന്നത് മുഴുവൻ അക്ഷരത്തെറ്റാണ്, പഠനത്തിൽ ഉഴപ്പാണ് എന്നൊക്കെ. മിക്കവാറും സന്ദർഭങ്ങളിൽ ഇത് കുട്ടിയുടെ മാത്രം പ്രശ്നമായി ഒതുങ്ങി നിൽക്കുന്നതായാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പഠന മികവിനും പെർഫോമൻസിനുമൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ പഠന വൈകല്യം എന്നതിനെക്കുറിച്ചും ഏറെ മാതാപിതാക്കൾ ആകുലപ്പെടാറുണ്ട്. മിക്ക കുട്ടികളും അച്ഛനമ്മമാരുടെ അംഗീകാരം ആഗ്രഹിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഇവരുടെ കുറഞ്ഞ മാർക്കും പഠനത്തിലെ പിന്നോക്കാവസ്ഥയും മറ്റു ചില പ്രശ്നങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങളാകാം. ഇവ യഥാസമയം കണ്ടുപിടിക്കുകയും ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ചികിത്സിക്കുകയും ചെയ്താൽ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പലതും പരിഹരിക്കുവാൻ കഴിയും. പഠനത്തിലെ ഇത്തരം പ്രശ്നങ്ങൾ മൂന്നോ നാലോ ക്ലാസ്സുകളിൽ എത്തുമ്പോഴാണ് പലപ്പോഴും വ്യക്തമാകാറുള്ളത്. ചിലപ്പോൾ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെയും കണ്ടെന്നു വരാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ശാരീരിക പ്രശ്നങ്ങൾ, ബുദ്ധിപരമായ പ്രയാസങ്ങൾ, വൈകാരിക പ്രശ്നങ്ങളും മനോരോഗങ്ങളും പഠന വൈകല്യങ്ങൾ എന്നിവയാണ് മുഖ്യമായവ. കാഴ്ചശക്തിയും കേൾവിയും ഭാഗികമായി കുറവുള്ള കുട്ടികൾക്ക് ഇങ്ങനെ പിന്നോക്കാവസ്ഥയുണ്ടാകാം പഠനത്തിൽ. കുട്ടികൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയാതെ ഈ വൈകല്യങ്ങളോടെ അവർ വളരുകയും പിന്നീട് പഠന പ്രശ്നങ്ങളായി മാറുകയും ചെയ്യാം. ADHD പോലുള്ള പലതരം വളർച്ചാ വൈകല്യങ്ങളോട് ചേർന്നും ഒരു പരിധിവരെ പഠന പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഉത്കണ്ഠ, ഭയം, വിരക്തി, പ്രതികൂല വിദ്യാലയ അന്തരീക്ഷം, അമിതമായി ശിക്ഷിക്കുന്ന അധ്യാപകർ, അച്ഛനമ്മമാരെ പിരിയാനുള്ള ഭയം, സ്കൂളിൽ പോകാനുള്ള മടി, വീട്ടിലെ ചില സാഹചര്യങ്ങൾ, വിഷാദരോഗം, ഉന്മാദരോഗം, പലതരം ഉത്കണ്ഠ രോഗങ്ങൾ, ഇവയൊക്കെ പഠനം മോശമാകാൻ കാരണമായേക്കാം. എന്നിരുന്നാലും പഠനത്തെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമായി കാണുന്നു.

0: എന്നതാണ് ഒരു സ്ഥിരം പ്രവണത. അതിനാൽ തന്നെ പഠനവൈകല്യം എന്നത് ആദ്യ നിഗമനമായി മിക്കവാറും കാണാറുള്ളത് മാറി ചിന്തിക്കണം എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ പഠനത്തിൽ പിന്നോക്കമുള്ള കുട്ടികൾക്കെല്ലാം തന്നെ വൈകല്യമുണ്ടെന്നോ ബൗദ്ധിക വെല്ലുവിളിയാണെന്നോ കരുതുന്നതും ഒരു തരത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനായി പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വൈകല്യം വായനയിൽ അഥവാ ഡിസ്ലെക്സിയ. വായിക്കുന്നത് ഡിസ്ലെക്സിക് കുട്ടിയെ മടുപ്പിക്കും. ചൂണ്ടുവിരൽ കൊണ്ട് അക്ഷരങ്ങൾ കണ്ടെത്തി മെല്ലെ അറച്ചറച്ചാവും അവന്റെ വായന. അക്ഷരങ്ങൾ വിട്ടുപോവുക, സ്വന്തമായി കൂട്ടിച്ചേർക്കുക, വിരാമചിഹ്നങ്ങൾ ശ്രദ്ധിക്കായുക, ആദ്യത്തെ അക്ഷരം മാത്രം കാണുക, ബാക്കി ഊഹിച്ചു വായിക്കുക എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ഉദാഹരണത്തിന്, സമത്വം എന്ന പദം അവൻ സമാധാനം എന്ന് വായിച്ചെന്നിരിക്കാം. പ്രൊപ്പോർഷൻ എന്ന പദം അവൻ പോർഷൻ എന്ന് ആയിരിക്കാം വായിക്കുക. വരിയും വാക്കുകളും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകാം. ചിലപ്പോൾ നേരത്തെ വായിച്ച വരികൾ വീണ്ടും വായിച്ചെന്ന് വരും. ഇവർ ഒരേ താളത്തിൽ വായിക്കുകയാണ് പതിവ്. വൈകല്യം എഴുത്തിൽ ഡിസ്ഗ്രാഫിയ. ഇത്തരം കുട്ടികളിൽ മിക്കപ്പോഴും എഴുത്ത് എന്ന കഴിവ് പേടിസ്വപ്നമായി മാറാറുണ്ട്. വളരെ സാവധാനം എഴുതുക, മോശം കൈയക്ഷരം, വിചിത്രമായ രീതിയിൽ പെൻസിൽ പിടിക്കുക, വരികൾക്കിടയിലെ അകലം തെറ്റുക, വിരാമചിഹ്നങ്ങൾ ഇടാതിരിക്കുക, വലിയ അക്ഷരങ്ങൾ, ദീർഘം, വള്ളി എന്നിവ വിട്ടുപോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ഡിസ്ഗ്രാഫിക് കുട്ടിക്ക് ക്ലാസ് നോട്ട്സ് പൂർണ്ണമായി എഴുതാൻ കഴിയണമെന്നില്ല. ബോർഡിൽ നിന്ന് പകർത്തി എഴുതുക ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. സ്പെല്ലിങ്ങും വാക്യഘടനയും വ്യാകരണവും മോശമായിരിക്കാം. ചിലർക്ക് അക്ഷരങ്ങൾ തിരിച്ചറിയുക എളുപ്പമല്ല. വാക്കുകളും ഇവർക്ക് മാറിപ്പോകാം. ചിലർ സ്വന്തമായി സ്പെല്ലിംഗ് ഉണ്ടാക്കാറുണ്ട്. അക്ഷരങ്ങളുടെ ക്രമം തെറ്റി എഴുതുന്നവരാണ് ചിലർ. ഇനി വൈകല്യം കണക്കിൽ വന്നാൽ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇവർക്ക് 8 വയസ്സിന് ശേഷവും കൈവിരലുകൾ ഉപയോഗിച്ചേ കണക്കുകൂട്ടാൻ കഴിയൂ. സങ്കലന ഗുണന പട്ടികകൾ ഓർത്തുവെക്കാൻ ഇവർക്ക് കഴിയണമെന്നില്ല. സംഖ്യകൾ ഇവർ മറിച്ച് വായിക്കാം. 16 അവർക്ക് 61 മാറിപ്പോകാം. 3 നിന്ന് 8 കുറയ്ക്കാൻ പറ്റില്ല എന്നിവർ ചിന്തിക്കുകയില്ല. ഉത്തരക്കടലാസിന്റെ ഒരു ഭാഗത്ത് ക്രിയ ചെയ്ത് ഉത്തരം എന്ത് എന്ന് കിട്ടിയാൽ എടുത്തെഴുതാൻ മറന്നേക്കാം. മറ്റു വൈകല്യങ്ങൾ. അമൂർത്തമായ ആശയങ്ങൾ മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുമുള്ള കഴിവില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. സമയം നോക്കി പറയലാണ് ഇവർക്ക് ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യം. ടീച്ചറുടെ പേരോർക്കാനും ഭൂപടം ഉപയോഗിക്കാനും ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം. ഒന്നിലേറെ നിർദ്ദേശങ്ങൾ ഒന്നിച്ചു നൽകിയാൽ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. സ്വന്തം വിലാസവും ഫോൺ നമ്പർ പോലും ഇവർ മറന്നെന്ന് വരും. പക്ഷേ മറ്റുള്ളവർക്ക് ആവശ്യമെന്ന് തോന്നാത്ത പല കാര്യങ്ങളും ഓർത്തിരിക്കുകയും ചെയ്യും. ഇവർക്ക് അടുക്കും ചിട്ടയും അല്പം പ്രയാസമാകാം. പുസ്തകവും പേനയും എപ്പോഴും നഷ്ടപ്പെട്ടേക്കാം. ഗൃഹപാഠം ചെയ്യാൻ മറന്നുപോകാം. ഇതെല്ലാം തന്നെ എല്ലാ കുട്ടികളിലും ഏറിയും കുറഞ്ഞും കാണാമെന്നിരിക്കെ വൈകല്യ സാധ്യതയുള്ള കുട്ടികളിൽ എങ്ങനെയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠന വൈകല്യത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു നിശ്ചിത പ്രായത്തിലും ക്ലാസ്സിനും അനുസരിച്ച പഠന കാര്യങ്ങളിലാണ് പ്രത്യേകിച്ചും ബുദ്ധിമുട്ടുകൾ കാണാൻ കഴിയുക. 6 വയസ്സ് കഴിഞ്ഞിട്ടും സ്കൂളിലെ പരിശീലനത്തിന് ശേഷവും ഈ പറയുന്ന പ്രയാസങ്ങൾ കുട്ടികളിൽ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തുടർച്ചയായി പരിശ്രമിച്ചിട്ടും അക്ഷരങ്ങൾ തെറ്റിയെഴുതുക, വായിക്കുമ്പോൾ വാക്കുകൾ വിട്ടുകളയുക, പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരിക, ക്ലാസ് റൂം പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ മടി കാണിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ മോശം കൈയക്ഷരം, നിർദ്ദേശങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രയാസപ്പെടുക എന്നിവയാണ് പ്രധാനമായും കാണാറുള്ളത്. പലപ്പോഴും ഇത്തരം വൈകല്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക അധ്യാപകരാണ്. ഒരു ക്ലാസ്സിലെ പല കുട്ടികളെ പഠനത്തിലെ കഴിവുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ അവർക്ക് അവസരം ലഭിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. 1-ഉം 2-ഉം ക്ലാസ്സുകളിൽ വായിക്കുക, എഴുതുക, കണക്കുകൂട്ടുക എന്നിവയ്ക്ക് കുട്ടികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾ ഇതിൽ വൈദഗ്ധ്യം നേടും. കുട്ടിയുടെ പൊതുവിലുള്ള ബുദ്ധിശക്തിയും വിപരീതമായി പഠനത്തിൽ മാത്രം കടുത്ത ബുദ്ധിമുട്ടുകൾ കാണുന്നെങ്കിൽ അതിലൊരു വൈകല്യ സാധ്യത പരിഗണിക്കാവുന്നതാണ്. സത്യത്തിൽ പഠനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല. പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. പഠന വൈകല്യങ്ങൾ മസ്തിഷ്കത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഒന്നാണ്. വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ പ്രത്യേക മേഖലകളിൽ കുട്ടിക്ക് കഠിനമായ പ്രയാസം അനുഭവപ്പെട്ടേക്കാം. മതിയായ ബുദ്ധിശക്തി ഉണ്ടായിട്ടും ഇത്തരം വിഷയങ്ങളിൽ അവർ പിന്നോട്ടു പോകുന്നതായി കാണാം. എന്നാൽ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. നേരത്തെ പറഞ്ഞതുപോലെ കാഴ്ചയിലോ കേൾവിയിലോ ഉള്ള പ്രശ്നങ്ങൾ, കുടുംബത്തിലെ സാഹചര്യങ്ങൾ, സ്കൂളിലെ അന്തരീക്ഷം, മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ശരിയായ പ്രോത്സാഹനത്തിന്റെ കുറവ് എന്നിവ ഇതിന് കാരണമാകാം. ശരിയായ ശ്രദ്ധയും പരിശീലനവും നൽകിയാൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ സാധിക്കും. പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ എന്ത് ചെയ്യാം? പഠന വൈകല്യങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നിയാൽ കുട്ടിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ വൈകല്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി രണ്ട് തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്താം. പഠന വൈകല്യങ്ങൾ നിർണ്ണയിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ടെസ്റ്റുകളും ഇതുകൂടാതെ IQ നിർണയവും നടത്തേണ്ടതുണ്ട്. അക്ഷരങ്ങൾ തിരിച്ചെഴുതുന്നത് കണ്ടിട്ടോ എഴുതുമ്പോൾ തെറ്റിക്കുന്നത് കണ്ടിട്ടോ ആ കുട്ടിക്ക് പഠന വൈകല്യമുണ്ട് എന്ന് അവസാന തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. ഇനി വൈകല്യ നിർണയം നടത്തിയെന്നിരിക്കട്ടെ, കുട്ടിയുടെ പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നികത്തുവാൻ റെമഡിയൽ ട്രെയിനിങ്ങിൽ സ്പെഷ്യലിസ്റ്റായ എഡ്യൂക്കേറ്റർമാരുടെ സേവനം പ്രയോജനപ്പെടുത്താം. അതിനോടനുബന്ധിച്ച മറ്റു പ്രശ്നങ്ങൾക്ക് വേണ്ട വിവിധ തെറാപ്പികളും കുട്ടികൾക്ക് നൽകി സഹായിക്കാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. ട്രെയിനിങ്ങുകൾ കൃത്യമായി നൽകുകയും മാതാപിതാക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നത് കുട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ സഹായകമായേക്കും. ചുരുക്കത്തിൽ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം ഉണ്ടാവണമെന്നില്ല. കുട്ടിയുടെ പ്രയാസം കൃത്യമായി മനസ്സിലാക്കാൻ വിദഗ്ധരുടെ, പ്രത്യേകിച്ചും മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുന്നതാവും ഏറ്റവും ഉചിതം.
1: കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈക്കോളജിസ്റ്റും ഏർലി ഇന്റർവെൻഷനിസ്റ്റുമായ ദ്വിതീയ പാതിരമണ്ണ.
2: എയ്ഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി J.P. Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി J.P. Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും.

0: ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനു ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്കുന്ന തീർത്തുകൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K.മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P.ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം June 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 July 1 മുതൽ July 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ

US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

യേശുദാസ് പാടിയ ഗാനം രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം കളിത്തോഴി.

ഒരു അറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9 4 9 5 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 9 4 9 6 5 9 6 3 2 1. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി അമ്പലപ്രാവ് എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം അയൽക്കാരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശിക്ഷ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്ന

അത് ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321, 9496593 1. നമ്പറുകൾ ഒരിക്കൽ കൂടി, 9495964321, 9496593 1. അതിഥി ചലച്ചിത്ര നടൻ അയിരൂർ മോഹൻ. അറിയിപ്പ് കഴിഞ്ഞു.

കള്ളിയങ്കാട്ട് നീലി എന്ന ചിത്രത്തിലെ ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. എസ് ജാനകി പാടിയത്. ബിജു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

എസ് ജാനകി പാടിയ മറ്റൊരു ഗാനം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം, ചിത്രം പച്ച വെളിച്ചം.

വി വരികളെഴുതി സലിൽ ചൗധരി ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം ഈ ഗാനം മറക്കുമോ.

ഒരു അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9496553621. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593621. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. മഞ്ഞണിപ്പൂനിലാവിൽ ഇനി ദൃക്സാക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

ചിറയിൻ കീഴ് രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. യേശുദാസും മാധുരിയും പാടിയ ഗാനം, ചിത്രം നിവേദ്യം.

എസ് ജാനകി പാടിയ ഗാനം. രചന വയലാർ രാമവർമ്മ. സംഗീതം സലിൽ ചൗധരി. ചിത്രം നീല പൊന്മാൻ.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, പ്രവീൺ രാജ് കിളിമാനൂർ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: സാധാരണ കുറ്റാന്വേഷണം പ്രതിയുടെ കുറ്റസമ്മതത്തോടെ അവസാനിക്കുമെങ്കിൽ പെട്രോവിച്ചിന്റെ കുറ്റാന്വേഷണം അവിടെ ആരംഭിക്കുന്നതേയുള്ളൂ. നാടകത്തിന്റെ ഈ ഭാഗത്ത് നായകൻ പെട്രോവിച്ചാണെന്ന് തോന്നുന്നു. യഥാർത്ഥ നായകൻ രണ്ട് സ്ത്രീകളെ തലമണ്ട തകർത്തു കൊന്ന റസ്കോൾനിക്കോവ് ഇപ്പോഴല്പം പരുങ്ങലിലാണ്. റഷ്യയിലാണ് കഥ നടക്കുന്നത്. 160 വർഷം മുൻപ് 1917 ഒക്ടോബർ വിപ്ലവത്തിന് പീറ്റേഴ്സ്ബർഗിൽ ഞാറ്റടി ഒരുക്കുന്ന കാലത്ത് പട്ടണപ്പാടത്തിലേക്ക് പറിച്ചു നട്ട കതിർക്കനമേറ്റാൻ കെൽപ്പുള്ള ഒരു കിളിർപ്പായിരുന്നു നിക്കോ. അലിയോവിനെ എന്നു പേരുള്ള അടുത്ത് വളർന്നു വന്ന ഒരു കളയെ പിഴുതെടുത്തു നിക്കോ. പിന്നൊരു പേമാരിയും കൊടുങ്കാറ്റും പ്രളയവും. കത്തുന്ന മെഴുകുതിരിക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നതുപോലെ ഭ്രമണം ചെയ്യുകയാണ് പെട്രോവിച്ചിനു ചുറ്റും നിക്കോവ് ഇപ്പോൾ. ഈയാമ്പാറ്റ തലകുത്തി തീയിലേക്ക് വീഴുമോ, അതോ പാറ്റയുടെ ചിറകടിക്കുന്ന കാറ്റിൽ തീ അണഞ്ഞുപോകുമോ? കാത്തിരുന്നു കാണാം.
3: അല്ല സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുറ്റവാളികളുടെ മനഃശാസ്ത്രം പഠിപ്പിക്കാനാണോ എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്?
4: കണ്ടോ കണ്ടോ കണ്ടോ, കുറ്റവാളികളെല്ലാം ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞരമ്പ് രോഗികളാണ്. കോപം നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എടുത്തു ചാട്ടക്കാർ. ഇത്തരക്കാരെല്ലാം ഞങ്ങളുടെ സ്വർണ്ണ ഖനിയാണ് കേട്ടോ.
3: ഇതൊരു പാഠമാണ്. പൂച്ച എലിയെ ഇട്ട് തട്ടിക്കളിപ്പിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് സാർ.
4: കത്തുന്ന മെഴുകുതിരികൾക്ക് ചുറ്റും ഈയാമ്പാറ്റ പറക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ അവൻ എന്നെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ക്രമേണ അവന് സ്വാതന്ത്ര്യത്തോടുള്ള ആകർഷണം നഷ്ടപ്പെടും. എന്തിനധികം അയാൾ തന്നെ വ്യക്തമായ തെളിവുകൾ കൊണ്ടുവന്ന് തരും.
5: ഇയാൾ എന്നെ പ്രേരിപ്പിക്കുകയാണ്. ഞാൻ കരുതിയതിലും വലിയ ബുദ്ധിമാൻ. എന്നാൽ ഇതിനു പിന്നിൽ മറ്റ് പല ലക്ഷ്യങ്ങളുമുണ്ടാവും. എന്നെ പേടിപ്പിക്കാനുള്ള നാടകങ്ങൾ.
4: റസ്കോൾനിക്കോവ്, നിങ്ങൾ വല്ലതും പറഞ്ഞോ?
6: പറഞ്ഞു പറഞ്ഞു, മനസ്സിലെന്തോ പറഞ്ഞു. ഞാനത് കേട്ടു.

0: നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുന്നു. നിങ്ങളെ ഞാൻ നിരുപദ്രവമായ തമാശകൾ പറഞ്ഞ് കളിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ, അങ്ങനെ വിശ്വസിച്ചോളൂ. മിസ്റ്റർ റസ്കോൾനിക്കോവ്, നിങ്ങൾ യുവാവാണ്. തമാശ നിറഞ്ഞ യുക്തിവാദങ്ങൾ നിങ്ങളെ ആകർഷിക്കുന്നു.
1: ലോകം മുഴുവൻ അങ്ങനെ തന്നെയാണ്. അതിൽ വിശേഷിച്ചൊന്നുമില്ല.
0: അതെ, നിങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ശരി. സൈനിക കാര്യങ്ങളിൽ ഓസ്ട്രിയക്കാരെ നോക്കൂ. രേഖകൾ പ്രകാരം അവർ നെപ്പോളിയനെ തോൽപ്പിച്ച് തടവുകാരനാക്കി.
1: ഏറ്റവും ബുദ്ധിപരമായ രീതിയിൽ പഠനമുറിയിലിരുന്ന് ആസൂത്രണം ചെയ്തതുകൊണ്ടാണ് അതിന് സാധിച്ചത്.
0: ബുദ്ധിപരമായി നീങ്ങുന്ന യുവാക്കൾ സ്വയം പരിധികൾ ലംഘിക്കുന്നെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ വിവേകപൂർവം പ്രകടിപ്പിച്ചതുപോലെ അവൻ അതിബുദ്ധിയോടെ ഭംഗിയായി നുണ പറയും. ഏയ്, എന്താണ് നിങ്ങൾ ഇങ്ങനെ വിളർത്തു പോയത്? ഈ മുറിയിൽ ശുദ്ധവായുവിന്റെ സഞ്ചാരമില്ലാഞ്ഞിട്ടാണോ? ആ, ഞാൻ ജനാല തുറന്നിടാം.
1: ഏയ്, വേണ്ട സർ, വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. സർ ബുദ്ധിമുട്ടണ്ട, വേണ്ട.
0: വേണ്ടെങ്കിൽ വേണ്ട. എന്റെ സംസാരം നിങ്ങൾ അസ്വസ്ഥനാക്കുന്നുല്ലേ? ഞാനത് മനസ്സിലാക്കുന്നു.
1: ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാനാണ് ആ വൃദ്ധയെയും അവരുടെ സഹോദരി ലിസവറ്റയും കൊന്നതെന്ന്. അതായത് നിങ്ങൾ സംശയിക്കുന്ന കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഇത്തരം സംസാരം കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്ക് നിയമാനുസൃതമായി വിചാരണ ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തുക. പക്ഷെ വെറുതെ എന്നെ ഇങ്ങനെ അപഹസിക്കാനും ബുദ്ധിമുട്ടിക്കാനും ഞാൻ അനുവദിക്കില്ല.
0: നല്ലവനായ ദൈവമേ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് എന്തു പറ്റി?
1: ഞാൻ അനുവദിക്കില്ല സർ, അനുവദിക്കില്ല.
0: ഏ, കുറച്ച് ശുദ്ധവായു ശ്വസിക്കൂ. നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കൂ. നിങ്ങൾക്ക് തീരെ സുഖമില്ല. വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ അസ്വസ്ഥത മാറും, വേഗം സുഖപ്രാപിക്കുകയും ചെയ്യും.
1: വേണ്ട, എനിക്ക് വെള്ളം വേണ്ട. എനിക്കൊരു കുഴപ്പമില്ല.
0: അതെ, നിങ്ങൾക്ക് ചെറിയൊരു ആഘാതമുണ്ടായി. നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പഴയ അസുഖം വീണ്ടും വരുത്തി വയ്ക്കും. ഹാ, ഇന്നലെ ലൂഷ്യൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു, ഒരുപാട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
1: അപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞു?
0: അതെ, എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടെന്താ? റസ്കോൾനിക്കോവ്, എനിക്ക് നിങ്ങളെക്കുറിച്ച് അതിനേക്കാൾ കൂടുതൽ അറിയാം. എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം. രാത്രിയിൽ മുറി വാടകയ്ക്ക് കിട്ടുമോ എന്നറിയാനായി നിങ്ങൾ ആ കെട്ടിടത്തിൽ പോയതും ബെല്ലടിച്ച് പുറത്ത് കാത്തുനിന്നതും രക്തം എവിടെയെന്ന് ചോദിച്ച് ജോലിക്കാരനെയും കാവൽക്കാരനെയും അമ്പരപ്പിച്ചതും എല്ലാം എനിക്കറിയാം. അതെ, അപ്പോഴത്തെ നിങ്ങളുടെ മാനസികാവസ്ഥ നന്നായി എനിക്കറിയാം. എനിക്കറിയാം.
1: ഞാൻ ആ കെട്ടിടത്തിൽ പോയതിനെ കുറിച്ച് എങ്ങനെയാണ് ലൂഷ്യൻ അറിഞ്ഞത്?
0: അയാൾ തന്നെ അതെന്നോട് പറഞ്ഞു. ഞങ്ങൾ നിയമ നടപടിക്കിടെ ഇതേ രീതിയിലൊരു കേസ് കേൾക്കാനിടയായി. മനഃശാസ്ത്രപരമായ കേസ്, അസുഖകരമായ കേസ്, കൊലക്കുറ്റം ഏറ്റെടുത്ത ഒരാളുടെ കേസ്. അയാൾ കൊലയാളിയല്ലെങ്കിലും വെറുതെ ആ കുറ്റം സമ്മതിച്ചു.
1: അതെങ്ങനെ നിരപരാധി കുറ്റവാളിയായി?
0: ഒരുതരം ചിത്തഭ്രമമാണത്. അയാൾ യാദൃശ്ചികമായി ആ കൊലപാതകികൾക്ക് അവസരമൊരുക്കി. അത് മനസ്സിലാക്കിയപ്പോൾ അയാളുടെ മനസ്സാകെ തകർന്നു. അനാവശ്യ കാര്യങ്ങൾ വിഭാവന ചെയ്യാൻ തുടങ്ങി. താൻ തന്നെയാണ് കൊലപാതകിയെന്ന് നിർബന്ധം പിടിച്ചു. ഒടുവിൽ ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടു.
1: അത് സാധ്യമാണോ? എനിക്ക് ചിത്തഭ്രമം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്നലെയും നിങ്ങൾ അത് പറഞ്ഞു, ഊന്നി പറഞ്ഞു.
0: റസ്കോൾനിക്കോ, നിങ്ങളാകെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ യഥാർത്ഥ കുറ്റവാളിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമോ ആയിരുന്നെങ്കിൽ സ്വബോധത്തോടെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് സമ്മതിച്ചേനെ.
2: എന്താണ് ഇയാൾ പെട്ടെന്ന് നിറം മാറുന്നത്? ഇത് ഇയാളുടെ ഒരു തന്ത്രമായിരിക്കും, അന്വേഷണത്തിന്റെ കൗശലം.
0: ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ സുഹൃത്ത് എന്റെ ബന്ധു റസുമുഖിനെ കുറിച്ചാണ്. അവൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ലല്ലോ എൻ്റെ അടുത്ത് വന്നത്. അതിൽ നിങ്ങളുടെ പങ്ക് മറച്ചു വച്ചില്ലല്ലോ. നിങ്ങളുടെ പ്രേരണ മൂലമാണ് അവൻ വന്നതെന്ന് നിങ്ങൾ ഊന്നി പറയുന്നു.
1: നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്. എല്ലാ കാര്യങ്ങളും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നെ നിങ്ങൾ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്തൊരു സൂത്രശാലിയാണ് നിങ്ങൾ!
0: ഓ, അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല അല്ലേ? നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു, റസ്കോൾനിക്കോവ്. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അസുഖം അത് നിസ്സാരമായി തള്ളിക്കളയരുത്. നിങ്ങളുടെ അമ്മയും സഹോദരിയും ഇപ്പോൾ പീറ്റേഴ്സ്ബർഗിൽ എത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കണം, അവരെ ആശ്വസിപ്പിക്കണം. അത് ചെയ്യാതെ നിങ്ങളവരെ ഭയപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്.
1: അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്കതെങ്ങനെ അറിയാം? എന്തിനാണ് അതിൽ ഇത്ര താല്പര്യം? ഇതിന്റെ അർത്ഥം തന്നെ എന്നെ പിന്തുടരുന്നു എന്നല്ലേ?
0: ആ, നിങ്ങൾ പിന്നെയും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് സംശയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നെങ്കിൽ ഈ വിധത്തിലാണോ ഞാൻ പ്രതികരിക്കുക? ചോദ്യം ചെയ്യും, ഔദ്യോഗിക രീതിയിൽ ഞാൻ തെളിവെടുത്തേനെ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തിരച്ചിൽ നടത്തിയേനെ, ഒരുപക്ഷെ നിങ്ങളെ അറസ്റ്റ് ചെയ്തേനെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരു സംശയവുമില്ല.
1: സാർ, നിങ്ങൾ എന്നെ പരിഹസിക്കുന്നു, നിങ്ങൾ നുണ പറയുന്നു.
0: ഏയ്, നിങ്ങളാണ് കുറ്റവാളി എന്ന് ആര് പറഞ്ഞു? കുറ്റവാളി കുറ്റം സമ്മതിച്ചല്ലോ.
1: ആരാണ് കുറ്റവാളി?
0: നിക്കോള പെയിന്റർ.
1: അല്ല, അല്ല, അല്ല.
0: നിക്കോളയെ കൊണ്ടുവരും, ആ ഇരട്ട കൊലക്കുറ്റത്തിന്റെ പ്രതി.
3: സാർ, ഞാനാണ്, ഞാനാണ് ആ കൊലപാതകി.
0: ആരെ കൊന്നു?
3: അലിയാന ഇവാനോവിനെ, അവരുടെ സഹോദരി ലിസവിറ്റയെയും.
0: എന്തായുധം ഉപയോഗിച്ചാണ് കൊന്നത്?
3: കോടാലി കൊണ്ട്. ഞാനത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു.
0: നിങ്ങൾ ഒറ്റയ്ക്കാണോ ആ കൃത്യം ചെയ്തത്?
3: അതെ.
0: മിസ്റ്റർ റസ്കോൾനിക്കോ, നിങ്ങൾക്ക് പോകാം. യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഇനി എന്റെ ജോലി തുടങ്ങുന്നില്ലേയുള്ളൂ. മനസ്സിലായോ? ഏ ആ ആ

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 41-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, നിക്കോള പ്രവീൺ രാജ് കിളിമാനൂർ, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി. ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. രാധിക തിലക് പാടിയത് ചിത്രം അമ്മക്കിളിക്കൂട്.

0: ആകാശവാണി സമയം 4 മണി.
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം ബി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം ആണ് മ്യൂസിയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അല്ലാതെ തന്നെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്, കുതിരമാളികയിൽ പാലസ് മ്യൂസിയം ഉണ്ട്, പാം ലിഫ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം ഉണ്ട്, പ്രിയദർശിനി പ്ലാനറ്റേറിയം, സോയിൽ മ്യൂസിയം, തുമ്പയിലെ സ്പേസ് മ്യൂസിയം, ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, അങ്ങനെ എണ്ണി എണ്ണി പോയി കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിയങ്ങളുടെയും കൂടി ഒരു നഗരമാണ് തിരുവനന്തപുരം. ആ മ്യൂസിയങ്ങളുടെ കൂടെ ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ ഒരു മെഡിക്കൽ മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. സ്വകാര്യ മ്യൂസിയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എ ശിവരാമൻ. സ്വാഗതം സർ. എങ്ങനെയാണ് ഒരു മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്? താങ്കളുടെ സർവീസുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കായംകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരയിൽ നിന്നും BFA പഠിക്കുന്നു. BFA പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ മെഡിക്കൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്?
4: അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്.

0: വിജ്ഞാപനമുണ്ട്, നീ അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലേക്ക് മോഡലറായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എന്തായാലും എനിക്ക് കിട്ടി. ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കപ്പ് ഫോട്ടോഗ്രാഫിക്ക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്. പക്ഷേ കോഴിക്കോട് ഇരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു, എൻഡോമോളജിയുടെ ഒരു മാഡം. അവരുടെ അടുത്ത് ഒരു ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു മ്യൂസിയം ചെയ്യണം. അപ്പോൾ ആ മാഡം പറഞ്ഞ് ശരിയാണ് ശിവരാമൻ, 1996 ഒക്കെ പറഞ്ഞ. അപ്പോൾ അതിങ്ങനെ കിടന്ന് അതാണ് വളർന്ന് വളർന്ന് വളർന്ന് ഇങ്ങനെ വന്ന്
1: 30 വർഷങ്ങൾക്ക് ഇപ്പുറം
0: സാക്ഷാത്കരിക്കപ്പെട്ടു.
1: സാധാരണ മോഡലിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കാണുന്ന രൂപങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്.
0: അതെ,
1: മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് മോഡൽ ചെയ്യേണ്ടത് ഇതൊന്നും അല്ലല്ലോ.
0: അപ്പൊ
1: അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നൊരു എന്താണ് പ്രതീക്ഷിച്ചു പോയത്, എന്താണ് അവിടെ കണ്ടത്?
0: അതെ, അന്ന് അവിടെ ചെന്നപ്പോൾ ഞാൻ കുറച്ച് ഗൗരവമായിട്ട് ശില്പകലയെ കാണുന്ന ആളായിരുന്നു. ഗൗരവം എന്ന് പറയുമ്പോൾ അക്കാഡമിക് തലത്തിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന. പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ എംബ്രിയോളജിയാണ്, അത് വെറും ഗ്രാഫ് ചെറിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരിക്കലും ഒരു തൃപ്തി വന്നില്ല. പിന്നെ അതുമായിട്ട് അങ്ങ് താരതമ്യം പ്രാപിച്ചു. അന്നേരമാണ് അതിനോട്ട് അത് ഇറങ്ങിയപ്പോൾ എംബ്രിയോളജി ഒരുപാട് ചെയ്യാനുണ്ട്, ഒരിക്കലും നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അതാണ് എംബ്രിയോളജിക്കകത്ത് ഉള്ളത്. അത് ഞാൻ ഇങ്ങനെ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഞാനത് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റിൻ്റെ വർക്കും ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ വരുമായിരുന്നു. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ വർക്കൊക്കെ ഞാൻ എടുത്തു വെക്കുമായിരുന്നു. അപ്പം അതൊരു ശേഖരം പോലെ എൻ്റെ ഇതിൽ കിടന്ന്. അവസാനം വർക്ക് ചെയ്യുന്നതെല്ലാം വെക്കാൻ സ്ഥലമില്ലാതായി. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം ഈ വർക്കുകളുമായിട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പം അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പം എങ്ങനെയാ, ഇപ്പം വൈഫാണ് എൻ്റെ പിൻബലം. അവള് പറഞ്ഞ്, എന്തായാലും നമുക്കൊരു മ്യൂസിയം ഉണ്ടാക്കണം. അവളുടെ ഒരു പ്രാർത്ഥനയും ധൈര്യവുമാണ് ഞാൻ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ.
1: കാരണം ഇതെല്ലാം കൊണ്ട് എന്താണ്, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത്
0: വരിക, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാടക വീടുകളിലേക്ക് മാറുക. അപ്പൊ ഇതെല്ലാം ഈ വർക്കുകളും കൊണ്ട് പോവുക. മൊത്തം ഈ ഇതുപോലുള്ള സാധനങ്ങളാണ്, എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പോവുക. അവസാനം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു.
1: എംബ്രിയോളജിയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പലതും നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ, അത് നമ്മൾ കാണാവുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ വലിപ്പത്തിലേക്ക് എന്താണ് രൂപപ്പെടുത്തുമ്പോൾ അതിന് കിട്ടിയിരുന്ന സഹായങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ശില്പിയുടെ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്തിരുന്നു?
0: അതായത് നമുക്കൊരു എന്താണ്, അത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി വരണമല്ലോ. ആ തൃപ്തി ആ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പം അത് നമ്മുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ആ ഇത് നല്ലതായിരിക്കുന്നു ശിവരാമൻ, ഇത് നല്ല രസമുണ്ട്, നല്ല വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒരു വലിയ തൃപ്തിയായിട്ട് തോന്നിയത്. അതേപോലെ അവർ പലതും പറയുന്ന വർക്കുകളുണ്ട്, അതായത് ഇത് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ MBBS സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അത് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ മാസ്റ്റേഴ്സ് വരച്ച പടങ്ങളുണ്ട്, ആ പടങ്ങളിനെ 3D രൂപമാക്കി നമ്മളതിനെ മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഒന്നും കൂടെ 2Dയെക്കാളും എത്രയോ നല്ല പഠിപ്പേര് അല്ലെങ്കിൽ അറിവ് കിട്ടും. ഒരു 3D മോഡല് കിട്ടുമ്പോഴത്തേക്ക് അതിനെ ഈ കാണാനും ടച്ച് ചെയ്യാനുമുള്ള പ്രതലം, ആ ഇതിങ്ങനാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും, അവർക്കും ബോധ്യപ്പെടും.
1: കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുന്നത്
0: 3D മോഡൽസിന്. പടങ്ങൾ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം, 3D മോഡല് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ട് വരുന്നത്.
1: മിക്കവാറും ഈ അച്ചുകളിൽ തീർത്ത കാര്യങ്ങൾ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാർ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്?
0: അതായത് അച്ചുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റേഷനുണ്ട്, അതിന് ചില ലോക്കുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി ചില ഡ്രോയിങ്സൊക്കെ ഇങ്ങനെയും കയറി അങ്ങനെയും കയറിയൊക്കെ വരും.
1: അച്ഛന് കണക്കാക്കി വളച്ചു കൊടുക്കുകയും
0: അങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എൻ്റെ അനാട്ടമി തന്നെ അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മളല്ല. പിന്നെ നമുക്ക് അച്ഛനകത്തൂടെ ചെയ്യാം ലിവർ, ലങ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാം. അതിന് ഒരു ഈസി പ്രതലങ്ങളാണ്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
1: കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ചില സംശയമുണ്ടാകും, എന്താ മെഡിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന്

0: വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നാൽ എന്താണ് കാണാൻ പറ്റുക?
1: ഇവിടെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോളജി അവർ കണ്ടിട്ടില്ല. ഒരു കുഞ്ഞ് അതിൻ്റെ ചക്രം, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഫസ്റ്റ് ഡേ തൊട്ട് അത് 10 മാസം ആകുന്നത് വരെയുള്ള അതിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഹാർട്ട്, ലങ്സ്, ലിവർ എന്നു വേണ്ട നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സകല ഓർഗൻസും സകല സിസ്റ്റംസും എല്ലാം വളരുന്ന കാലഘട്ടമാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ സമയത്ത്. ഇതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് വേറെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ കെടാവർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്,
0: അതെ,
1: അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ്, അതായത് ഒരു മനുഷ്യനിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ് വരുന്ന വൂണ്ട് മാൻ എന്ന് പറയും. കേരളത്തിലെങ്ങും ഇല്ല. ഇപ്പം ഞാൻ ബിംസ് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ മ്യൂസിയത്തിലും അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്.
0: എപ്പോഴും ഒരു മോഡൽ ചെയ്യുമ്പോഴും ഒരു തൃപ്തി തോന്നുന്ന മോഡലിനെല്ലാം ഒരു റെപ്ലിക്ക ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചെയ്തത് എവിടെ വെച്ചിട്ടായിരിക്കും?
1: ഒരുപാട് വർക്കുകൾ നമുക്ക് പ്രൈവറ്റുകളിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഒരു 75% മെഡിക്കൽ കോളേജുകളിലെ ആ മ്യൂസിയങ്ങളിലെല്ലാം എൻ്റെ ചെറിയ ചെറിയ സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ നാമക്കല്ലിലെ വിവേകാനന്ദ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ അവർ തരുമ്പോൾ ഞാനും കൂടെ പഠിക്കുകയാണ്. ഇപ്പം ഇവർ പറയുന്ന വർക്കെല്ലാം അവർ പറയുന്നു. അപ്പോൾ ഇവരുടെ ടീച്ചിങ് സ്റ്റൈലല്ല മറ്റവരുടെ ടീച്ചിങ് സ്റ്റൈല്. അപ്പോൾ ആ ഒരു വ്യത്യസ്തത ഈ വർക്കുകൾ തരുന്നതിനകത്തുണ്ടാവും. അതെല്ലാം എൻ്റെ മ്യൂസിയത്തിലും ഉണ്ടാവും.
0: രാജാ രവിവർമ്മ കോളേജിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു പ്രസിഷനുള്ള ഒരു മറ്റേത് ശില്പത്തിന് പ്രസിഷൻ വേണ്ടെന്നല്ല
1: ഞാൻ,
0: എന്നാലും അതിൻ്റെ മെഡിക്കലിൻ്റെതായ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതിൽ എപ്പോഴെങ്കിലും തിരിച്ച് ആ എന്താണ് ആ യുവാവ് നിന്ന് തിരിച്ച് വിളിക്കാറുണ്ടോ?
1: അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവമായിട്ട് എൻ്റെ ശില്പകലയെ സമീപിക്കാത്ത ആ സമയങ്ങളൊക്കെ നമുക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ അതേ രീതിയിലൊക്കെ ആ വർക്കൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഗൗരവമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ എല്ലാ വർഷവും പിന്നെ മത്സരത്തിന് വർക്ക് അയക്കുമായിരുന്നു. തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പം ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴും അക്കാഡമിയായിട്ടുള്ള ബന്ധം ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് മെഡിക്കൽ വർക്ക് അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ആണ് ഇതുമായിട്ടങ്ങ് കൂടുതൽ ഇഴുകിച്ചേർന്നത്.
0: ഈ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, മോഡൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്തത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും?
1: അത് ഏറ്റവും സമയം കൂടി ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഇങ്ങനെ കാർവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അല്ലല്ലോ എന്ന് പിന്നീട് തോന്നും. അതിൻ്റെ ചുളിവുകൾ അത് ഇത്തിരി വ്യത്യാസമാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ പൊതുവായ ഒരു ശരിയുണ്ട് അതിനകത്ത്. ആ ശരി ശരിയായില്ലെങ്കിൽ അത് തെറ്റായി.
0: പൊതുവേ ഒരു തലച്ചോറും മാൻ ടു മാൻ ഭയങ്കര വ്യത്യാസമുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷൻ തലച്ചോറ് മോഡൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ടോ?
1: അല്ല, അതിൻ്റെ ശരിയുണ്ടല്ലോ. ബ്രെയിന് ഇങ്ങനെ കുറെ ലോബുകളുണ്ട്, ഇവിടുന്ന് വേറെ രീതിയിൽ ഇതുണ്ട്, അതങ്ങനെ വരണം. അതിന്റെ ആകൃതി വ്യത്യാസമാണെങ്കിലും അത് അങ്ങനെ തന്നെ വരും. മനസ്സിലായി? ഇപ്പൊ എന്റെ മുഖവും സാറിന്റെ മുഖം പോലെയും ആ വ്യത്യാസമല്ലേ? ആ വ്യത്യാസം ഇതിനകത്തുമുണ്ട്. രൂപത്തില്, സൈസില് ഇങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. ഹാർട്ടൊക്കെ എളുപ്പമാണ്, അതിന് 4 ചേമ്പറുണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം.
0: ഈ നെർവ് സിസ്റ്റം ഒക്കെ സാർ ചെയ്തിട്ടില്ലേ?
1: ഉണ്ട്.
0: അതൊന്ന് പറയാമോ, അതിനൊരു പ്രേരണ എങ്ങനെയായിരുന്നു?
1: അത് ഇവര് തന്നെ വർക്ക് തരുന്നതാണ്. വളരെ പ്രയാസവുമാണ്, കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മൈന്യൂട്ട് സാധനങ്ങളാണ്, ആർട്ടറീസോ വെയിനോ പോലല്ല ഈ നെർവസ് സിസ്റ്റം. അത് അല്ലാതായിട്ട് നമ്മൾ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പിന്നെ ബ്രെയിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, അതുപോലെ തന്നെ വെയിന്, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അതിങ്ങനെ ഒരു കൂട് പോലാണ് അതിങ്ങനെ. അതിനേക്കാളും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് 15 വർഷത്തോളം ഫോറൻസിക് മെഡിസിനിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ ജോലി മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുക. അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്പെസിമെൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് മൗണ്ട് ചെയ്ത് വെക്കുക. ഇതായിരുന്നു പിന്നീടുള്ള ജോലി.
0: അത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു.
1: എൻ്റെ മാഡം ഡോക്ടർ രമ, മാഡം ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒരുപാട് നല്ല പിൻബലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുവാണെങ്കിൽ മാഡം വിളിച്ചിട്ട് പറയും, ചുരാമ ക്യാമറ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പെഷ്യൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ

0: ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു.
1: അത് സൂക്ഷിക്കുമായിരുന്നു. സാധാരണ സാറിൻ്റെ മീഡിയം എന്താണ് സാർ?
0: എല്ലാ മീഡിയത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിന് മീഡിയം എന്ന് പറഞ്ഞാൽ ഫൈബറും പി ഒ പി ആണ്. പിന്നെ മൾട്ടിവുഡിൽ ഈ റിലീഫ് ടൈപ്പ് വർക്കുകളൊക്കെ കാർവ് ചെയ്ത് എടുക്കുമായിരുന്നു. പിന്നെ വെങ്കലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, കല്ലിൽ ചെയ്തിട്ടുണ്ട്, എല്ലാ മീഡിയവും എനിക്ക് വഴങ്ങുന്നുണ്ട്.
1: നമുക്ക് ഇപ്പം മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതിൽ കൂടുതലും എന്തിലാണ്?
0: ഫൈബറിലും പി ഒ പിയിലും ഉള്ളതാണ്.
1: ഈ ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ എറയാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് 3D ഡിജിറ്റൽ റെൻഡറിങ്ങുകളൊക്കെ ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങൾ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: അത്തരം സംവിധാനങ്ങൾ കാലക്രമേണ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം കാലം പോകുന്നതനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ ഒന്നും ആകത്തില്ല.
1: ഈ മ്യൂസിയത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് മോഡൽസ് ആണ് എന്നുള്ളതാണ്. സാർ പറഞ്ഞു സാറിന്റെ സർവീസിൽ അപ്പോഴെപ്പോഴായി

കളിവീട് എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻ സിതാര ഇണം പകർന്ന ഒരു ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് യേശുദാസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഹൃദയരാഗങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതിനായി 8281200715 എന്ന നമ്പറിൽ വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക. ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചിത്രം തുടങ്ങിയ വിവരങ്ങൾക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ഡെഡിക്കേഷനും സന്ദേശത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281200715.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

5 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഹരിഹരൻ, സുജാത എന്നിവർ പാടിയത്. ചിത്രം അവ്വേ ഷൺമുഖി. ഗാനരചന വാലി, സംഗീതം ദേവാ.

അടുത്ത ഗാനം പാടിയത് സുഖ്വീന്ദർ സിംഗ്, അനുരാധ ശ്രീറാം എന്നിവർ. ചിത്രം വാനത്തെപ്പോലെ. ഗാനരചന പ. വിജയകുമാർ. സംഗീതം എസ്. എ. രാജ്കുമാർ.

തമിഴ് ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. പലതരത്തിലുള്ള പകർച്ചവ്യാധികളും മറ്റ് അനുബന്ധ രോഗങ്ങളും തലപൊക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇത്തരം രോഗങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ നാം ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. മഴക്കാല രോഗങ്ങളും അതിൻ്റെ പ്രതിരോധവും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ദേശീയ കൗമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: എല്ലാ വർഷങ്ങളിലും ഉള്ള പോലെ ജൂൺ മാസമായി സ്കൂളുകൾ തുറന്നു, മഴക്കാലവും കട്ടിപിടിച്ചു വരുന്നു. അപ്പോൾ മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ എവിടെ വായിച്ചാലും, ന്യൂസ് വെച്ചാലും ശരി, ടി വി കണ്ടാലും ശരി, പേപ്പർ വായിക്കുമ്പോഴെല്ലാം മഴക്കാല രോഗങ്ങൾ എന്നുള്ള വാക്ക് നമ്മളെല്ലാം കാണുന്നു. എന്താണ് ഈ മഴക്കാല രോഗങ്ങൾ? മഴക്കാലത്ത് എങ്ങനെ പ്രത്യേക തരം രോഗമുണ്ടോ, അല്ലെങ്കിൽ പുതിയ തരം രോഗങ്ങളുണ്ടോ? അങ്ങനെയല്ല. രോഗങ്ങൾ പൊതുവായിട്ടുള്ള കുറേ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രാബല്യത്തിലുണ്ട്. നമ്മൾ എൻഡമിക് എന്ന് പറയും, ഇവിടെയൊക്കെ എപ്പോഴും പ്രാബല്യത്തിലുള്ള രോഗങ്ങൾ. ആ കൂട്ടത്തിൽ മഴ വരുമ്പോൾ ചില പ്രത്യേക സാഹചര്യം ഉണ്ടാകുകയാണ്. മഴ വരുമ്പോൾ ഈർപ്പമുണ്ട്, തണുപ്പുണ്ട്, വെള്ളം പരിസരത്തും കെട്ടിക്കിടക്കുന്നു, ആൾക്കാർ നനയും, വസ്ത്രങ്ങളൊക്കെ നനയും, പിന്നെ തല നനയും. ഈ ഇങ്ങനത്തെ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ പരിസ്ഥിതി, എൻവയൺമെൻ്റ് എന്ന് പറയുന്നതിനകത്ത് അണുക്കൾക്ക് വളരാനും പെരുകാനും അനുകൂലമായിട്ടുള്ളതും, അതേസമയം മനുഷ്യൻ എന്ന ഹോസ്റ്റ് ഇവരെ തടുക്കേണ്ട ആളാണ്. അപ്പോൾ തടുക്കാനുള്ളൊരു ശേഷി കുറയുക, ഇമ്മ്യൂണിറ്റി ചിലപ്പോൾ കുറഞ്ഞു വരാനുള്ള സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. ഇതെല്ലാം കൂടെ ഒത്തുചേർന്ന് വരുമ്പോഴാണ് രോഗാവസ്ഥ വർദ്ധിക്കുന്നത്. അപ്പോൾ ശരിയാണ്, മഴക്കാലത്ത് ചില രോഗങ്ങൾ കുറച്ച് കൂടുതൽ നമ്മൾ കാണപ്പെടും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും സർവ്വസാധാരണമായി കോമണായി നമ്മൾ കാണുന്നത് ഒന്ന് ഈ ജലദോഷപ്പനികളാണ്. അപ്പോൾ വെറും പനിയായിട്ടുള്ള കുട്ടികളും ആൾക്കാരുമൊക്കെ പനിയെന്ന് പറയാറുണ്ട്. മഴയത്ത് നടന്ന് പനി പിടിച്ചു, അതുപോലെ ജലദോഷം, തുമ്മൽ, ചീറ്റൽ, മൂക്കൊലിപ്പൊക്കെ ആയിട്ട് ആ മഴ നനഞ്ഞു, ജലദോഷം പിടിച്ചു എന്ന് ആൾക്കാർ പറയും. പിന്നെ കുറേ പേർക്കാണെങ്കിൽ അത് ചുമയായി മാറി, അപ്പോൾ ചുമയ്ക്ക് കട്ടി കൂടി, പിന്നെ കഫം മഞ്ഞ നിറമായി മാറി. ചിലർക്ക് അത് കഠിനമായിട്ട് അവസാനം ശ്വാസമുട്ടൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നു, കുറേ ആൾക്കാർ അഡ്മിഷൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ശ്വാസകോശ രോഗങ്ങളും വൈറൽ ഫീവേഴ്സ് എല്ലാം കൂടെ ഒരു സെറ്റ് ഈ നേരത്തെ എപ്പോഴും കൂടാറുണ്ട്. അങ്ങനെ കൂടുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ പനി കൂടുന്നു എന്നുള്ള ന്യൂസും പലപ്പോഴും മാധ്യമങ്ങളും നമ്മൾ കാണുന്നത്. ഇനി ഇങ്ങനെ കൂടുന്ന ശ്വാസകോശ രോഗങ്ങളുടെ കൂട്ടത്തിൽ ചില പേരുള്ള ശ്വാസകോശ രോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ H1N1 അറിയാം. H1N1 പണ്ടേ വന്നു, അത് പീക്ക് ചെയ്തു, കൂടി വർദ്ധിച്ചു. ഇപ്പോഴത് എല്ലാ നേരത്തും ചെറിയ തോതിൽ നമ്മുടെ നാട്ടിലുണ്ട്. സാഹചര്യം അണുക്കൾക്ക് അനുകൂലവും നമുക്ക് മോശവുമാകുമ്പോൾ അതിൻ്റെ തോത് കൂടും. അതുപോലെ തന്നെയാണ് കോവിഡ്. കോവിഡ് മാറിയോന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. കോവിഡിൻ്റെ ഒരു അണുബാധ ഇപ്പോഴും നിലനിൽക്കാം, അത് ഏത് നേരത്ത് വേണമെങ്കിലും ഒരു സമൂഹത്തിലുണ്ടാകാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നും ഇപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത രോഗങ്ങളാണ്, കാരണം അതും എൻഡമിക് എന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സെറ്റാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത്. അടുത്തത് മഴക്കാലത്ത് എപ്പോഴും കൂടി കാണാറുള്ളത് വയറിളക്കത്തിൻ്റെ എണ്ണം പലപ്പോഴും കൂടാറുണ്ട്. അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം പോലത്തെ ജലജന്യ രോഗങ്ങൾ, അല്ലെങ്കിൽ മലിനമായ ആഹാരമോ കുടിവെള്ളമോ അകത്ത് ചെന്നിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. വയറിളക്കങ്ങൾ, സാധാരണ വയറിളക്കം നമുക്കെല്ലാവർക്കും പരിചയമുണ്ട്. അതല്ലാതെ വളരെ കഠിനമായിട്ടുള്ള നിർജ്ജലീകരണം ഉണ്ടാകുന്ന കോളറയും ചിലപ്പോൾ ജലത്തിൻ്റെ മലിനീകരണത്തിൽ നിന്ന് ഈ സീസണിൽ ഉണ്ടാകാം. ഇനി അടുത്തൊരു സെറ്റ് മലിനമായ ജലം നമ്മുടെ ദേഹത്തിലുള്ള എക്സ്പോഷർ, അല്ലെങ്കിൽ ദേഹത്തിൽ ഉള്ള സമ്പർക്കം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉള്ള മുറിവുകളിൽ കൂടെ മലിനമായ ജലം അകത്ത് ആ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ ഈ എലിപ്പനിയുടെ അടുക്കൾ, എലിപ്പനി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ വിളിക്കുക. അതിന് പഴയ ഒരു പേരാണ് എലിപ്പനി. ഇന്ന് നമ്മൾ ഓർക്കണം, എലി മാത്രമല്ല മറ്റേത് മൃഗങ്ങളിൽ നിന്നും വരാവുന്നതാണെങ്കിലും ഈ മഴക്കാലത്ത് പലപ്പോഴും പെരിച്ചാഴികളുടെയും മറ്റ് എലി പോലത്തെ വർഗ്ഗത്തിലുള്ളതിൻ്റെയൊക്കെ മാളങ്ങളിൽ നിന്ന് അതിൻ്റെ പഴയ ഉണങ്ങിയ വിസർജ്യ വസ്തുക്കളൊക്കെ നനഞ്ഞ് കലങ്ങി അത് ചിലപ്പോൾ മറ്റൊഴുകി നടക്കാം. അപ്പോൾ അങ്ങനത്തതിനകത്ത് ഈ ലെപ്റ്റോസ്പൈറ ജേംസ് അണുക്കൾ വളർന്നിട്ടുണ്ടാകും. അതിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് എലിപ്പനി അല്ലെ ലെപ്റ്റോസ്പൈറോസ് എന്നുള്ള രോഗമുണ്ടാകാം. അതുപോലെ തന്നെ

കെട്ടി നിൽക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് കൊതുകിൻ്റെ കാര്യമാണ്. ആ കൂട്ടത്തിൽ പ്രത്യേകിച്ചും ക്ലിയർ ആയിട്ടുള്ള വെള്ളം, വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ചെറിയ അളവ്, ഉദാഹരണം ഒരു കളഞ്ഞ കുപ്പിയുടെ അടപ്പ് അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു കുപ്പി കളഞ്ഞു, ചിലപ്പോൾ മുട്ടത്തോട് കിടക്കുന്നതായിരിക്കാം, ചിരട്ട കിടക്കുന്നതായിരിക്കാം, ഉപേക്ഷിച്ച ആഹാര കണ്ടെയ്നറുകൾ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അതിനകത്തൊക്കെ ചെറിയ തോതിൽ ക്ലിയർ വെള്ളം നിന്നാലും അതൊരു മൂന്നാല് ദിവസം നിൽക്കുമ്പോഴേക്കും അതിനകത്ത് വളരെ വേഗത്തിൽ ഈഡിസ് എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കൊതുകുകൊണ്ട് കൂത്താടികൾ ഉണ്ടാകുകയും അത് വളരുകയും പെരുകുകയും ഈഡിസ് കൊതുകുകളുടെ പ്രജനനം അവിടെ ഉണ്ടാകുന്നു. ഈഡിസ് കൊതുവിൻ്റെ പ്രശ്നം എന്താണ്? ഇവരാണ് നമ്മുടെ സമൂഹത്തിൽ ഡെങ്കി എന്നുള്ള ശല്യം പിടിച്ച രോഗത്തിനെ പകർത്തുന്നത്. അപ്പോൾ അങ്ങനെ ഡെങ്കിയുടെ വർധനവും വരാം. പ്രത്യേകിച്ചും മഴ വന്നും പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ ഭീഷണിയുള്ളത്. പിന്നെ ഇതൊന്നും അല്ലാതെ ഗുരുതരമല്ലെങ്കിലും ശല്യമാകാവുന്ന സ്കിൻ ഡിസീസസ്, ത്വക്ക് രോഗങ്ങളും വരാം. കാരണം നമുക്കറിയാം, ഈ കുട്ടികളൊക്കെ ഇന്ന് പരിസരത്തും സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഷൂസും സോക്സും ഒക്കെ ഇട്ട് അത് ദിവസങ്ങളോളം ഇങ്ങനെ അത് ഈർപ്പമായിട്ടുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കാൽ വരണ്ട ഇടയ്ക്കൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ്, പൂപ്പൽ അണുബാധകൾ ഉണ്ടാകുകയും പണ്ട് പുഴുക്കടി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അണുബാധകളൊക്കെ അവിടെ കാലിലും ദേഹത്തൊക്കെ ഉണ്ടാകാം. നനഞ്ഞ അടിവസ്ത്രങ്ങളും ഇതിന് കാരണമാകാം. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ മഴക്കാല രോഗം എന്നുള്ള കൂട്ടത്തിൽ വിളിക്കാവുന്ന ചില രോഗങ്ങൾ. ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഈ ജലദോഷപ്പനികൾ എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഇവയൊക്കെ മിക്കവാറും അധികവും വൈറസുകളാണ് ഉണ്ടാക്കുന്നത്. ചില സാഹചര്യത്തിൽ ബാക്ടീരിയ എന്നുള്ള അണുക്കളും ഇതൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് പകരുന്നത് നമുക്കറിയാം, തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പകരുന്നത്. ജലദോഷമോ ചുമയോ ഉള്ള ഒരാൾ തുമ്മുമ്പോൾ ഏകദേശം 1 മീറ്റർ അകലത്തിലോട്ട് തന്നെ ഇതിൻ്റെ അണുക്കൾ പകരാം. ആ പരിസരത്ത് ആ അത്രയും ചുറ്റളവിനകത്തിരിക്കുന്ന ആർക്കും കിട്ടും. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ ബസ്സുകൾ, ക്ലാസ് മുറികൾ, തിരക്ക് പിടിച്ച ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ, പൊതുവിടങ്ങൾ, അവിടെയൊക്കെ ആൾക്കാർ തുമ്മുകയും ചുമക്കുകയും ചെയ്യുമ്പോൾ കെർച്ചീഫ് ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, തൂവാല കൊണ്ട് വായും മൂക്കും മൂടാതെ ആണ് തുമ്മുകയോ ചുമക്കുകയോ ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എല്ലാവർക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ അത് അതിന് പൊതുജനങ്ങൾ എന്നല്ല, കുടുംബത്തിനകത്ത് പോലും ഭീഷണിയാണ്. ഒരു വീട്ടിനകത്തൊരാളോ ഒരു കുട്ടിയോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള ബാക്കി എല്ലാവർക്കും ഭീഷണിയാണ്. അണുക്കൾക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളോടോ സഹോദരങ്ങളോടോ പ്രായമായ അച്ഛനമ്മയോടോ ഒന്നും പ്രത്യേക സ്നേഹമൊന്നുമില്ല. അത് നമ്മളെപ്പോഴും മനസ്സിൽ വയ്ക്കണം. പകർച്ചരീതി ഇതാണ് ജലദോഷപ്പനികളുടെ. വയറിളക്കവും കോളറയും ഒക്കെ പകരുന്ന നേരത്തെ പറഞ്ഞു, അതുപോലെ മഞ്ഞപ്പിത്തം എ ഒക്കെ പകരുന്നത് മലിനമായ ജലം, ജലത്തിന് കുടിവെള്ളവും ആഹാരവും മലിനമാകുന്നത്. അപ്പോൾ ആഹാരം മലിനമാകുന്നതും കുടിവെള്ളമൊക്കെ ഒന്ന് നേരിട്ട് ഈ വിസർജ്യ വസ്തുക്കൾ എവിടെയെങ്കിലും ഓവർഫ്ലോ ചെയ്ത് ശരിയല്ലാത്ത രീതിയിലുള്ള സൈറ്റ് ചെയ്ത സെപ്റ്റിക് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെള്ളം വരുന്ന ഉറവിടങ്ങളോ ശരിയല്ലെങ്കിൽ അവിടെ നിന്ന് വരാം. പിന്നെ അതുപോലെ പാനീയങ്ങളിൽ നിന്ന് വരാം. ഈച്ചകൾ മലിനത്തിൽ പെരുകി അത് ആഹാരത്തിൽ വന്നിരുന്നിട്ട് അങ്ങനെ ആ രീതിയിൽ വരാം. ഈ രീതിയിലാണത് വരുന്നത്. വന്നു കഴിഞ്ഞാൽ വയറിളക്കം ഉണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, പനി കൂടുന്നു, വിശപ്പില്ലാണ്ടാകുന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുന്നു. നിർജ്ജലീകരണം ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം, ഡീഹൈഡ്രേഷൻ. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് വയറിളക്കവും നിർജ്ജലീകരണം ഉണ്ടാക്കി ഒരാളുടെ ജീവന് ഭീഷണിയാകാം. നിർജ്ജലീകരണം എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട വില്ലൻ രോഗം ഏതാണ്? അതാണ് കോളറ, അതിസാരം എന്ന് പറയാറുണ്ട്. കോളറ രോഗത്തിന് പോകുന്നത് മലം പോകുന്ന വളരെ ക്ലിയർ വെള്ളം പോലെ പോകാം. വൻതോതിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വെള്ളവും പിന്നെ ലവണങ്ങളും ഇലക്ട്രോലൈറ്റ്സ് സോഡിയം പൊട്ടാഷ്യം ഒക്കെ ശരീരത്തിൽ നിന്ന് നിമിഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ഒരാളുടെ മരണത്തിൽ വരെ എത്താം. കോളറ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു പിക്ചറുണ്ട്, മലത്തിനകത്ത് മലമില്ല, പകരം ക്ലിയർ വെള്ളമോ കഞ്ഞിവെള്ളത്തിലോ നിറത്തിലുള്ള മലം. ഇത് കണ്ടാൽ എപ്പോഴും നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കോളറയാണ്. അപ്പോൾ അതാണ് വയറ്റിന് വരാവുന്ന അസുഖങ്ങൾ. എലിപ്പനി നേരത്തെ സൂചിപ്പിച്ചു, അത് ഈ എലിയുടെ മറ്റ് മൃഗങ്ങളുടെ മലമൂത്ര വിസർജ്യങ്ങളിൽ നിന്നുള്ള അണുക്കൾ വെള്ളത്തിൽ കലങ്ങിയാണ് അത് നമ്മുടെ മുറിവുകൾ കൂടെ കയറുന്നു. അപ്പോൾ അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. എലിപ്പനി വന്നു കഴിഞ്ഞാൽ സാധാരണ കടുത്ത പനി, ദേഹം വേദന. ദേഹം വേദന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ മസിൽസിന് വേദന, മാംസപേശികളൊക്കെ തൊട്ടുകോ പിതുക്കോ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെയിൻ അനുഭവിക്കും. പിന്നെ തലവേദന വരാം, കണ്ണൊക്കെ കലങ്ങിയിരിക്കാം, ചിലപ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് ചുവന്ന നിറത്തിലിരിക്കാം, അധിക തോതിലുള്ള ക്ഷീണം തളർച്ച എല്ലാം ഉണ്ടാകാം. എലിപ്പനിയുടെ ഒരു പ്രത്യേകത, നേരത്തെ ചികിത്സിച്ച് നമുക്ക് സംശയം തോന്നി, ഡോക്ടറോട് പറഞ്ഞു, നേരത്തെ ചികിത്സ തുടങ്ങാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ വളരെ ലളിതമായ മരുന്ന് കൊണ്ട് വളരെ സിമ്പിളായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. അത് ആ നേരത്ത് തുടങ്ങുന്ന നേരത്തെ കണ്ടുപിടിക്കാതെയോ അല്ലെങ്കിൽ ഊഹിക്കാതെയോ അങ്ങനെ അനുമാനിക്കാതെ നീണ്ടു നീണ്ടു പോകുമ്പോഴോ ഒക്കെയാണ് അതിന് പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പോൾ നേരത്തെയുള്ള ചികിത്സയാണ് എലിപ്പനിക്ക് രക്ഷ. കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തൊക്കെ ചികിത്സിക്കേണ്ടി വരുന്നു, കുറച്ചും കൂടെ കൂടിയ മരുന്നുകളാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത്. എങ്കിലും അത് ശരീരത്തിലെ എല്ലാ സിസ്റ്റംസ് അവയവ കൂട്ടങ്ങളെയും ബാധിക്കുന്നതുകൊണ്ടാണ് എലിപ്പനിയുടെ ഒരു അപകടം. അതുപോലെ തന്നെയാണ് ഡെങ്കി. ഡെങ്കി രോഗത്തിന്
കൊതുകിൽ നിന്ന് പകരുന്ന

0: ഡെങ്കി രോഗത്തിന് ചികിത്സ എന്നുള്ള ഒരു പ്രത്യേകതയില്ല, ഒരു പ്രത്യേക ചികിത്സയില്ല. അത് പകരുന്നത് കൊതുവിൻ്റെ കടി കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈഡിസ് കൊതുകൾ രാവിലെയാണ് കടിക്കുക, രാവിലെയും വൈകുന്നേരവും, അത് ഏർലി മോർണിംഗ്, അതുപോലെ സന്ധ്യാസമയം, ആ നേരത്താണ് ഇവരേറ്റവും കൂടുതൽ പറന്ന് കടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കടിച്ചാൽ നമുക്ക് ആ രോഗം കിട്ടാനുള്ള സാധ്യതയുണ്ട്, ഈഡിസ് കൊതുവാണ് കടിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മളത് കടിക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് ആലോചിക്കാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ സ്കിൻ ഡിസീസ് നേരത്തെ പറഞ്ഞു, അത് തണുത്ത അല്ലെങ്കിൽ ഈർപ്പം മാറിയ തുണികളും വസ്ത്രങ്ങളും സോക്സും ഷൂസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ, എനിക്ക് തോന്നുന്നു, അങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂൾ അധികൃതരും അതിലേക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇതിൻ്റെ എല്ലാം തടയുന്നത് എങ്ങനെയാണ്? വളരെ നിസ്സാരമാണ്, ഇതിനെപ്പറ്റിയുള്ള അറിവാണ് നമുക്ക് രോഗപ്രതിരോധത്തിന് ആവശ്യം. ഇപ്പോൾ ജലദോഷം, ചുമ, പനിയൊക്കെ തടയാൻ വേണ്ടി നമ്മൾ വായും മൂക്കും മൂടിയിട്ടേ ചുമയ്ക്കാവും. അപ്പോൾ കെർച്ചീഫ് തൂവാലെ ഉപയോഗിക്കുന്ന ശീലം നമ്മളെല്ലാവരും സ്വായത്തമാക്കണം. മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, എല്ലാവരും അത് പാലിക്കണം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയത്ത് കൊച്ച് LKG അല്ലെ, അംഗൻവാടി, പ്ലേ സ്കൂൾ തൊട്ടുള്ള കാലം തൊട്ട് ടീച്ചർമാർ, ഡേ കെയർ സെൻറ്റേഴ്സും നടത്തുന്ന ഹെൽപ്പേഴ്സും അവരും എല്ലാം, ഇത് അംഗൻവാടികൾ നടത്തുന്നവരെല്ലാവരും ഈ നേരത്ത് ഇത് കുട്ടികളെ പറഞ്ഞ് ഉത്ബോധിപ്പിക്കണം. കെർച്ചീഫ് ഉപയോഗിക്കുന്ന നല്ലൊരു ആരോഗ്യ മര്യാദയാണ്, ആരോഗ്യശീലമാണ് എന്ന് പറഞ്ഞ്. അതുപോലെ കുടുംബത്തിനകത്തും പേരൻസ് ശ്രദ്ധിക്കണം. വീട്ടിനകത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ശീലങ്ങൾക്ക് വിട്ടുവീഴ്ചയൊന്നും പാടില്ല. മുതിർന്നവർ ഒരു മാതൃകയായി തന്നെ ചെയ്യുകയും വേണം. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ തമ്മിൽ പറഞ്ഞ് തിരുത്തുന്നതും നല്ലൊരു കാര്യമായിരിക്കാം. സോ കെർച്ചീഫിൻ്റെ ശീലമാണ്. പിന്നെ നമ്മൾ കുറച്ച് റിസ്ക് കൂടിയ ഒരാളാണ്, ഉദാഹരണത്തിന് നമുക്ക് പ്രമേഹത്തിൻ്റെ രോഗമോ അല്ലെങ്കിൽ മറ്റ് കിഡ്നി രോഗങ്ങളോ കരൾ രോഗമോ അല്ലെങ്കിൽ അമിതവണ്ണമോ ആസ്മയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ അധിക പ്രായമുള്ള, വളരെ പ്രായം കൂടിയ ആളാണ്, അല്ലെങ്കിൽ വളരെ കൊച്ചു ശിശു, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഗർഭിണിയാണ്, ഇങ്ങനത്തെ വ്യക്തികൾക്ക് റിസ്ക് കൂടുതലാണ്. നമ്മൾ വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറയും, ഹൈ റിസ്ക് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽപ്പെട്ട ആളാണെങ്കിൽ കഴിയുന്നത്ര ഈ സീസണിൽ പൊതുജന സമ്പർക്കത്തിനെ കുറച്ചൊന്ന് കുറച്ചാൽ നല്ലത്. തിരക്ക് കൂടിയ സ്ഥലങ്ങളിൽ ഒഴിവാക്കാവുന്ന സന്ദർശനങ്ങൾ ഒഴിവാക്കുക, ആശുപത്രികളിലൊക്കെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. നിസാര രോഗങ്ങളെയൊക്കെ നമ്മൾ ടെലിമെഡിസിൻ, ഈ സഞ്ജീവനി പോലത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചികിത്സ തേടുക. പിന്നെ പുറത്തു പോകേണ്ട ആവശ്യം വന്നാൽ നിർബന്ധമായിട്ടും ഹൈ റിസ്ക് ഗ്രൂപ്പിൽപ്പെട്ടവർ ഒരു മാസ്ക് ഭദ്രമായി കെട്ടി തന്നെ വായും മൂക്കും മൂടത്തക്ക വേണം. അത് ഞാൻ എടുത്തു പറയുന്ന, പലരും മാസ്ക് കെട്ടുമ്പോൾ മൂക്കെല്ലാം പുറത്ത് തന്നെ അടിക്കിയിരിക്കുന്നു ഇപ്പോഴും. അതുകൊണ്ട് വായും മൂക്കും മൂടത്തക്ക വേണം, ശരിയായ രീതിയിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു മാസ്ക് കെട്ടി തന്നെ പുറത്ത് പോകാവൂ. ഇനി വയറിളക്ക രോഗങ്ങളെപ്പറ്റി എടുത്തു പറയേണ്ടതില്ല. ആഹാര പാനീയങ്ങളുടെ ശുചിത്വം, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക മുതലായ പൊതുജനാരോഗ്യ നടപടിയിൽ കൂടെ ഇതിനെ നമുക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ പ്രതിരോധിക്കാം. എലിപ്പനിയുടെ കാര്യത്തിൽ നമ്മളൊരു സൂചനയുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ ഒരു ഊഹം ഉണ്ടെങ്കിൽ, അത് ആദ്യമേ ഡോക്ടറെ അറിയിച്ചു കഴിഞ്ഞാൽ ചികിത്സ ആദ്യമേ ഡോക്ടർ തുടങ്ങുന്നതും കുറച്ചുകൂടെ ഉറപ്പായിട്ട് നടക്കും. ഡെങ്കിയുടെ പ്രതിരോധം നമ്മൾ ഡ്രൈ ഡേ ആണ്, കൊതുകൾ വളരാതിരിക്കാൻ വേണ്ടി ചുറ്റുപാടുമൊക്കെ നോക്കി ഇങ്ങനത്തെ വെള്ളം കെട്ടി നിൽക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ഡെങ്കിയുടെ പകർച്ച നമുക്ക് തടയാൻ സാധിക്കും. സാധ്യതയുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അതിനെ പറഞ്ഞാൽ അത് വേണ്ട കെയർ ഡോക്ടർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തടയുന്നു. ഇനി പൊതുവായിട്ട് ചില പൊതുജനാരോഗ്യ നടപടികൾ നമ്മളെല്ലാം പങ്കാളികളായിരിക്കണം. ഇത് വെറും ആരോഗ്യവും മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഡ്രൈ ഡേ ആചരണം ഒന്നാണ്. പിന്നെ നമ്മുടെ അറിവും അവബോധവും പെരുമാറ്റത്തിലുള്ള വ്യത്യാസമാണ് ഏറ്റവും നമ്മളെ രക്ഷിക്കുന്ന ഒരു കാര്യം ഈ നേരത്ത്. അപ്പോൾ ആ അറിവ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇന്ന് കേൾക്കുന്ന പോലത്തെ റേഡിയോ ഹെൽത്ത് സംപ്രേഷണം നിത്യമായി കൃത്യമായി കേൾക്കുക. ഇതിൽ നിന്ന് ഇഷ്ടംപോലെ നല്ല ഐഡിയാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ കിട്ടുന്ന ഐഡിയാസ് ബാക്കി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. ഇന്ന് പല മാധ്യമങ്ങളും നല്ല രീതിയിലുള്ള ലേഖനങ്ങളുണ്ട്, സെൻസേഷണലിസ്റ്റ് അല്ലാത്ത നല്ല ബോധവൽക്കരണ ശൈലിയിൽ എഴുതിയ ലേഖനങ്ങൾ, അത് വായിക്കുക. ടി വിയിലും റേഡിയോയിലൊക്കെ വരുന്ന പൊതുജന ആരോഗ്യ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കി പാലിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ദിശ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ച് വേണ്ട സംശയ നിവാരണമൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുക. ഒറ്റ കാര്യം ഓർക്കേണ്ടത്, ഈ നേരത്ത് വാട്സാപ്പ്, യൂട്യൂബ് മുതലായ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൂടെ വരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ശരിയല്ലാതെ ഇരിക്കാം. അതുകൊണ്ട് ഊഹാപോഹമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക, ഉൾക്കൊള്ളാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. ഇവയും ഇതിനെപ്പറ്റിയും ശരിയാണോ അല്ല എന്നറിയാൻ ദിശ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ, സംശയ നിവാരണം ഇതിനെക്കുറിച്ച് നടത്താം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലമൊക്കെ വന്നോട്ടെ, അതിനെ ആഘോഷിക്കുക, പക്ഷേ സേഫായിട്ടിരിക്കണം, ആരോഗ്യം നിലനിർത്തുക, സംശയങ്ങളൊക്കെ മാറ്റുക, ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും തേടുക, ഉപയോഗപ്പെടുത്തുക.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. സ്ത്രീ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് എസ് ജാനകി പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
1: നിയമവീഥി.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നിയമവീഥിയിൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് അഭിജിത് സി ലാൽ.
3: നമസ്കാരം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വന്ന സുപ്രധാന മാറ്റമാണ് ജൂലൈ 1, 2024 സംഭവിച്ചത്. ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയെ നവീകരിക്കുന്നതിനായി ഭാരതീയ ന്യായസംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയമം എന്നീ 3 പുതിയ ക്രിമിനൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ റീപ്ലേസ് ചെയ്യുവാനായി പാർലമെൻറ്റ് പാസാക്കിയ പുതിയ നിയമമാണ് ഭാരതീയ ന്യായസംഹിത. ഭാരതീയ ന്യായസംഹിതയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ശിക്ഷാ നിയമം എങ്ങനെയാണ് നിലവിൽ വന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഫസ്റ്റ് ലോ കമ്മീഷൻ്റെ ശുപാർശയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് അവരുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വേണ്ടിയുമാണ് ഇത് കൊണ്ടുവന്നതെന്ന് ഒരു വലിയ വിമർശനം ഈ നിയമങ്ങൾ നേരിട്ടിരുന്നു. ഏകദേശം 160 വർഷങ്ങൾ ഈ നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഈ നിയമത്തെ ലളിതവൽക്കരിക്കുകയും സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BNS, BNSS, ഭാരതീയ സാക്ഷി അധിനായം എന്നീ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലവിൽ കൊണ്ടുവന്നിരുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമം ഭാരതീയ ന്യായസംഹിതയായി മാറുമ്പോൾ 511 വകുപ്പുകൾ 358 വകുപ്പുകളായി മാറുന്നു. 19 വകുപ്പുകളെ പൂർണ്ണമായി ഒഴിവാക്കുകയും 8 പുതിയ വകുപ്പുകളെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. 21 പുതിയ കുറ്റകൃത്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. 33 കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷ നൽകുന്നു. 83 കുറ്റങ്ങൾക്ക് പിഴശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. 23 കുറ്റങ്ങൾക്ക് നിർബന്ധിതമായ മിനിമം ശിക്ഷ നടപ്പാക്കി. അതായത് 1 മുതൽ 2 വരെ തടവ് ലഭിക്കുന്ന ശിക്ഷയാണെങ്കിൽ കുറഞ്ഞത് 1 നിർബന്ധമായും ശിക്ഷ വിധിച്ചിരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. BNSസിനെ നമുക്ക് 6 തിരിച്ച് സംസാരിക്കാം. ശരീരത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ സംസാരിക്കുന്ന അതിൽ ഉൾപ്പെടുന്നത് കൊലപാതകം, ആത്മഹത്യാ പ്രേരണ, അതിക്രമം, ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ എന്നിവയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വകുപ്പുകൾ BNS അതേപടി നിലനിർത്തുന്നു. സംഘടിത കുറ്റകൃത്യം, തീവ്രവാദം, കൊലപാതകങ്ങൾ തുടങ്ങിയവ കുറ്റകൃത്യങ്ങൾ ഇതിൻ്റെ കീഴിൽ വരുന്നു. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, ബലാത്സംഗം, അതിക്രമം, സ്ത്രീത്വത്തിൻ്റെ അവമാനിക്കൽ എന്നിവ IPC വകുപ്പുകൾ അതേപടി തന്നെ BNSൽ നിലനിർത്തുന്നു. കൂട്ടബലാത്സംഗത്തിൻ്റെ കാര്യത്തിൽ ഇരയെ പ്രായപൂർത്തിയായ ഒരാളായി തരംതിരിക്കുവാനുള്ള പരിധി ഇത് 16 നിന്ന് 18 വർദ്ധിപ്പിക്കുന്നു. സ്വത്തിനെതിരായുള്ള കുറ്റകൃത്യങ്ങൾ, മോഷണം, കവർച്ച, വഞ്ചന എന്നിവയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ BNSൽ നിലനിർത്തുന്നു. അതുകൂടാതെ സൈബർ കുറ്റകൃത്യവും സാമ്പത്തിക തട്ടിപ്പും തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങളും ഇതിൻ്റെ കീഴിൽ വരുന്നു. ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, BNS രാജ്യദ്രോഹത്തെ ഒരു കുറ്റകരമായി നിലനിർത്തുമ്പോൾ തന്നെ ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും അപായപ്പെടുത്തുന്ന പ്രവൃത്തികളും ഇതിൻ്റെ കൂടെ അധികമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ പൊതുജനങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കീഴിൽ പരിസ്ഥിതി മലിനീകരണം, മനുഷ്യക്കടത്ത് തുടങ്ങിയ പുതിയ കുറ്റകൃത്യം കൂടി BNSൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. BNSൻ്റെ സവിശേഷതകളിലേക്ക് നമുക്ക് കടക്കാം. രാജ്യദ്രോഹം ഇപ്പോൾ ഒരു കുറ്റമല്ല, പകരം ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയും അപകടപ്പെടുത്തുന്ന പ്രവൃത്തികൾക്ക് ഇതൊരു കുറ്റമായി മാറ്റിയിരിക്കുന്നു. സംഘടിത കുറ്റകൃത്യം ഒരു കുറ്റമായി ചേർത്തിരിക്കുന്നു. ഒരു ക്രൈം സിൻഡിക്കേറ്റിന് വേണ്ടി നടത്തുന്ന തട്ടിപ്പോ, കൊള്ളയടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ സംഘടിത കുറ്റകൃത്യങ്ങൾ ഇപ്പോൾ കുറ്റങ്ങളാണ്. ജാതി, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം തുടങ്ങിയ ചില ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിൽ 5 അതിലധികമോ ആളുകളുടെ ഒരു സംഘം കൊല ചെയ്യുന്നത് 7 മുതൽ ജീവപര്യന്തം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകരമായി മാറ്റിയിരിക്കുന്നു.
2: നമ്മുടെ രാജ്യത്ത് പുതിയതായി നിലവിൽ വന്ന ക്രിമിനൽ നിയമങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഭിജിത് സി ലാൽ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത ചൊവ്വാഴ്ചത്തെ നിയമവീഥിയിൽ.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ്എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യമേത്? ഉത്തരം: 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ലൂയിസ് വാഷ്കൻസി എന്ന വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 കിസാൻവാണി, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 സ്ത്രീകൾക്കായുള്ള പരിപാടി അങ്കണം. ഇതിൽ സിന്ധു സൂര്യ എഴുതി അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം. 8:00 സാഹിത്യരംഗം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 തമിഴ് ചലച്ചിത്രഗാന പരിപാടി തേനിസൈ, 5:00 ഹിന്ദി പാഠം, 5:15 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 5:30 നാടകഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 മറ്റൊരു സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യഗീതികൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 10:30 ഹൃദയരാഗങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.

0: ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുരുമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പരസ്യവാചകങ്ങളിലൂടെയും ദൃശ്യചാരുതയിലൂടെയും ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിവുള്ള പരസ്യങ്ങൾ നിർമ്മിച്ച് കേരളത്തിലും ദുബായിലും വൻകിട പരസ്യ കമ്പനികൾക്കൊപ്പം കിടപിടിക്കുന്ന ഒരു അഡ്വർടൈസ്മെന്റ് കമ്പനിയുടെ ഉടമസ്ഥനായ ശ്രീ തൻസീറിന് ഇപ്പോൾ മനം നിറയെ കൃഷിയിലൂടെ സ്വപ്നങ്ങൾ പൂവണിയാനാണ് ആഗ്രഹം. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരു വയസ്സുമാത്രം പ്രായമെന്നിരിക്കെ ഇദ്ദേഹം ഒരുക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിലെ വിസ്മയങ്ങൾ ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നു തന്നെയാണ്. വ്യത്യസ്തമായ കൃഷിയും കാഴ്ചപ്പാടുകളുമാണ് കേവലം 12 മാസത്തിനുള്ളിൽ നാട്ടിലെ ശ്രദ്ധേയനായ ഒരു ഫലവർഗ കർഷകനായി മാറാൻ ഇദ്ദേഹത്തെ സഹായിച്ചത്. ആദ്യം ആര്യനാട് കൃഷി ഓഫീസർ ശ്രീ ലാൽകുമാറിന്റെ വാക്കുകളിലേക്ക്.
4: ആര്യനാട് കൃഷി ഭവന്റെ കീഴിൽ വൈവിധ്യങ്ങളായ പല കൃഷികൾ നടന്നു വരുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതൽ ഭാഗത്ത് റബ്ബറാണെങ്കിലും ഇപ്പോൾ കർഷകർ മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൊക്കോട്ടേല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പച്ചക്കറി കൃഷിയാണ് നന്നായിട്ട് ചെയ്യുന്നത്. 25 ഹെക്ടർ വരെ പച്ചക്കറി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നീട് ആൾക്കാർ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നതിലോട്ടും തിരിഞ്ഞിട്ടുണ്ട്. റബ്ബുട്ടാൻ, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയ വൈവിധ്യങ്ങളായ ഫ്രൂട്ട് പ്ലാന്റ്സ് നമ്മുടെ ഏരിയയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൻസീർ എന്ന് പറയുന്ന ഒരു പ്രവാസി കർഷകൻ്റെ പുരയിടത്തിലാണ്. ഇവിടെ 4 മുതൽ 5 ഏക്കർ വരെ സ്ഥലത്ത് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് പ്ലാന്റാണ് നട്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ വർഷമാണ്. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായം നമ്മൾ ഈ പ്ലോട്ടിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഫ്രൂട്ട്സ് ഡെവലപ്മെൻറ്റ് സ്കീമിൽ അനുസരിച്ച്. കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ തൻസീർ തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്.
5: ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഇവിടെയും ചെയ്യുന്നുണ്ട്, ദുബായിലും ചെയ്യുന്നുണ്ട് പരസ്യ കമ്പനി. പിന്നെ നമ്മൾ കൃഷി പാഷനായതുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ചെയ്തിരുന്നതാണ് കൃഷി. അതിനനുബന്ധമായിട്ടാണ് ഞാനും ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് 5 ഏക്കറോളം ആണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്തിരിക്കുന്നത്. 1 വർഷമായി ഈൽഡ് നമുക്കിപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 150 വെച്ച് ആവറേജ് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ്. നാച്ചുറൽ ഫാമിംഗ് ആണ് ചെയ്യുന്നത്. പല ഏക്കറുടെ കൃഷി രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. 2 വെച്ചൂർ പശുക്കളുണ്ട്. കൂടാതെ വെച്ചൂർ ഫാമിൽ നിന്ന് ഞങ്ങൾ ചാണകവും സ്ലറിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളമായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് വെച്ചൂറിൻ്റെ ചാണകവും ഗോമൂത്രവും ശർക്കരയും പയറും ഇതെല്ലാം കൂടി 4 ദിവസം കലക്കി വെച്ചിട്ട് സ്ലറിയാക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നേരത്തെ റബ്ബറായിരുന്നു ചെയ്തിരുന്നത്, അതിനെ മുറിച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. തട്ടത്തട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തതാണ്. ഹിറ്റാച്ചി വെച്ചിട്ട് നമുക്ക് ഏകദേശം അറൗണ്ട് 2 മന്ത്സോളം വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് നമ്മൾ 2000 പോസ്റ്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഒരു പോസ്റ്റിൽ 4 ചെടി വെച്ചിട്ട് 8000 ചെടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് നമ്മളിവിടെ തന്നെയാണ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനും ഒത്തിരി ലേബർ കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പോസ്റ്റ് ഞങ്ങൾ അതിൻ്റെ ഡൈ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പോസ്റ്റ് അടിച്ചത്. അവരെ വെച്ചിട്ട് പോസ്റ്റ് അടിക്കുമായിരുന്നു. 2000 പോസ്റ്റ് ഞങ്ങളിവിടെ തന്നെ നിർമ്മിക്കുമായിരുന്നു. എന്നിട്ട് ഹിറ്റാച്ചിയിൽ തന്നെയാണ് പോസ്റ്റ് ഓരോ സ്ഥലത്തേക്കും കൊണ്ടുപോയത്. കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ ഞങ്ങൾ വെളിയിൽ നിന്ന് ലേബറിനെ എടുത്തിട്ടാണ് ചെയ്തിരുന്നത്. ആവറേജ് നമുക്ക് ഒരു പോസ്റ്റ് നമ്മളിട്ട് ചെടി നട്ട് വരുമ്പോഴേക്കും 1500 രൂപ വന്നിട്ടുണ്ട്. ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റിലേക്ക് 8 അടിയാണ് നമ്മൾ സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്തത് നമ്മൾ ചെടി വാങ്ങിച്ച് വെച്ചിരുന്നു, തൈയാക്കിയിട്ട് നമ്മളിവിടെ നട്ടത് കഴിഞ്ഞ 22 മെയ്യാണ് നമ്മൾ നട്ടത് ആദ്യമായിട്ട്. വളപ്രയോഗം നമ്മൾ വേനലിൽ നമ്മൾ സ്ലറിയാണ് ഒഴിച്ചിരുന്നത്. ഈ നാടൻ പശുവിൻ്റെ വെച്ചൂർ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉൾപ്പെടെയാണ് നമ്മൾ സ്ലറിയാക്കിയിട്ടാണ് ഒഴിച്ചിരുന്നത്. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും ചെയ്യുന്നുണ്ടായിരുന്നു, ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേനലിൽ അതിൻ്റെ മൂട്ടിൽ കരിയിലയും മറ്റുമൊക്കെ ഇട്ടിട്ട് വേനൽ

0: സംരക്ഷണമായിട്ട് അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഫംഗസ് ബാധ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ സ്ഥിരമായിട്ട് 4 ജോലിക്കാരാണുള്ളത്. ഇവിടെ പരിസരത്തുള്ള സ്ത്രീകളായിട്ടുള്ളവർ തന്നെയാണ് 4 പേര്. അവർ തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നത്. അവർ രാവിലെ 7 മണിക്ക് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ അവർ പോകുന്നുണ്ട്. എല്ലാ ദിവസവും വരുന്നുണ്ട് 4 പേര്. അവരാണ് ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുടേതായ ഫാമായിട്ടാണ് അവർ നോക്കി അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജലസേചനത്തിന് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും ടാപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ നമ്മൾ വേനലിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. കുറേ സ്ഥലം ഒരു 200 മീറ്ററോളം നമ്മൾ മതിൽ കെട്ടി, ബാക്കി സ്ഥലം ടാറ്റാ ഫെൻസിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പെൻസ് ഏകദേശം ഒരു 15 ലാക്സോളം ആയിട്ടുണ്ട്. നമ്മൾ 1ാമത്തെ വർഷമാണ്, ആദ്യമായിട്ടാണ് നമ്മൾ ഈൽഡ് എടുക്കുന്നത്. 3ാം വർഷമാണ് നമുക്ക് ഫുൾ ഈൽഡ് കിട്ടുന്നത്. നമുക്ക് തുടക്കം തന്നെ നല്ല ഈൽഡാണ് കിട്ടിയിരിക്കുന്നത്. ഒരു ഫ്രൂട്ട് തന്നെ ഏകദേശം 400 to 420 gram ആവറേജ് വരുന്നുണ്ട്. ഞങ്ങളത് ഹോൾസെയിലേഴ്സിനാണ് ഇപ്പോൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നവർക്ക് നേരിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നതാണ് ഈ ഫ്രൂട്ട്. ഫുള്ളായിട്ട് മലേഷ്യൻ റെഡാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ജൈവ രീതിയിൽ ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ പച്ചക്കറിയും പലതും വെളിയിൽ നിന്ന് വരുന്നതെല്ലാം പെസ്റ്റിസൈഡും മറ്റുമൊക്കെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ജൈവ രീതി തന്നെയാണ് ഈ ഫാമിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് തന്നെ നമ്മൾ മുമ്പോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഉള്ള റിസൾട്ടും ഉണ്ട് നമുക്ക്. നാടൻ പശു ആയതുകൊണ്ട് അത് അതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വളരെയധികം നല്ല രീതിയിലാണ് നമുക്ക് ഈൽഡ് ഉള്ളത്. നമുക്കിവിടെ വന്നും ഫാമിലും ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേട്ടറിഞ്ഞിട്ട് ജൈവ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ പലരും വന്ന് വാങ്ങിക്കുന്നുണ്ട്. അതായത് അസുഖബാധിതരായിട്ടിരിക്കുന്നവർക്ക്, അതായത് ഷുഗർ പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ് തുടങ്ങിയവർക്ക് ഇത് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ആൻറ്റി ഓക്സൈഡ് ആയതുകൊണ്ട് വളരെയധികം ആൾക്കാർ വന്നിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ട്. ആര്യനാട് കൃഷിഭവനിൽ നിന്ന് നമുക്ക് നല്ല സഹായമാണ്. എല്ലാ വിധത്തിലുള്ള സഹകരണവും അഗ്രികൾച്ചർ ഓഫീസറും അവരുടെ അസിസ്റ്റ് ചെയ്യുന്നവരും നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ 1 തവണയെങ്കിലും നമ്മുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. SHM-ൻ്റെയും സഹായം നമുക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ പ്രോജക്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനും ചെയ്യുന്നുണ്ട്. സർക്കാർ സഹായത്തോടെ ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ വൈഫ്, മക്കൾ 2 പേരാണ്. അവർ പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. വൈഫ് എൻ്റെ കൂടെ ആഡ് ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ ഫാമിംഗിലും വരുന്നുണ്ട്. മോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ BBA ഏഷ്യൻ ബിസിനസ് സ്കൂൾ പള്ളിപ്പുറത്താണ് പഠിക്കുന്നത്. മോൻ ശാന്തിനികേതൻ വഴുതക്കാട് സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 10th കഴിഞ്ഞു, ഇനി അടുത്ത് +1-ലേക്ക് പോകും. കൃഷിയോട് അവർക്കും താല്പര്യമുണ്ട്. ഫ്രീ ടൈമിൽ അവരും ഇവിടെ വന്നിട്ട് സഹായിക്കാറുണ്ട്, കൂടെ ഉണ്ടാവാറുണ്ട്. നമ്മളും പല കൃഷിക്കാരെയും കാണുകയും അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കുള്ള എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, സന്ദർശിക്കാം. അതിനെ കൃഷിയെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. ഫോൺ നമ്പർ 94-47-02-97-08. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94-47-02-97-08.
1: പരസ്യമേഖലയിൽ രജത ജൂബിലി പിന്നിടുമ്പോഴും ശ്രീ തൻസീറിന്റെ കൃഷിപ്രവർത്തനത്തിന്റെ മുഖ്യ സമയവും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിസ്ഥലത്താണ്. വ്യത്യസ്ത വരുമാന മാർഗത്തിലൂടെ മുന്നേറുന്ന ഇത്തരം വ്യക്തിത്വങ്ങൾ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നു എന്നത് അഭിനന്ദനാർഹമാണ്.

0: ഞാറ്റുവേലയിൽ ഇനി ആര്യവേപ്പിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.
1: വീടിനടുത്ത് ഒരു ആര്യവേപ്പുണ്ടെങ്കിൽ രോഗങ്ങൾ ഏഴയലത്ത് വരില്ല എന്നാണ് വിശ്വാസം. മഹിമകളേറെയുള്ള ആര്യവേപ്പ് എന്ന വൃക്ഷ ഔഷധിയെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയാൻ ആര്യവേപ്പിന്റെ ഹരിതസമൃദ്ധമായ ഇലച്ചാർത്തിന് കഴിയും എന്ന് ചരിത്രം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. എത്ര കടുത്ത വേനലായാൽ പോലും ആര്യവേപ്പ് മരങ്ങൾ അല്പം പോലും ക്ഷീണം തട്ടാതെ തല ഉയർത്തി നിൽക്കുന്നത് കാണാം. ആര്യവേപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓടിയെത്തുക ഒരു പ്രത്യേക തരം കയ്പ് രുചിയാകാം. എന്നാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും മേന്മകളും അറിഞ്ഞാലോ ഈ കയ്പ് പോലും മധുരമാകും.

0: വീട്ടുമുറ്റത്ത് ഒരു വേപ്പ് വളർത്താൻ പണ്ടുകാലത്ത് ശ്രദ്ധിച്ചിരുന്നത് ഇതിൻ്റെ മേന്മകൾ അറിഞ്ഞിട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 10-12 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഔഷധവൃക്ഷമാണ് ആര്യവേപ്പ്. വാതം, ത്വക്ക് രോഗങ്ങൾ, കുഷ്ഠം, രക്തദൂഷ്യം, കഫ പിത്ത ദോഷം എന്നീ രോഗങ്ങൾക്കെല്ലാം പണ്ടുകാലം മുതൽക്കേ ആര്യവേപ്പ് ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ആര്യവേപ്പിൻ്റെ തൊലി, ഇല, വിത്ത്, എണ്ണ എന്നിവയെല്ലാം വിവിധ ചികിത്സകൾക്ക് വേണ്ടി വരുന്നു. പ്രമേഹബാധിതർക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ തോത് കുറയ്ക്കാൻ വേപ്പില ഉപയോഗിക്കാം. വേപ്പില ഇട്ടു വെന്ത വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മവ്യാധികൾക്ക് ശമനം നൽകും. ഇലച്ചാറിൽ അല്പം തേൻ ചേർത്ത് വെറും വയറ്റിൽ കഴിച്ചാൽ ഉദര കുടൽ കൃമികൾ നശിക്കും. ആയുർവേദത്തിൽ ത്വക്ക്, മുടി സംബന്ധമായ ഔഷധങ്ങൾക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ആര്യവേപ്പ് അത്യന്താപേക്ഷിതമാണ്. ആര്യവേപ്പ് മുഖ്യ ചേരുവയായി ഉപയോഗിക്കുന്ന സോപ്പുകൾ, പേസ്റ്റുകൾ എന്നിവ വിപണിയിൽ സുലഭം. മലയാളികൾ മാവിൻ്റെ ഇലകൾ പല്ല് വൃത്തിയാക്കാൻ ഉപയോഗിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇത് ആര്യവേപ്പിൻ്റെ ഇലകളുടെ ചെറുതണ്ടുകളാണ്. മോണകളുടെ ബലത്തിനും പല്ലുകളുടെ ശത്രുക്കളായ ബാക്ടീരിയയെ നശിപ്പിക്കാനും ഇത് ഉത്തമമാണ്. ചിക്കൻ പോക്സ് അഥവാ അഞ്ചാം പനി വന്നാൽ ആര്യവേപ്പിൻ്റെ ഇലകളാണ് രോഗി കിടക്കുന്നിടത്ത് വിരിക്കാനും അസഹ്യമായ ചൊറിച്ചിലുണ്ടാകുമ്പോൾ തടവാനും ഉപയോഗിക്കുന്നത്. തൊലിപ്പുറത്തുണ്ടാകുന്ന അലർജി രോഗങ്ങളുടെ ചൊറിച്ചിൽ ശമിക്കുവാൻ വേപ്പില അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ശ്വസന സംബന്ധമായ പല പ്രശ്നങ്ങൾക്കുമുള്ള നല്ല മരുന്നാണ് ആര്യവേപ്പില. വെറും വയറ്റിൽ ആര്യവേപ്പില കഴിക്കുന്നത് ഇടയ്ക്കിടെ വരുന്ന പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാൻ സഹായിക്കും. കൃഷി രക്ഷയ്ക്കും ആര്യവേപ്പ് സഹായിയാണ്. ജൈവകൃഷിയുടെ കാതലാണിത്. നിമവിരകൾ, ചിതൽ, മണ്ണിലെ മറ്റു കീടങ്ങൾ എന്നിവയെ അകറ്റാൻ വേപ്പ് സഹായിക്കും. ജൈവകൃഷിയിൽ മണ്ണൊരുക്കുന്നതിന് തടത്തിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്ന പതിവുണ്ട്. പച്ചക്കറികളിലെ വിവിധ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ, വേപ്പിൻ കുരു സത്ത് എന്നിവ ഫലവത്താണ്. മിറക്കിൾ ട്രീ എന്ന അർത്ഥത്തിൽ അത്ഭുത വൃക്ഷമെന്നും ഔഷധമേന്മയിൽ മുൻപന്തിയിലായതിനാൽ മഹാ ഔഷധശാല എന്നും ആര്യവേപ്പിനെ വിശേഷിപ്പിക്കുന്നു. ഇന്ത്യയിൽ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ആര്യവേപ്പ് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു കാണുന്നത്. ഇത് നമുക്കും മാതൃകയാക്കാവുന്നതാണ്.
1: ഇതുവരെ കേട്ടത് ആര്യവേപ്പിന്റെ ഗുണങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ മുൻ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസറും എഴുത്തുകാരനുമായ ശ്രീ സുരേഷ് മുതുകുളം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: LPG പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത

0: ദ്രവീകൃത പെട്രോളിയം വാതകം, അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 മെയ് 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൗജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണയായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള 10,00,000 സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: നഗരപ്പെടുത്തുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷയായി. അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രി AP അനിൽകുമാറിന്റെ സാന്നിധ്യത്തിൽ ജില്ലാതല അവലോകന യോഗം ചേർന്നു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലുകളും ആവശ്യമാണ്. ആശുപത്രിയിൽ മരുന്നും മറ്റു സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉറപ്പാക്കണം. മഴക്കാലത്ത് സ്കൂളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളും വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ വകുപ്പിൽ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ കലക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാസേന, തദ്ദേശ വകുപ്പ്, വനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കലക്ടർ S. ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മറിൻ ജോസഫ്, റൂറൽ SP T. ഫറാഷ്, ADM P. അഖിൽ, അസിസ്റ്റന്റ് കലക്ടർ മാളവിക ജി നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കലക്ടർ M. സജീദ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശമുണ്ടായ കാവിലുംപാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങൾ കൃഷിമന്ത്രി T. സിദ്ദിഖ് സന്ദർശിച്ചു. കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മന്ത്രി ദുരിതബാധിതരായ കർഷകരെ നേരിൽ കാണുകയും അവരുടെ പരാതികളും നാശനഷ്ടങ്ങളും ചോദിച്ചറിയുകയും ചെയ്തു. മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും കർഷക പ്രതിനിധികളുടെയും യോഗവും ചേർന്നു. ദുരിതബാധിതരായ കർഷകർക്ക് കൃഷിവകുപ്പ് സഹായം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. ഇതിനായി വിവിധ വകുപ്പുകളുടെ ഫണ്ടുകൾ സംയോജിപ്പിച്ച് പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കൃഷിനാശമുണ്ടായ കർഷകർക്ക് നഷ്ടപരിഹാര തുകക്ക് അപേക്ഷിക്കാനുള്ള തീയതി ദീർഘിപ്പിക്കും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള റബ്ബർ, കുരുമുളക്, കവുങ്ങ്, തെങ്ങ്, ഗ്രാമ്പു, ജാതി, കൊക്കോ, കശുമാവ് തുടങ്ങിയ വിളകളെ പുനഃക്രമീകരിച്ച കാലാവസ്ഥ അടിസ്ഥാന വിള ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തും. 5 ഏക്കറിന് മുകളിൽ കൃഷിയുള്ള കർഷകർക്ക് കൂടി നിലവിലുള്ള LSTD പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് സാധ്യത പരിശോധിക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. വിത്ത് തേങ്ങ സംഭരണ വില പരിഷ്കരിക്കുമെന്നും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KM അഭിജിത്ത് MLA, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഘ പൊയിലുംപറത്ത്, ജില്ലാ കൃഷി ഓഫീസർ TP അബ്ദുൽ മജീദ് എന്നിവരും സംബന്ധിച്ചു. ലഹരിക്കെതിരെയുള്ള ആഭ്യന്തര വകുപ്പിന്റെ പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ കോഴിക്കോട് സിറ്റി ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് ലയോള സ്കൂളിൽ സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ പയസ് വാച്ചാമ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ റോയ് അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്ന 175 വിദ്യാലയങ്ങളിലും ഓപ്പറേഷൻ തൂഫാന്റെ സ്കൂൾ തല ഉദ്ഘാടനവും നിർവഹിച്ചു. സ്കൂൾ പ്ലാന്റ് എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന പേരിൽ ഒരു ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ലഹരി മരുന്നിനെതിരെ വ്യാപകമായി നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ലഹരി മരുന്ന് ഉപയോഗവും കടത്തും തടയുന്നതിനായി ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കി. പ്രത്യേക പരിശീലനം ലഭിച്ച 296 ബ്ലാക്ക് എന്ന സ്നിഫർ നായയുടെ സഹായത്തോടെയായിരുന്നു പരിശോധന. അതിവേഗത്തിൽ മണം പിടിച്ച് ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന കൃത്യമായ സ്ഥലം കണ്ടെത്താൻ ഇവക്ക് സാധിക്കുന്നുണ്ട്. ലഹരി വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ മാസങ്ങളോളം നീണ്ട പ്രത്യേക പരിശീലനമാണ് ഈ ഇനം നായ്ക്കൾക്ക് നൽകുന്നത്.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM കാവ്യാഞ്ജലി. ഇന്ന് കാവ്യാഞ്ജലിയിൽ NN കക്കാടിന്റെ കവിത പ്രതീക്ഷ, ആലാപനം തുളസി വായിക്കൽ.

0: ക്ലബ്ബുകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്, അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരുപാട് വള്ളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിലെ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടു കൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3rd തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3rd തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19-ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ September 4-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല ഒന്നിന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് മോഹൻ സിതാര ഇണം പകർന്ന് യേശുദാസ് പാടിയത്.

0: സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി

എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സുനിൽകുമാർ മുള്ളംകുഴിയിൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
1: കിസാൻവാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളിലാങ്കണ്ടം പ്രദേശത്ത് സജീവമായി കാർഷിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ സുനിൽകുമാർ മുള്ളംകുഴിയിൽ എന്ന സമ്മിശ്ര കർഷകന്റെ സമീപത്താണ്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
2: കാർഷിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിത്തം കഴിഞ്ഞ് ഒരു 18 വയസ്സായപ്പം മുതൽ ഓരോരോ കൃഷികളിലേക്ക് വ്യാപിച്ചായിരുന്നു.
1: ചെറുപ്പത്തിൽ തന്നെ
2: വാഴ, ഇഞ്ചി, കപ്പ അങ്ങനെയുള്ള കൃഷികളായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ഈ ഫീൽഡ് തൽക്കാലം ഒന്ന് വിട്ടിട്ട് വണ്ടി ഓടിക്കുവാനായിട്ട് മാറിയായിരുന്നു. അതിനൊരു താല്പര്യം കുറഞ്ഞപ്പം വീണ്ടും കൃഷി മേഖലയിലേക്ക് വന്ന് ഇപ്പോൾ പൂർണ്ണമായിട്ടും കൃഷി മേഖലയിലാണ്, കൃഷിയിലാണ്.
1: ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഭക്ഷ്യ വിളകളായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്.
2: ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അന്ന് ഏലത്തിനൊക്കെ ഇത്രയും ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കില്ലായിരുന്നു. കാരണം ഏലം ഒന്നാമത് ഈ വയലുകളിൽ മാത്രമായിരുന്നു അന്ന് ഏലകൃഷി ഉണ്ടായിരുന്നത്. നമുക്ക് അന്ന് വയല് കൈവശം ഇല്ലായിരുന്നത് കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും വയല് വിട്ട് കരയിലേക്ക് ഏലകൃഷി വ്യാപിപ്പിച്ചു. പിന്നെ കുടിക്കൃഷിയിൽ ഒരുപാട് ദ്രുതവാട്ടമായി. അങ്ങനെ കുറേ കേടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പിന്നെയും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖലയെന്ന് പറഞ്ഞാൽ ഏലകൃഷിയാണ്. അങ്ങനെയാണ് ഏലകൃഷിയിലേക്ക് കൂടുതൽ തിരിയുന്നത്. അല്ലെങ്കിൽ റബ്ബർ ഉണ്ടായിരുന്നു, കാപ്പി, കൊടി, എല്ലാ സംഭവവും ഉണ്ടായിരുന്നു. സമ്മിശ്രമായിട്ടുള്ള കൃഷിയായിരുന്നു. അപ്പം അന്ന് ഏലമില്ല, ഏലം വളരെ കുറവായിരുന്നു. പിന്നെ വെള്ളത്തിന്റെ സംവിധാനം നമുക്കായി കഴിഞ്ഞപ്പോൾ ഏലകൃഷിയിലേക്ക് തിരിഞ്ഞു.
1: പൂർണ്ണമായിട്ടും
2: പറയാം,
1: കൂടുതലായിട്ട്
2: ശ്രദ്ധ ഏലകൃഷിയിലേക്കാണ്. കൊടിയുണ്ട്, കാപ്പി ഇപ്പം കുറവാ, വളരെ കുറവാ, ഉണ്ട്, എന്നാലും ഉണ്ട്. ഏലം എനിക്ക് രണ്ടെണ്ണമുണ്ട്. രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഞള്ളാനിയുണ്ട്, കണിവറമ്പനും ഉണ്ട്. കണിവറമ്പൻ എന്ന രണ്ടെണ്ണത്തിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് വേറെ 9 ബോൾഡുണ്ട്, അങ്ങനെ തിരുതാളിയുണ്ട്. അങ്ങനെ ഇടയ്ക്ക് എവിടെ ഏത് വെറൈറ്റി കിട്ടിയാലും ഞാൻ വാങ്ങിച്ച് കൃഷി ചെയ്യാറുണ്ട്.
1: എല്ലാത്തരവും
2: പരീക്ഷിക്കും. പക്ഷെ ഫലത്തിൽ നമുക്ക് വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞള്ളാനിയും പിന്നെ ഈ കണിവറമ്പനുമാണ് എനിക്ക് അനുഭവം വന്നേക്കുന്നത്.
1: ഏറ്റവും
2: നല്ല അനുഭവം കിട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ കണിവറമ്പനാണ് കിട്ടിയേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണിവറമ്പന് നമുക്ക് തൂക്ക കൂടുതലുണ്ട്, ഞള്ളാനിയെ കഴിഞ്ഞും അതിനകത്ത് കേട് കുറവുണ്ട്. ഞള്ളാനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിസേറിയം അങ്ങനെയുള്ള അസുഖങ്ങൾ ഒരുപാട് കൂടുതലാണ്. തട്ട ഒടിച്ചില്, മറിച്ചില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി കൂടുതലുണ്ട്. ഈ കണിവറമ്പനെ സംബന്ധിച്ചുള്ള അതൊരു
1: നല്ലൊരു
2: പ്രതിരോധ ശക്തി കൂടുതലുള്ളൊരു ഇനമാണ്. ആദായവും നമുക്ക് കിട്ടുന്നുണ്ട്.
1: പിന്നെ കായ്ക്ക് വെയിറ്റ് ഉള്ളതും
2: കൊണ്ട് നമുക്ക് ഉണങ്ങി കൊടുക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്, കൂടുതൽ കിട്ടുന്നുണ്ട്.
1: നമ്മൾ ഏലകൃഷി ചെയ്യുന്ന സമയത്ത് ഏലം നടുന്ന രീതി എങ്ങനെയാണ്, അതിന്റെ ഒരു പരിപാലനം എങ്ങനെയാണെന്നൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം.
2: ഏലകൃഷി നമ്മൾ സാധാരണ നടുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒറ്റ ചിമ്പാണ് നടുന്നത്. കൂടുതൽ വെച്ചാൽ അത് മെച്ചമാണ്, പക്ഷെ നമ്മൾ ഏലച്ചിമ്പിന് ഒരു ചിമ്പിന് 100 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ചിമ്പ് വെക്കാനാണ് പറ്റുന്നത്. കൂടുതൽ നമ്മൾ ഒരു ഏക്കറിൽ ഒരു 450 മുതൽ 480 ആ റേഞ്ചിലൊക്കെ ഏലം നടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ
1: വെച്ചാണെങ്കിൽ തന്നെ അത്രയും ചിമ്പ് നമുക്ക്
2: ആവശ്യമുണ്ട്. ഒരു 500 ചിമ്പ് അടുത്ത് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം ഒരു 3 അടി വീതിയിൽ ഒരു 1.5 അടി താഴ്ചയിൽ ഒരു കുഴി കുത്തിയിട്ട് അത് മണ്ണിട്ട് മൂടും. മൂടിക്കഴിഞ്ഞ് അതിൽ അതിൻ്റെ നടുക്ക് ഒരു ചിമ്പ് വെച്ച് കമ്പ് വെച്ച് കെട്ടി ചുവട്ടിൽ കരിയിലയോ അല്ലെങ്കിൽ മറ്റേ മരത്തിൻ്റെ ചപ്പുകൾ വെട്ടിയിട്ട് അങ്ങനെയാണ് അത് ആദ്യം നടുന്നത്. നട്ട് കഴിഞ്ഞ് ചുവട് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകം മൊത്തം കിളയ്ക്കും. നന്നായിട്ട് കിളച്ച് വേരോട്ടം കൂടുതൽ കിട്ടാൻ വേണ്ടി കിളച്ച് കഴിയും. കളഞ്ഞ് കഴിഞ്ഞിട്ട് മാസത്തിൽ ഒരു തവണ എന്ന കണക്കിന് ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ മാറി മാറി ചെയ്യും.
1: അപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് എത്ര ചിമ്പൊക്കെ?
2: ഒരു വർഷം കൊണ്ട് നമുക്കൊരു ശരാശരി ഒത്തിരി ഓവർ പണി പണിയാതെ തന്നെ നമുക്കൊരു 40 ചിമ്പ് 50 ചിമ്പുകളൊക്കെ എടുക്കാൻ പറ്റും.
1: ഒന്നിൽ കൂടുതൽ ചിമ്പ് വെച്ചാൽ ഒരു 60 എണ്ണത്തിലേക്ക് നമുക്ക്
2: എത്തുന്നുണ്ട്, ഉറപ്പായിട്ടും എത്തുമല്ലോ. ഒരെണ്ണത്തിൽ നിന്ന് നമുക്ക് 40 എണ്ണം ഉണ്ടാക്കാമെങ്കിൽ 2-3 എണ്ണം കൂട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിറ്റ 2-ാമത്തെ വർഷം അതിൽ നിന്ന് ആദായം
1: കിട്ടുന്നുണ്ട്.
2: നല്ല രീതിയിൽ കിട്ടത്തില്ല, നമ്മുടെ പണിക്കൂലി നമുക്ക്
1: കിട്ടാൻ
2: പറ്റുന്ന രീതിയിൽ നമുക്ക്
1: 2-ാമത്തെ വർഷത്തിൽ എത്തിക്കാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ ആദായം എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളപ്രയോഗമൊക്കെ എത്ര കാലം കുടുംബം ചെയ്യുന്നത്?
2: വളപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലത്തിന് മഴ തുടങ്ങുന്നതിന്

0: മുമ്പ് എന്ന് പറഞ്ഞത്, അതായത് ഒരു മഴയൊക്കെ കിട്ടി അല്ലെ രണ്ട് മഴ കിട്ടി ആ സമയത്ത് വളം ചെയ്യുന്നത് ഏറ്റവും നല്ലത്.
1: അതെ,
0: കാരണം
1: ഇപ്പോൾ
0: ഇപ്പോൾ
1: വളം
0: വളം
1: ചെയ്യാൻ
0: ചെയ്യാനുള്ള
1: പറ്റിയ
0: പറ്റിയ
1: ഈ
0: സമയമാണ്.
1: നല്ല മഴ പെയ്ത്
0: ആ
1: കഴിയുമ്പോൾ.
0: പെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടമാനം അഴുകല് തട്ടമറിച്ചിൽ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതിനെ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേനൽമഴ പെയ്ത് കഴിഞ്ഞ് ആ സമയത്താണ് നമുക്ക് ഏറ്റവും
1: മൺസൂൺ
0: അനുയോജ്യം,
1: വരുന്നതിന് മുമ്പായിട്ട് അല്ലേ?
0: അനുയോജ്യം. പിന്നെ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വേനൽക്കാലത്തും നമുക്ക് വളപ്രയോഗം
1: ചെയ്യാൻ
0: നടത്താം,
1: പറ്റും അല്ലേ?
0: നടത്താം.
1: അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം ഈ ഒരു തവണ
0: അല്ല
1: മാത്രമേ
0: അല്ല,
1: ചെയ്യുന്നുള്ളൂ.
0: ഒരു തവണയല്ല, നമുക്ക് ജൈവവളം ഞങ്ങൾ ചെയ്യാം. പിന്നെ കൂടുതൽ സ്പ്രേ ആണ്, അതായത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണ്.
1: കൊടുക്കുന്ന രീതിയാണല്ലേ.
0: അങ്ങനെയാണ് സാധാരണ മഴക്കാലത്ത് അതിൽ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഏലത്തിന് അഴുകലുണ്ടാകും.
1: അതെ അതെ.
0: അഴുകൽ പിന്നെ അതിനെ പ്രതിരോധിക്കാനായിട്ട് മരുന്ന് ചെയ്യണമെങ്കിൽ ഭാരിച്ച ചിലവുകൾ.
1: അപ്പൊ ഈ സമയത്ത് ഈ പറഞ്ഞ പോലെ വേനൽ മഴ കിട്ടി, ഇപ്പോ വളപ്രയോഗം
0: വളപ്രയോഗം ഞാൻ ചെയ്തു കഴിഞ്ഞു.
1: ഇനിയിപ്പോ എന്തൊക്കെയാണ് മഴക്കാലത്തോടനുബന്ധിച്ച് എന്തൊക്കെ
0: മഴക്കാലത്തേക്ക് മഴക്കാലത്തോടനുബന്ധിച്ച് ഇനിയിപ്പോൾ കുമ്മായ പ്രയോഗമാണ് ചെയ്യാനുള്ളത്. ഒരു ചെടിക്ക് 1 കിലോ അടുത്ത് 1 കിലോ എങ്കിലും കൊടുക്കണമെന്നാണ്
1: ശാസ്ത്രീയമായിട്ട്
0: പറയുന്നത്.
1: ആ
0: 1 കിലോ കുമ്മായോ ഡോളോമേറ്റോ ഇതിന്റെ ചുവട്ടിൽ വിതറുക. വിതറി കഴിയുമ്പോൾ മണ്ണിലെ അമ്ലത നശിച്ച് ചെടികൾക്ക് അനുയോജ്യം പി എച്ച് കറക്റ്റ് ആക്കാൻ പറ്റും. ഈ ചെടികൾക്ക് വേരിന് അനുയോജ്യമായ ഒരു സാഹചര്യം ഒരുക്കുവാനാണ് ഈ കുമ്മായ ഇടുന്നത്.
1: അതിപ്പോ വളപ്രയോഗത്തിന് മുമ്പാണ്
0: വളപ്രയോഗം, ഏത് വളപ്രയോഗം, രാസവളപ്രയോഗത്തിന് ഒന്നുകിൽ 15 ദിവസം മുമ്പോ അല്ലെങ്കിൽ 15 ദിവസത്തിന് ശേഷമോ കുമ്മായ പ്രയോഗം ചെയ്യാൻ പറ്റത്തുള്ളൂ. വളം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 15 ദിവസത്തിന് മുമ്പ് കുമ്മായ ഇട്ട് കഴിഞ്ഞാൽ ഇത് ന്യൂട്രലായി പോകും, വളം പ്രയോജനമില്ലാതെ പോകും.
1: വേനൽക്കാല സമയത്ത് നമ്മൾ ജലസേചനം നടത്തി അല്ലെ ചെടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം വേനലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ജലസേചനത്തിന് പുറമെ മറ്റെന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുന്നത്?
0: ജലസേചനം ഏലകൃഷിയിൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അതിന് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കഴിഞ്ഞാൽ ചപ്പുചവറുകൾ ഇതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ ചേർത്ത് പുതയിടുന്ന ഒരു പരിപാടി, അതേ ഉള്ളൂ. വേറെ നനയ്ക്ക് ജലസേചനം ചെയ്യുക എന്നേ ഉള്ളൂ.
1: അപ്പോൾ നന്നായിട്ട് പുതയിട്ടാൽ ഈ നമ്മൾ കൊടുക്കുന്ന ജലം പിടിച്ചു നിർത്താനായിട്ട്
0: പിടിച്ചു നിർത്തുക. ആ അതാണ്.
1: എത്ര ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് എത്ര ദിവസം കൂടുമ്പോൾ നനയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട്?
0: ഒരാഴ്ചയിൽ 1 തവണയെങ്കിലും നനച്ചിരിക്കും. നമ്മൾ 1 ആഴ്ചയിൽ 1 തവണ നനയ്ക്കുമ്പോൾ ഏലത്തിന് ആവശ്യമുള്ള ജലം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കൂടുതലായി കഴിയുമ്പോഴത്തേനും മഴക്കാലം ആകുമ്പോൾ ഈ അഴുകൽ പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം.
1: ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഒരു ചെടിക്ക് കൊടുക്കേണ്ടി വരും?
0: നമ്മൾ ഒഴിക്കുമ്പോൾ 15 ലിറ്റർ എങ്കിലും ഒരു ദിവസം വീഴുന്നുണ്ട്, വീഴുന്നുണ്ട്.
1: പിന്നെ ഏലത്തിന് ഷെയ്ഡ് ആയിട്ട് മരങ്ങൾ ഉണ്ടാവും, അപ്പൊ ആ മരങ്ങളുടെ ഷെയ്ഡ് നിയന്ത്രിക്കേണ്ട ഒരു സമയമൊക്കെ എപ്പോഴാണ്?
0: ഷെയ്ഡ് നിയന്ത്രിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ ആണ് ഷെയ്ഡ് ശരിക്കും മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏലത്തിന് ചിമ്പുകളുടെ എണ്ണം കൂടുതൽ വരത്തുള്ളൂ. പക്ഷേ ആ സമയത്ത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് നല്ല വെയിലാണ്.
1: അതെ,
0: ആ വേനൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ആ ഷെയ്ഡ് വെട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏലത്തിന് ദോഷം ചെയ്യും. പിന്നെ ചെയ്യാൻ ജൂൺ മാസം മഴ തുടങ്ങുന്നതിന് ആ സമയത്ത് അതിനോടനുബന്ധിച്ച് സമയത്ത് ചെയ്യുകയാണെങ്കിൽ
1: വേനൽക്കാലം ആകുമ്പോൾ പുതിയ ഷെയ്ഡ് വന്നോളൂ
0: വന്നോളൂ അത് ആ ഷെയ്ഡ് ഇല്ലാതെ നമുക്ക് ഏലകൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഭയങ്കര നമുക്ക് തന്നെ പറഞ്ഞു അത് സംരക്ഷിക്കാനുള്ള കഷ്ടപ്പാട് കൂടുതലാണ്.
1: ഇപ്പൊ 2 വർഷം മുമ്പ് കഠിനമായ ചൂട് മേലിലേക്ക് ഉണ്ടായിരുന്നു, ആ സമയത്ത് നമ്മുടെ ഏലത്തിനെ അത് ബാധിച്ചിരുന്നോ?
0: ആ ഏലത്തിനെ ബാധിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ന് പറഞ്ഞതുപോലെ പോയി.
1: ആ ശരി,
0: രണ്ടാമത് റീപ്ലാന്റ് ചെയ്തിരിക്കുക. ഇപ്പം
1: നമുക്ക് ജലസേചനത്തിന്റെ പ്രശ്നം കൊണ്ട് അത് നശിച്ചു പോയതാണോ അതോ വേനലിന്റെ പ്രശ്നം കൊണ്ട് മാത്രം പോയത്?
0: വേനലിന്റെ പ്രശ്നം കൊണ്ട് മാത്രം പോയത്. ജലസേചനം എല്ലാ ദിവസവും പറഞ്ഞ പോലെ 1 ആഴ്ചയിൽ 1 തവണ
1: നനയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ജലസേചനം ഒക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വേനൽ
0: കഠിനമാണെങ്കിൽ
1: സാരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ?
0: ഏലകൃഷിയെ സാരമായിട്ട് ബാധിക്കും. ഏലം എന്ന് പറയുന്നത് ഒരു ആരോഗ്യമില്ലാത്തൊരു പ്ലാന്റാണ്. അത് കഠിനമായ വെയിൽ വന്നാൽ പിടിച്ചു നിൽക്കത്തില്ല. അല്ലെങ്കിൽ
1: മേഖലയിൽ ഈ പറയുന്ന കാലാവസ്ഥ വളരെ അവിഭാജ്യമായൊരു
0: കാലാവസ്ഥ വളരെ അനിവാര്യമായ ഘടകമാണ്.
1: നമുക്ക് അനുകൂലമായിട്ട് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ
0: അല്ലെങ്കിൽ
1: കൃഷിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ടല്ലേ?
0: നമ്മൾ ഈ കഷ്ടപ്പെട്ട് 1 വർഷം പരിപാലിച്ച് കൊണ്ടുവരുന്ന സംഭവം ഒരു ഒരു മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ മഴ കൊണ്ട് നശിച്ചു പോകും.
1: ഇത്തവണ എനിക്ക് തോന്നുന്നു വേനൽക്കാലം തുടങ്ങിയ സമയത്ത് നല്ല വെയിലായിരുന്നു, എങ്കിൽ പോലും ഇടമഴ പെയ്തത് നമുക്ക്
0: നല്ല ആശ്വാസമുണ്ട്.
1: എല്ലാ കൃഷിക്കും ആശ്വാസമായിട്ടുണ്ട് അല്ലേ?
0: അതുണ്ട്.
1: ഏലത്തിന്റെ വിളവെടുപ്പ് ഒക്കെയുള്ള തൊഴിലാളികളൊക്കെ കിട്ടാനുണ്ടോ?
0: തൊഴിലാളികൾ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്, നമുക്ക് സമയത്ത് കിട്ടുന്നില്ല.
1: വിളവെടുക്കേണ്ട
0: സമയത്ത് 45 ദിവസം ആകുമ്പോൾ ശരിക്കും 1 തവണ എടുത്ത് 45 ദിവസത്തിനുള്ളിൽ കായ വീണ്ടും പഴുക്കും. അപ്പോൾ ആ സമയത്ത് എടുത്തിട്ടേ കാര്യമുള്ളൂ. അത് കഴിയുമ്പോൾ

0: നമുക്ക് ഇവനെ തീർത്ത് കളയാൻ പറ്റത്തില്ല. നമ്മളൊരു ഒരു കീടബാധ കണ്ടു കഴിയുമ്പോൾ അതിന് മരുന്ന് ചെയ്യുമ്പോൾ അതങ്ങ് നശിച്ചു പോകും. പിന്നെ ഇത് കാണുമ്പോൾ വീണ്ടും മരുന്ന് ചെയ്യുക എന്ന് മാത്രമേ
1: അതെ,
0: ഉള്ളൂ.
1: കൃത്യമായ ഇടവേളകളിൽ
0: കൃത്യമായ ഇടവേളകളിൽ
1: മരുന്ന് ചെയ്യണം.
0: മരുന്നുകളും വളങ്ങളും കൊടുക്കുക.
1: അല്ല, ഇപ്പോൾ നിമാവിര പോലുള്ളതൊക്കെ അത് അതിൻ്റെ ആക്രമണം ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? അത് അതിന് മുമ്പായിട്ട് തന്നെ
0: അതിനൊരു
1: ചെയ്യണം.
0: സമയമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നല്ല വെയിലുള്ള സമയത്ത്, അതാ ഒരു ഏപ്രിൽ മാസം ആ സമയത്താണ് ഇതിൻ്റെ ആ പെരുകുന്നത് സമയം.
1: ശരി,
0: ആ സമയത്ത് ഈ ഏലത്തിൻ്റെ ഇളം വേരുകൾ വരുന്ന സമയമാണ്. പുതുമഴ ഇടയ്ക്ക് വേനൽമഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അപ്പോൾ അതിൽ ആണ് ഇത് കയറി, അതിനുള്ളിൽ കയറിയിരുന്നത് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. അന്നേരം ആ സമയത്ത് നമുക്ക് ഇതിനെതിരെയുള്ള മരുന്നുകൾ ചെയ്യണം,
1: പ്രയോഗിക്കണം.
0: പ്രയോഗിക്കും.
1: ആ കൃത്യസമയത്ത് അത് പ്രയോഗിച്ചാൽ നമുക്ക് അതിൻ്റെ ആക്രമണം
0: ഒഴിവാക്കാൻ പറ്റും.
1: ഇത് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമുള്ള പ്രതിരോധത്തിനേക്കാൾ നല്ലത് നേരത്തെ തന്നെ ചെയ്യുന്നതാണ് അല്ലേ?
0: വരുന്നതിന് മുമ്പ് ചെയ്യുന്നത്.
1: ഈ നിമാവര അല്ലെങ്കിൽ വേരുപുഴുവൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും?
0: നിമാവര ബാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂമ്പ്, ഏലത്തിൻ്റെ കൂമ്പ് കുറുകി വരും. ചെറുതായിട്ട് വീതി കുറഞ്ഞിട്ട് ഒരു ഒരു മഞ്ഞളിപ്പൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. വേര് വേര് മാന്തി നോക്കിയാലും അറിയാൻ പറ്റും. വേര് മാന്തി നോക്കുമ്പോൾ ഇതിൻ്റെ അഗ്രഭാഗം കരിഞ്ഞിരിക്കും. അന്നേരം നമുക്ക് മനസ്സിലാവും ഉണ്ടായിരിക്കുന്നതാണ്. വേരിന് ഒരു മുഴകൾ പോലെ രൂപപ്പെടും വേരിൽ. അപ്പോൾ ഇതിനുള്ളിൽ ഈ നിമാവര കടന്ന്
1: മനസ്സിലാക്കാൻ പറ്റും. ഈ തണ്ടുതുരപ്പിനും ഈ പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കേണ്ടത്.
0: തണ്ടുതുരപ്പിനും കൃത്യമായ ഇടവേളയിൽ മരുന്ന് തളിക്കണം.
1: സാധാരണ ഒരു ദിവസം രാവിലെ എത്ര സമയം, എത്ര മണി മുതൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കും?
0: സാധാരണ രാവിലെ ഒരു 7:30-8 മണിയാകുമ്പം പറമ്പിൽ പോയാൽ, പിന്നെ കാപ്പി കുടിക്കാൻ നേരം കുറേ സമയം വിശ്രമിക്കും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു കുറേ സമയം വിശ്രമിക്കും. പിന്നെ അത് ഒരു 6 മണി വരെയൊക്കെ പണിയും.
1: അപ്പോൾ നേരം വെളുത്തു കഴിഞ്ഞാൽ ഇരുട്ടാകുന്നത് വരെ കാർഷിക മേഖലയിൽ തന്നെയുള്ള പ്രവർത്തനമാണ്.
0: നമുക്ക് സന്തോഷം തരുന്ന ഒരു പണിയായത് നമ്മുടെ നമുക്കൊരു മക്കളുണ്ടാകുന്നത് പോലെ തന്നെയായി കാർഷിക മേഖല.
1: കുരുമുളക് കൃഷി ചെയ്യുന്ന രീതി എങ്ങനെയാണ്, നടുന്നത് എങ്ങനെയാണ്, അതൊന്ന് വിശദമായിട്ട് പറയാം.
0: കുരുമുളക് നടുന്നത് ആദ്യമായിട്ട് തന്നെ ഇതിനൊരു കുഴി എടുക്കണം. കുഴി എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഒരു 1.5 അടി സമചതുര കുഴിയാണ് സാധാരണ എടുക്കുന്നത്. അതിന് താങ്ങുകാല് ആദ്യം നടുക.
1: താങ്ങുകാലായിട്ട് സാധാരണ എന്താ നമ്മൾ ഉപയോഗിക്കുന്നത്?
0: താങ്ങുകാലായിട്ട് മുരിക്ക് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മുരിക്ക് മുഴുവൻ കേടാണ്. ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും ചീമമുരിക്കാണ് ഉപയോഗിക്കുന്നത്. ചീമമുരിക്കിൻ്റെ ഒരു പോരാഴിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വലുതാവും. വലുതായി കഴിഞ്ഞാൽ വളം കണ്ടമാനം മുരിക്ക് വലിച്ചു.
1: കുരുമുളക്
0: കുരുമുളകും നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇവിടെ സാധാരണ കൂടുതൽ ചെയ്യുന്നത് നീലമുണ്ടിയാണ്. കരിമുണ്ടയാണ് ആദായം കൂടുതൽ കിട്ടുന്നതും കൂടി കൂടിയ കരിമുണ്ടയ്ക്ക് ദ്രുതവാട്ടം കൂടുതലാണ്. ഇപ്പൊ പിന്നെ ഞാൻ പന്നിയൂർ ഇനങ്ങൾ ആണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. കൂടുതൽ ചെയ്യുന്നത്
1: ഉൽപാദനം കൂടുതലുണ്ടോ?
0: പന്നിയൂർ 5-1 ഉൽപാദനം
1: കൂടുതലുണ്ടല്ലേ. അതിന് ദ്രുതവാട്ടം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
0: ദ്രുതവാട്ടം എല്ലാത്തിനും ഉണ്ട്, എങ്കിലും ഈ കരിമുണ്ടയുടെ അത്രയും
1: പ്രശ്നം ഉണ്ടാകുന്നില്ലല്ലേ. നമ്മൾ നട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാലനം ഒക്കെ എങ്ങനെയാണ്?
0: കുരുമുളകിന് ജൈവവളമാണ് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത്. രാസവളങ്ങളൊന്നും കുരുമുളകിന് ഉപയോഗിക്കുന്നില്ല. ചാണകം, ആട്ടിൻകാഷ്ടം, അങ്ങനെയുള്ള സാധനങ്ങളെ, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കുരുമുളകിന് ഉപയോഗിക്കുന്നുള്ളൂ.
1: ചാണകമൊക്കെ നമ്മുടെ പ്രദേശത്ത് കിട്ടാനുണ്ടോ?
0: ചാണകം കിട്ടാനുണ്ട്.
1: കിട്ടാനുണ്ടല്ലേ. ഇപ്പോൾ കുരുമുളക് ചെയ്തിരിക്കുന്നത് ഏലത്തിൻ്റെ ഇടവേളയായിട്ടാണോ അതോ?
0: ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഇടവേളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കുരുമുളകിന് വേണ്ടി വേറെ നമ്മൾ വളങ്ങളൊന്നും ചെയ്യുന്നില്ല. ഏലത്തിനുള്ളത് തന്നെ ഏലത്തിനുള്ളിലായതുകൊണ്ട് കുരുമുളകിന് വേറെ വളപ്പയോ ഒന്നും പ്രത്യേകം ചെയ്യുന്നില്ല.
1: അപ്പോൾ ഏലത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഉൽപാദനം കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: കൂടുതലാണ്,
1: കൂടുതലുണ്ട്
0: ഉൽപാദനം കൂടുതലാണ്.
1: ആ ശരി, ആവശ്യത്തിനുള്ള വെള്ളം
0: വെള്ളവും വളവും
1: കിട്ടുന്നുണ്ട്,
0: കിട്ടുന്നുണ്ടല്ലോ.
1: ശരി, ഏലത്തിൻ്റെ ഷെയ്ഡായിട്ട് എന്ത് മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്?
0: അത് കരണ, പ്ലാവാണ് ഏറ്റവും നല്ലത്.
1: ആ ശരി,
0: കരണ, പ്ലാവ് അങ്ങനെയുള്ള സാധനങ്ങളാണ്.
1: പ്ലാവിൻ്റെ ചക്ക ഉണ്ടാകുന്നതൊക്കെ?
0: ചക്ക ഇതിൻ്റെ ചുവട്ടിൽ വീണാൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ പ്രശ്നമല്ല.
1: ശരി, അപ്പോൾ അത് ചക്ക പറിച്ച് കളയും?
0: ചക്ക പറിച്ച് കളയും,
1: ചെയ്യുന്നുണ്ടല്ലേ. കുരുമുളക് നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതൊരു ആദായമാകണമെങ്കിൽ എത്ര വർഷത്തെ കത്തിരിപ്പ് ആവശ്യമാണ്?
0: 4 വർഷം വേണം.

0: कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
1: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
0: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
2: മറ്റെന്തൊക്കെ കൃഷികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: മറ്റ് കൃഷികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ ഒരു കളക്ഷനുണ്ട്.
2: ഉണ്ടല്ലേ, അത് എത്ര നാളായി പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലേക്ക്?
3: പഴവർഗ്ഗങ്ങളുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നാളുകളായി. എനിക്ക് എവിടെയെങ്കിലും ഒരു പുതിയ പഴം കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ യൂട്യൂബിലൊക്കെ കാണാമല്ലോ, അപ്പോൾ അത് കാണുമ്പോൾ അത് വാങ്ങണമെന്നും സ്വന്തമാക്കണമെന്നും അതിൽ നിന്ന് നമുക്ക് ഒരു പഴം പറിച്ച് കഴിക്കണമെന്നും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് എനിക്ക്.
2: എനിക്ക് നമ്മുടെ ഈ പ്രദേശത്ത് അധികം പേര് ചെയ്യുന്നില്ലാത്ത ഒരു കൃഷിയാണ് പഴവർഗ്ഗങ്ങളുടെ കൃഷി അല്ലേ?
3: ആ, കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളിത് വിൽപ്പനയ്ക്കായിട്ട് അങ്ങനെയല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കുറേ വിവിധങ്ങളായ കുറേ പഴവർഗ്ഗ ചെടികളുണ്ട്.
2: അതിപ്പോൾ ഏതൊക്കെ ഇനം പഴങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
3: റംബൂട്ടാന്, മാങ്കോസ്ന്, പുലാസാന്, ജബോട്ടിക്കാവ, ബറാബ, പിന്നെ മാവുകൾ, കുറേ വെറൈറ്റി മാവുകളുണ്ട്.
2: അപ്പോൾ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും ചെയ്യുന്നുണ്ടല്ലേ?
3: ചെയ്യുന്നുണ്ട്.
2: അപ്പോൾ പഴവർഗ്ഗ കൃഷിക്ക് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണോ? അതിൻ്റെ ഉൽപ്പാദനമൊക്കെ
3: ഇപ്പോൾ നിലവിലുള്ള കൃഷികളെല്ലാം മാവാണേലും അല്ല റംബൂട്ടാനാണേലും മാങ്കോസ്നും കായ്ച്ചും ഇതെല്ലാം നല്ല അനുയോജ്യമാണ് നമുക്ക്.
2: സാധാരണ ഇങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊക്കെ ചെടി നട്ടു കഴിഞ്ഞാൽ അത് ഒരു പഴം കായ്ക്കണമെങ്കിൽ സാധാരണ എത്ര നാൾ എടുക്കാറുണ്ട്?
3: ബഡ് ചെയ്തതും ഗ്രാഫ് ചെയ്തതുമായ തൈകൾ ഒരു നമുക്കൊരു 3 വർഷം കൊണ്ട് കായ്ച്ചു കിട്ടും.
2: കായ്ച്ചു കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെന്തെങ്കിലും വളപ്രയോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
3: അതിനൊന്നും പ്രത്യേകമായിട്ട് വളപ്രയോഗം ചെയ്യാറില്ല. ഏല കൃഷിയിൽ നടത്തുന്ന ചാണകപ്പൊടികൾ, വേപ്പിൻ വെണ്ണക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, എല്ലുപൊടി
2: ചെയ്യുന്ന കൂട്ടത്തിൽ. ഇതിന് വേറെ എന്തെങ്കിലും രോഗബാധ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ?
3: മാവിന് മാത്രം ഈ രോഗബാധ ഉണ്ടാകാറുണ്ട്. മാവിന് അതിന് ഫംഗിസൈഡ് എന്തെങ്കിലും അത് തേച്ച് കൊടുത്തിട്ട് ഈ തടിയിൽ നിന്ന് പൊട്ടി ചെന്നീർ ഒലിപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകാറുണ്ട്. അതിന് കോപ്രോസി ക്ലോറൈഡോ അങ്ങനെയുള്ള തുരിശോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ
2: കുഴച്ച് കുഴമ്പുമായിട്ട്
3: ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അത് കുഴമ്പ് രൂപത്തിൽ തേച്ച് കൊടുക്കാറുണ്ട്.
2: അതിപ്പോൾ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്?
3: പരിഹരിക്കാൻ പറ്റുന്നുണ്ട്.
2: അതുപോലെ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ?
3: ചെയ്യുന്നുണ്ട്.
2: ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പരിശീലനമൊക്കെ അത് എങ്ങനെ പഠിച്ചതൊക്കെ?
3: അത് പരിശീലനം സ്വന്തമായിട്ട് ചെയ്ത് പഠിച്ചതാണ്. ഇത് നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഓരോരുത്തർ അത് ഇങ്ങനെ ചെയ്യുന്ന കൃഷി ബഡ് ചെയ്യുന്ന ഗ്രാഫ് ചെയ്യുന്ന അത് കണ്ട് പഠിച്ചതാണ്.
2: ഇതിനോടൊരു
3: നമുക്ക് താല്പര്യം വന്നു കഴിയുമ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ.
2: അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ?
3: ബഡ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്ഷമയാണ് നല്ലതായിട്ട് വേണ്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ച് അത് കട്ട് ചെയ്യുന്നതും ടേപ്പ് ഒട്ടിക്കുന്നതും എല്ലാം വളരെ കൃത്യമായിട്ടാണെങ്കിൽ നമ്മൾ ബഡ് ചെയ്യുന്ന സംഭവങ്ങളും എല്ലാം പിടിച്ചു കിട്ടും.
2: ബഡ് ചെയ്താൽ പിന്നെ അത് മുളച്ച് വരാനായിട്ടൊക്കെ ഏകദേശം എത്ര കാലം?
3: ബഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഒരു 28 ദിവസം 30 ദിവസം കൊണ്ട് ബഡ്ഡിങ് പിടിച്ചു. പിന്നെ അത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന ടേപ്പ് പൊളിച്ച് കളയുക. പൊളിച്ച് കളഞ്ഞിട്ട് ഒരു 10 ദിവസം കൂടെ നമ്മൾ പാച്ച് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഉണങ്ങിപ്പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബഡ് ചെയ്തതിന് ഒരു 4 ഇഞ്ച് മുകളിൽ വെച്ച് മാതൃവൃക്ഷം മുറിച്ച് കളയുക. അങ്ങനെയാണ് ചെയ്യുന്നത്.
2: അപ്പോൾ നമുക്ക് പുതിയൊരു സങ്കര രീതിയിലുള്ള
3: ചെയ്യാൻ പറ്റും. ഒരു മരത്തിൽ തന്നെ 5-6 വെറൈറ്റികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
2: അതായത് മാവിൻ്റെയാണ്?
3: മാവിൻ്റെ.
2: അപ്പോൾ അത് ഈ പറഞ്ഞ 5 വെറൈറ്റിയും കറക്റ്റ് 5 വെറൈറ്റിയിൽ തന്നെ നമുക്ക്?
3: അതെ, അതിൻ്റെ മാതൃ സസ്യത്തിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടും.
2: കിട്ടുന്നുണ്ടല്ലേ. പച്ചക്കറി കൃഷി എങ്ങനെ? ഒരു അടുക്കള തോട്ടമായിട്ടാണോ ചെയ്യുന്നത്?
3: ഇപ്പോൾ അടുക്കള തോട്ടമായിട്ടാണ്. നേരത്തെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണിജ്യാടിസ്ഥാനത്തിലാണ് കൃഷി ചെയ്തിട്ടുണ്ട്.
2: വിപുലമായിട്ട്
3: ചെയ്യുന്നുണ്ടായിരുന്നു. പാവല്, പയർ, ഇഞ്ചി അങ്ങനെയുള്ള കൃഷികൾ, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു വാണിജ്യാടിസ്ഥാനത്തിൽ.
2: ആ,
3: അപ്പം ഇതിനെല്ലാം കീടബാധ കൂടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനുള്ള ശരിക്കും പറഞ്ഞാലുള്ള മുതല് ഇല്ല,
2: കിട്ടുന്നില്ല.
3: നമ്മുടെ ആവശ്യമുള്ള അടുക്കള തോട്ടത്തിലേക്ക് മാത്രം മാറി.
2: അടുക്കള തോട്ടത്തിൽ ഇപ്പൊ എന്തൊക്കെ പച്ചക്കറികളുണ്ട്?
3: ഇപ്പോൾ തക്കാളിയുണ്ട്, വഴുതനയുണ്ട്, പയറുണ്ട്, നിത്യവഴുതനയുണ്ട്, അങ്ങനെ മത്തനുണ്ട്, അങ്ങനെ എല്ലാ ഒരുമാതിരിപ്പെട്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്.
2: നമുക്കിപ്പോൾ ഒരു അടുക്കളത്തോട്ടം സ്വന്തമായിട്ട് നിർമ്മിക്കാൻ എനിക്കൊന്നും അധികം സ്ഥലത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വളരെ പരിമിതമായ സ്ഥലം.

0: സ്ഥലം മതി,
1: അല്ല ടെറസിലാണെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അങ്ങനെ
0: വിളയിച്ചെടുക്കാൻ
1: ഉൽപ്പാദിപ്പിക്കാൻ
0: പറ്റും.
1: പറ്റും അല്ലേ?
0: പറ്റും.
1: അപ്പോൾ അത് സ്വന്തമായിട്ടൊരു പച്ചക്കറി തോട്ടം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതെങ്ങനെ തുടങ്ങണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊന്ന് പറയാമോ?
0: പച്ചക്കറി കൃഷി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്ന് ഗ്രോ ബാഗ് വെച്ച് നമുക്ക് ചെയ്യാം,
1: അതെ,
0: അല്ലെങ്കിൽ മണ്ണിൽ നേരിട്ട് ചെയ്യാം. ഗ്രോ ബാഗ് ചെയ്യണമെങ്കിൽ മണ്ണ് ചാണകപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യണം, എല്ലുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്ക് ചെയ്യാം. ഇടയ്ക്ക് വളപ്രയോഗങ്ങൾ ചെയ്യണം, പിന്നെ കീടബാധ ഉണ്ടെങ്കിൽ അതിനും ചെയ്യണം. മണ്ണിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ തടങ്ങളെടുത്ത് അതിലാണ് കൃഷി ചെയ്യുന്നത്. ജലസേചനം ഇതിനെല്ലാം അത്യാവശ്യ ഘടകമാണ്.
1: അപ്പം ഗ്രോ ബാഗിൽ ചെയ്യുന്നതാണോ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ?
0: ഉണ്ടല്ലോ. ഗ്രോ ബാഗ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വേര് അതൊരു ഒതുങ്ങിയ സ്ഥലത്തല്ലേ വരുന്നുള്ളൂ,
1: കുറച്ച് സ്ഥലം മാത്രം,
0: കുറച്ച് സ്ഥലം മാത്രമേ വേര് വ്യാപിക്കാനുള്ളൂ. നമ്മൾ അല്ലാതെ നിലത്താണ് ചെയ്യുന്നതെങ്കിൽ അത് അതിന് വേര് ഇഷ്ടംപോലെ സ്ഥലത്തേക്ക്
1: വ്യാപിക്കാൻ പറ്റും,
0: വ്യാപിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ വളർച്ച കിട്ടുന്നത് അത് തന്നെയാണ്.
1: അപ്പോൾ സ്ഥലമുള്ള ആൾക്കാരെ സംബന്ധിച്ച് മണ്ണിൽ തന്നെ
0: മണ്ണിൽ
1: ചെയ്യുന്നതാണ്
0: ഏറ്റവും നല്ലത്.
1: സ്ഥലപരിമിതി ഉള്ളവർ മാത്രം
0: ഗ്രോബാഗ് ചെയ്യുക. ഗ്രോബാഗ് ചെയ്താലും നമുക്ക് തീർത്ത് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഗ്രോബാഗ് നമ്മൾ വളങ്ങൾ ചാണകപ്പൊടി അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പം അതിനുള്ള ആവശ്യത്തിന് വളരാനുള്ള ഘടകങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്.
1: അതെ അതെ. സാധാരണ നമ്മൾ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ അത് ഇന്ന് വിളവെടുക്കണമെങ്കിൽ ഏകദേശം എത്ര നാൾ?
0: പച്ചക്കറി വിളവെടുക്കണമെങ്കിൽ ഒരു മാസം മിച്ചം വേണം. ഇത് ആയി വരണമെങ്കിൽ ഒരു മാസത്തിന് മുകളിൽ വരും.
1: സാറിന് ഇപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടുക്കളത്തോട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്?
0: തക്കാളി, ബീൻസ് വയറ്, വഴുതന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കൃഷികളാണ്. മത്തൻ എന്നൊക്കെ പറയുമ്പം നട്ട് ഇത് വള്ളിയൊക്കെ ആയി, പിന്നെ എലിശല്യം ഉണ്ട് കൂടുതലായിട്ട്
1: പച്ചക്കറിനെ,
0: അല്ല ഈ മത്തനൊക്കെ നട്ട് കഴിയുമ്പോൾ.
1: മത്തനൊക്കെ ശരി. നമ്മളിപ്പോ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ വിത്ത് വിത്താണോ അതോ തൈയാണോ നടുന്നത്?
0: അത് രണ്ടും ഉണ്ട്. വിത്ത് വാങ്ങിച്ച് നടാറുണ്ട്, ഇപ്പൊ തൈകൾ കിട്ടാറുണ്ട്. തൈകൾ കിട്ടും, അതാകുമ്പോൾ നമുക്ക് ഒരു മാസത്തെ വളർച്ച കൂടുതൽ കിട്ടും.
1: അത്രയും കൂടെ പെട്ടെന്ന് നമ്മൾക്ക് ആദായത്തിലേക്ക്
0: എത്തിക്കാൻ പറ്റും.
1: അതിപ്പോ സംഗ്രഹീനം തൈകൾ ഇവിടെ
0: കിട്ടാനുണ്ട്, കിട്ടാനുണ്ട്.
1: ശരി. അപ്പൊ അതിനിപ്പോ കൂടുതലപ്പോ ഉൽപാദനം കൂടുതൽ കാണും അല്ലേ?
0: ഉൽപാദനം കൂടുതലുണ്ട്, ഹൈബ്രിഡ് ഇനങ്ങൾ വരുന്നുണ്ട്. പയറൊക്കെ ഒരു കൊലയില് 7-8 വരുന്ന രീതിയിലുള്ള പയറുകൾ, ബീൻസ് പയറിന്റെ വിത്ത് ഇതൊക്കെ കിട്ടാനുണ്ട്.
1: പച്ചക്കറിയിലും കീടബാധകളൊക്കെ ഉണ്ടാകുന്നില്ലേ?
0: പച്ചക്കറിയിലും ഉണ്ട്, ധാരാളം കീടബാധകളുണ്ട്. അത് നീരൂറ്റി കുടിക്കുന്നതുണ്ട്, തണ്ടുതരപ്പിന്റെ ഇതുണ്ട്, കായീച്ച ശല്യമുണ്ട്, എല്ലാം ഉണ്ട്.
1: അവിടെയും വലിയ പ്രതിസന്ധി തന്നെയാണ്.
0: പ്രതിസന്ധിയാണ്
1: ഉണ്ടല്ലേ. അപ്പൊ അതിനെ നമുക്ക് ജൈവ രീതിയിൽ എങ്ങനെയൊക്കെ?
0: ജൈവ രീതിയിൽ ഇതിനെ കവറിട്ട് നിർത്തുക എന്നേ ഉള്ളൂ. ഉണ്ടാകുന്നത് ഒരു പാവൽ നട്ട് കഴിഞ്ഞാൽ അതിന്റെ കാ വിരിയുമ്പോഴത്തേക്കും തീരെ ചെറുതിലെ പൂ പൊഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരെ കവറിടുക. കവറിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോൾ കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതായിട്ട് വ്യത്യാസമില്ലല്ലോ. അതുകൊണ്ട് കവറിടുക.
1: അപ്പൊ നമുക്ക് ഒരു പരിധിവരെ കീടബാധ
0: ഒഴിവാക്കാൻ പറ്റുന്നുണ്ടല്ലേ. ഓൺലൈനിൽ ഇതിനുള്ള ബാഗ് വാങ്ങിക്കാൻ കിട്ടും, കവർ വാങ്ങിക്കാൻ കിട്ടും. ആ അത് അതിങ്ങനെ ചേർത്തിട്ട് ഒരു വള്ളി വലിച്ചാൽ മതി. അത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുണ്ട്, അത് വെച്ചാണ് ചെയ്യുന്നത്.
1: അപ്പൊ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷിയാണ് ചെയ്തുകൊണ്ട്,
0: എളുപ്പവും കൂടെ വേണ്ടേ.
1: അതെ അതെ.
0: അതുകൊണ്ട്
1: കന്നുകാലി കൃഷി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: കന്നുകാലി കൃഷി ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇല്ല. ആട്, പശു രണ്ടും ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യമൊക്കെ ഇവിടെ ഈ പാല് നമുക്ക് കൊടുക്കുവാനുള്ള ഒരു അസൗകര്യം മാട്ടക്കടയെ കൊടുത്തോണ്ടിരുന്നു. അപ്പൊ അത്രയും ദൂരം പാല് കൊണ്ട് പോകാനായിട്ട് രാവിലെ ഒരു ബുദ്ധിമുട്ടൊക്കെ വന്ന്,
1: അതുകൊണ്ട്
0: അതുകൊണ്ട് വന്ന് ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോ
1: വീണ്ടും
0: വീണ്ടും ആരംഭിക്കുന്നുണ്ട്.
1: ഹൈറേഞ്ചിലൊക്കെ ആദ്യകാലത്തിലുണ്ടായിരുന്ന ഒരു കൃഷിയാണ് കൊക്കോ, കാപ്പി അങ്ങനെയുള്ളതൊക്കെ. അങ്ങനെയുള്ള കൃഷികൾ ഇപ്പോ ചെയ്യുന്നുണ്ടോ?
0: കൊക്കോ ഉണ്ടായിരുന്നു. കൊക്കോ മഴയായി കഴിഞ്ഞാൽ അതിൻ്റെ കായെല്ലാം പനിച്ചു പോകുന്ന പ്രശ്നമുണ്ട്. അതിന് നമുക്ക് മരുന്ന് തളിക്കുകയും അതൊക്കെ ഭാരിച്ച ചിലവാണ്.
1: ശരി.
0: അതുകൊണ്ട് ഉണ്ട്, തീർത്ത് കളഞ്ഞിട്ടില്ല,
1: കളഞ്ഞില്ല.
0: എന്നാലും കുറവാണ്, പഴയ അത്രയില്ല. നേരത്തെ
1: അപ്പൊ ഇതിനുണ്ടാകുന്ന പനി നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണോ?
0: നിയന്ത്രിക്കാന്ന് പറഞ്ഞാൽ ബോഡോമിശ്രിതമാണ് ഇതിന് ഫലപ്രദമായിട്ടുള്ളത്. അത് രണ്ട് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചെയ്യണം.
1: ശരി.
0: അതുകൊണ്ട് അതിനുള്ള അത് തളിക്കാനുള്ള ഒരു അസൗകര്യം നമുക്കുണ്ട്.
1: ഒരു ദീർഘകാലത്തെ ഒരു കാർഷിക അനുഭവ സമ്പത്തുള്ള ആളെന്ന നിലയ്ക്ക് കാർഷിക മേഖലയിൽ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ?
0: സാധിക്കുന്നുണ്ട്.
1: ഉണ്ടല്ലേ.
0: മറ്റേത് മേഖലയിൽ നിന്ന് വ്യത്യസ്തമാണ് കാർഷിക മേഖല. മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് സന്തോഷം തരുന്ന
1: അതെ
0: ഒരു ഘടകമാണ് കാർഷിക മേഖല. നമ്മൾ വേറെ ഒരു ഒരാളുടെ കീഴിൽ പണി, ഒരു പ്രൈവറ്റ് മേഖലയിൽ പണിയെടുക്കുകയാണെങ്കിൽ അവർക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ നമ്മളിൽ എപ്പോഴും ഒരു
1: അതെ അതെ
0: അങ്ങനൊരു ഇത് വരത്തില്ലേ.

0: നമുക്ക് ഒരു സ്വാതന്ത്ര്യം കുറവ്
1: വരും. ഇതാകുമ്പം സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടമുള്ളത് പോലെ എന്തും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കാർഷിക മേഖലയാണ്
0: സന്തോഷകരമായ
1: ജീവിതം നയിക്കാൻ എനിക്ക് ഇതുവരെ ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് 52 വയസ്സായി എനിക്ക്.
0: അതെ,
1: അപ്പോൾ ഇതുവരെ എനിക്ക് അതാണ്
0: സന്തോഷകരമായിട്ട്
1: പോകാൻ പറ്റുന്നത്.
0: പിന്നെ നമുക്ക് ഇതിനോടൊരു താല്പര്യമാണ്,
1: നമ്മുടെ
0: ഒരു മനസ്സ് അർപ്പണബോധമൊക്കെയാണ്.
1: അർപ്പണബോധമാണ് ഇന്നത്തെ കുട്ടികൾ ഇതിന് ഇതിൽ നിന്നെല്ലാം വിമുഖത കാണിക്കുന്ന ഒരു ഇതാണ്. അവർക്കെല്ലാവർക്കും മണ്ണിൽ പണത് ചെളി പറ്റുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കാർഷിക മേഖല കാലാവസ്ഥ ചതിച്ചില്ലെങ്കിൽ കൃഷി നമ്മളെ ചതിക്കില്ല.
0: താല്പര്യം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ
1: കൃഷി നമ്മളെ ചതിക്കത്തില്ല.
0: നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പോകാം. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഭാര്യയും രണ്ട് മക്കളും ഉണ്ട്.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: മക്കൾ രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: വൈഫ്
1: കൃഷികളിൽ സഹായിക്കാൻ വരാറുണ്ട്, എങ്കിൽ പോലും കൂടുതലും ഗൃഹജോലിയില്ല.
2: ഇത്രയും നേരം കിസാൻ മണിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി അറിയിക്കുന്നു.
3: കാഞ്ചിയാർ വെള്ളിലാങ്കണ്ടത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ സുനിൽകുമാർ മുള്ളങ്കുഴിയിലുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
5: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
4: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

കൊല്ലം ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ, സുനിതാ വിമൽ. ഈ മാസം 20-27 തീയതികളിൽ പീരുമേട് ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണൽ ഓഫീസിലും 30 തൊടുപുഴ കോടതി കോംപ്ലക്സിലും മറ്റ് പ്രവൃത്തി ദിവസങ്ങളിൽ ആസ്ഥാനത്തും തൊഴിൽ തർക്ക കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 0474279-2892 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് ഈ മാസം 11 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ തൊടുപുഴ PWD റെസ്റ്റോർസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ അംഗം പി റോസ ഹർജികൾ പരിഗണിക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനോടൊപ്പം പുതിയ പരാതികളും സ്വീകരിക്കും. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം,

ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പരാതികൾക്ക് പരിഹാരം കാണാൻ കമ്മീഷനെ സമീപിക്കാം. കമ്മീഷന് നേരിട്ടോ തപാലിലോ KSC minorities@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 9746515133 എന്ന വാട്സാപ്പ് നമ്പറിലോ പരാതി സമർപ്പിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9746515133. വാഴവര നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ലബോറട്ടറി റീഏജന്റുകൾ വിതരണം ചെയ്യുന്നതിനായി ടെൻഡറുകൾ ക്ഷണിച്ചു. പൂരിപ്പിച്ച ടെൻഡർ ഫോമുകൾ ഈ മാസം 24 ഉച്ചയ്ക്ക് 12 മുൻപായി സമർപ്പിക്കണം. ലഭിച്ച ടെൻഡറുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 തുറക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വാഴവര നഗര പ്രാഥമികാരോഗ്യ കേന്ദ്രം ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ നിന്നും ലഭിക്കും. മത്സ്യകൃഷി പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനതലത്തിൽ മികച്ച കർഷകർക്ക് മത്സ്യവകുപ്പ് അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ശുദ്ധജല മത്സ്യ കർഷകർ, നൂതന മത്സ്യകൃഷി നടപ്പാക്കുന്ന കർഷകർ, അലങ്കാര മത്സ്യ റിയറിംഗ് യൂണിറ്റ് നടത്തുന്ന കർഷകർ, പിന്നാമ്പുറങ്ങളിലെ മത്സ്യവിത്ത് ഉൽപ്പാദന യൂണിറ്റ് നടത്തുന്ന കർഷകർ, ഇന്നോവേറ്റീവ് അക്വാകൾച്ചർ യൂണിറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നീ വിഭാഗങ്ങളിൽ അപേക്ഷ നൽകാം. താൽപ്പര്യമുള്ള കർഷകർ ഈ മാസം 12 വൈകിട്ട് 5 മുൻപ് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം പൈനാവ് എന്ന വിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കണം. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം, ഇടുക്കി മത്സ്യഭവൻ നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ അപേക്ഷാ ഫോമുകൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 04868234505 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലയിലെ പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള ഈ മാസം 11 രാവിലെ 9 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ നടക്കും. മേളയിൽ വിവിധ ട്രേഡുകളിൽ ITI ട്രേഡ് ടെസ്റ്റ് പാസ്സായ എല്ലാ ട്രെയിനികൾക്കും പങ്കെടുക്കാം. വിവിധ ട്രേഡുകളിൽ ഗ്രേറ്റസ്റ്റ് പാസ്സായ ITI ട്രെയിനികളെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നടത്തുന്ന മേളയിൽ നേരിട്ട് പങ്കെടുത്ത് ട്രെയിനികളെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതോടൊപ്പം ട്രെയിനികളെ സ്ഥാപനങ്ങളും പരിശീലനം ആഗ്രഹിക്കുന്ന ട്രെയിനികളും www.apprenticeshipindia.gov.in പോർട്ടലിൽ ഉടൻ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9447894826 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

0: സമയം 7:24:52. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP Nadda. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയം

0: ലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: ജാ 2.5 കറോഡ് മാതാ ഗർഭാവസ്ഥ ഹർ സാൽ ഹോത്തി ഹൈ തോ വഹാ 2.5 കറോഡ് ലോഗോ കോ ഹം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറി മേ ഹം 90.6% തക് പഹുഞ്ചേ ഓർ ഹമാരാ ആന്റിനേറ്റൽ ചെക്കപ്പ് ജോ ഹൈ വോ ഹമാരാ 95.9%. തോ യഹ ബഹുത് ഹി സരാഹനീയ ഭി ഹൈ. മൈ ഇസ്കേ ലിയേ സ്വാസ്ഥ്യ വിഭാഗ് കോ ഓർ പ്രദേശ് കേ സഭി സ്വാസ്ഥ്യ പദാധികാരിയോ കോ ഓഫീസേഴ്സ് കോ ഉൻ സബ് കോ ബധായി ദേനാ ചാഹതാ ഹൂം.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: സഭി രാജ്യ മുഖ്യമന്ത്രിയും അനുരോധ പത്രം ലിഖാഹി സഹയോഗ അനേക രാജ്യ മുഖ്യമന്ത്രി അപ്പനെ രാജ്യ ഡി ജി ഓർ ചീഫ് സെക്രട്ടറി ഉപസ്ഥിതി ഡിസ്ട്രിക്ട് കളക്ടർ മീറ്റിംഗ് എസ് പി മീറ്റിംഗ് റൗണ്ട് ശുരു ഹെ ഭാരത സർക്കാർ സഭി സംബന്ധിത ഏജൻസി സാറേ അപ്പനെ അപ്പനെ ഭൂമിക നിഭാ രേ.
0: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൗകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: ഏത് ദുർഘട

0: കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങളുണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലെബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം.
2: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അങ്കണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അങ്കണത്തിലാദ്യം സിന്ധു സൂര്യ അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം.
4: കൃഷ്ണമണികൾ. നിനക്കിഷ്ടമില്ലാത്ത എന്നെക്കുറിച്ച് എനിക്കൊരാകുലതയുമില്ല.

എനിക്ക്, ഞാനില്ലെന്ന് നിന്നോളം ആർക്കറിയാം. നിനക്കിഷ്ടമില്ലാത്ത എന്നെക്കുറിച്ച് എനിക്കൊരാകുലതയുമില്ല. എനിക്ക് ഞാനില്ലെന്ന് നിന്നോളം ആർക്കറിയാം. മരത്തോടോ എന്തിനധികം, ഞെട്ടിനോട് പോലും അത്രയധികം ഒട്ടിപ്പിടിക്കാൻ പരാജയപ്പെട്ടൊരു തളിരില കൊഴിഞ്ഞു വീഴും പോലെ ഞാൻ അഴിഞ്ഞു വീഴും. മരത്തോടോ എന്തിനധികം, ഞെട്ടിനോട് പോലും അത്രയധികം ഒട്ടിപ്പിടിക്കാൻ പരാജയപ്പെട്ടൊരു തളിരില കൊഴിഞ്ഞു വീഴും പോലെ ഞാൻ അഴിഞ്ഞു വീഴും. പൂവ്, പൂവ് മാത്രം വിത്ത് ബാക്കിയാക്കി മണ്ണിന് മഴയെന്ന് കത്തെഴുതും. ഓർത്തെടുക്കാനൊരു വസന്തമുണ്ടായിരുന്നെന്ന് വേരുകൾ തിരികെ കുറിക്കും. പൂവ് മാത്രം വിത്ത് ബാക്കിയാക്കി മണ്ണിന് മഴയെന്ന് കത്തെഴുതും. ഓർത്തെടുക്കാനൊരു വസന്തമുണ്ടായിരുന്നെന്ന് വേരുകൾ തിരികെ കുറിക്കും. ഞാനൊന്നും നിന്നോട് ആവശ്യപ്പെടുകയേയില്ല. ഓമനിക്കപ്പെടുന്നൊരു കിളി ആകാശത്തെക്കുറിച്ച് കേട്ടിരിക്കാനിടയില്ല. ഞാനൊന്നും നിന്നോട് ആവശ്യപ്പെടുകയേയില്ല. ഓമനിക്കപ്പെടുന്നൊരു കിളി ആകാശത്തെക്കുറിച്ച് കേട്ടിരിക്കാനിടയില്ല. ഒട്ടും നീളമില്ലാത്തൊരു പാട്ട്, പെട്ടെന്ന് മുറിഞ്ഞുപോയൊരു കിനാവ്, ആകൃതിയൊപ്പിച്ച് വെട്ടിയൊതുക്കിയൊരു പൂമരം, അത്രയൊക്കെയുള്ളു നാം. ഒട്ടും നീളമില്ലാത്തൊരു പാട്ട്, പെട്ടെന്ന് മുറിഞ്ഞുപോയൊരു കിനാവ്, ആകൃതിയൊപ്പിച്ച് വെട്ടിയൊതുക്കിയൊരു പൂമരം, അത്രയൊക്കെയുള്ളു നാം. വസന്തമുണ്ടായിരുന്നുവെന്ന് ഓർമ്മിക്കണേ, നീ എന്നെ മറന്നു പോകാതിരിക്കാൻ. അഴുകാത്ത കൃഷ്ണമണികൾ മാത്രം, അത് മാത്രം എപ്പോഴും ബാക്കിയാണ്. വസന്തമുണ്ടായിരുന്നുവെന്ന് ഓർമ്മിക്കണേ, നീ എന്നെ മറന്നു പോകാതിരിക്കാൻ. അഴുകാത്ത കൃഷ്ണമണികൾ, അത് മാത്രം എപ്പോഴും ബാക്കിയാണ്. ഉപ്പുനീര് കഴിക്കുന്ന കടൽ, ചുരുണ്ടുകൂടിയ ആകാശം, ഉടൽ പൊട്ടിയൊരു മഴത്തുള്ളി. ഉപ്പുനീര് കഴിക്കുന്ന കടൽ, ചുരുണ്ടുകൂടിയ ആകാശം, ഉടൽ പൊട്ടിയൊരു മഴത്തുള്ളി. ഉപ്പുനീര് കഴിക്കുന്ന കടൽ, വിരിയാതെ പോയൊരു കുഞ്ഞുടൽ. കൂർത്ത കണ്ണുകൾ, കടലാസ് മിഠായികൾ, വഴുക്കുന്ന ഉമ്മകൾ. വിരിയാതെ പോയൊരു കുഞ്ഞുടൽ, കൂർത്ത കണ്ണുകൾ, കടലാസ് മിഠായികൾ, വഴുക്കുന്ന ഉമ്മകൾ. പാളം തെറ്റിയിട്ടും മുറിഞ്ഞ ബോഗികളുമായി ഒരു തീവണ്ടി. പാളം തെറ്റിയിട്ടും മുറിഞ്ഞ ബോഗികളുമായി ഒരു തീവണ്ടി. വിജനമായതുകൊണ്ട്, വിജനമായതുകൊണ്ട് മാത്രം നാം ഇറങ്ങാത്ത സ്റ്റേഷനുകൾ. കൊന്നുകളഞ്ഞതിന് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഇരുട്ടുപുതപ്പിക്കുന്ന ആകാശം. കൊന്നുകളഞ്ഞതിന് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഇരുട്ടുപുതപ്പിക്കുന്ന ആകാശം. വെളിച്ചം ചോരക്കറയെ പിന്നെയും കാട്ടിത്തരുന്നു. വെളിച്ചം ചോരക്കറയെ പിന്നെയും കാട്ടിത്തരുന്നു. കുഴിത്തുരുമ്പ് വീണ് ഓട്ടപൊട്ടിയ കാലം മടങ്ങി വരാനൊരു വാക്കിൻ്റെ ചൂട്ടുവെട്ടം. കുഴിത്തുരുമ്പ് വീണ് ഓട്ടപൊട്ടിയ കാലം മടങ്ങി വരാനൊരു വാക്കിൻ്റെ ചൂട്ടുവെട്ടം. എത്ര വട്ടം ഉയിരുപൊട്ടിയാണ് ഒരു മഴ നമ്മെ നനയ്ക്കുന്നത്? എത്ര വട്ടം ഉയിരുപൊട്ടിയാണ് ഒരു മഴ നമ്മെ നനയ്ക്കുന്നത്? കൺകെട്ട് വിദ്യ. സത്യത്തിൽ നിന്റെ കൺകെട്ട് വിദ്യ ചിലപ്പോഴെന്നെ കുഴപ്പിക്കാറുണ്ട്. സത്യത്തിൽ നിന്റെ കൺകെട്ട് വിദ്യ ചിലപ്പോഴെന്നെ കുഴപ്പിക്കാറുണ്ട്. വായനയ്ക്കെടുക്കുന്ന പുസ്തകത്തിലേക്കുള്ള നിന്റെ നൂണ്ടുകയറ്റം, വായനയ്ക്കെടുക്കുന്ന പുസ്തകത്തിലേക്കുള്ള നിന്റെ നൂണ്ടുകയറ്റം എന്റെ വായന മുടക്കും. ചിലപ്പോൾ ഒന്നുകൂടി കണ്ടുകളയാമെന്ന് കരുതിയ 96-ൽ കഴുത്തിലെ കലങ്കാരി ദുപ്പട്ട പോലെ നീ ഞാനും. ഒന്നുകൂടി കണ്ടുകളയാമെന്ന് കരുതിയ 96-ൽ കഴുത്തിലെ കലങ്കാരി ദുപ്പട്ട പോലെ നീ ഞാനും. ഒറ്റയ്ക്ക് വിടില്ലെന്ന നിശ്ചയം പോലെ പോകുന്നിടത്തെല്ലാം വഴിയാകും. ഒറ്റയ്ക്ക് വിടില്ലെന്ന നിശ്ചയം പോലെ പോകുന്നിടത്തെല്ലാം വഴിയാകും. സത്യത്തിൽ എനിക്ക് മരിക്കണമെന്നുണ്ട്, പക്ഷേ നിന്റെ കണ്ണുകൾ പൂത്ത കാടാണെന്നും. സത്യത്തിൽ എനിക്ക് മരിക്കണമെന്നുണ്ട്, പക്ഷേ നിന്റെ കണ്ണുകൾ പൂത്ത കാടാണെങ്ങും. പുഴയൊഴുക്കിലെങ്ങാൻ വീണാലോ പരൽച്ചിറകിൽ ഏന്തുമെന്നെ. പുഴയൊഴുക്കിലെങ്ങാൻ വീണാലോ പരൽച്ചിറകിൽ ഏന്തുമെന്നെ. എന്നിട്ടും ഇറ്റുവീഴുന്ന രാത്രിയുടെ ഓരോ തുള്ളിയിലും നാം ഒറ്റയായതെങ്ങനെയാണ്? എന്നിട്ടും ഇറ്റുവീഴുന്ന രാത്രിയുടെ ഓരോ തുള്ളിയിലും നാം ഒറ്റയായതെങ്ങനെയാണ്? ഒളിച്ചോട്ടം. ഒറ്റയാളുമറിയാതെ കടന്നു പോകണമായിരുന്നു എനിക്ക്.

ഒളിച്ചോട്ടമെന്ന് കൂർപ്പിക്കല്ലേ, തീരാത്ത വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഒറ്റയാളുമറിയാതെ കടന്നു പോകണമായിരുന്നു എനിക്ക്. ഒളിച്ചോട്ടമെന്ന് കൂർപ്പിക്കല്ലേ, തീരാത്ത വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ചോരയുണങ്ങിയ മുറിവിനും വിശപ്പിനും നാട്യമെന്ന് വളഞ്ഞുവെക്കുന്ന ഉമ്മകളിൽ കുരുത്ത കണ്ണീരിനെ കാപട്യമെന്ന് ചാട്ടയടിച്ച ഉച്ചചന്തകളിൽ നിന്ന് ഒരാളുമറിയാതെ എനിക്ക് പോകണമായിരുന്നു. ചോരയുണങ്ങിയ മുറിവിനും വിശപ്പിനും നാട്യമെന്ന് വളഞ്ഞുവെക്കുന്ന ഉമ്മകളിൽ കൊരുത്ത കണ്ണീരിനെ കാപട്യമെന്ന് ചാട്ടയടിച്ച ഉച്ചചന്തകളിൽ നിന്ന് ഒറ്റയാളുമറിയാതെ എനിക്ക് പോകണമായിരുന്നു. തോന്നുമ്പോലെ ആൾമാറാട്ടം നടത്തുന്നൊരു മേഘത്തുണ്ടുപോലെ, അനാഥനായ കാറ്റിനെപ്പോലെ വേണ്ടുവോളം നിറച്ചിട്ടും ഒന്നു തൊടാനാവാതെ എനിക്ക് പോകണമായിരുന്നു. തോന്നുമ്പോലെ ആൾമാറാട്ടം നടത്തുന്നൊരു മേഘത്തുണ്ടുപോലെ, അനാഥനായ കാറ്റിനെപ്പോലെ വേണ്ടുവോളം നിറച്ചിട്ടും ഒന്നു തൊഴാനാവാതെ എനിക്ക് പോകണമായിരുന്നു. ഇനിയുള്ളത് നീയാണ്, കൺസെന്റ് വാങ്ങാതെ എന്നെ കീറിത്തുന്നിയവൻ. ഇനിയുള്ളത് നീയാണ്, കൺസെന്റ് വാങ്ങാതെ എന്നെ കീറിത്തുന്നിയവൻ. പക്ഷേ എനിക്കിഷ്ടമാണ് ഉറക്കമരുന്നുപോലെ എന്നെ വിഴുങ്ങുന്ന നീ എനിക്ക് ഒളിച്ചു കടക്കാനുള്ള നൂൽപ്പാലമാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ഉറക്കമരുന്നുപോലെ എന്നെ വിഴങ്ങുന്ന നീ എനിക്ക് ഒളിച്ചു കടക്കാനുള്ള നൂൽപ്പാലമാണ്. മിണ്ടാതെ പോകുമ്പോൾ നൊന്തുവെന്ന് ഒറ്റയാളും പറയില്ലല്ലോ. മിണ്ടാതെ പോകുമ്പോൾ നൊന്തുവെന്ന് ഒറ്റയാളും പറയില്ലല്ലോ. ജീവിതം നിരത്തിവെക്കുന്ന അത്രയൊന്നും. വളരെ നിസാരമായി ഒരു മരണത്തെ നമുക്ക് തൊടാനാവും. ജീവിതത്തെ തൊടാനാവുന്നതും എളുപ്പത്തിൽ. വളരെ നിസാരമായൊരു മരണത്തെ നമുക്ക് തൊടാനാവും. ജീവിതത്തെ തൊടാനാവുന്നതും എളുപ്പത്തിൽ. ജീവിതം നിരത്തിവെക്കുന്ന അത്ര ആവശ്യങ്ങളൊന്നും മരണത്തിനില്ല. ജീവിതം നിരത്തിവെക്കുന്ന അത്ര ആവശ്യങ്ങളൊന്നും മരണത്തിനില്ല. അതത്രയും ലളിതവും ശൂന്യവുമായി കാത്തുനിൽപ്പാണ്. ജീവിതം നിരത്തിവെക്കുന്ന അത്ര ആവശ്യങ്ങളൊന്നും മരണത്തിനില്ല. അതത്രയും ലളിതവും ശൂന്യവുമായി കാത്തുനിൽപ്പാണ്. സ്മിതമെന്നുപോലും തോന്നാത്തത്ര നേർത്ത മൃദുഹാസം അത്രമാത്രം. സ്മിതമെന്നുപോലും തോന്നാത്തത്ര നേർത്ത മൃദുഹാസം അത്രമാത്രം. ഉടമയുടെ കണിശത പറഞ്ഞു വരാറില്ല. ഉടമയുടെ കണിശത പറഞ്ഞ് വരാറേയില്ല. ജീവിതത്തിന് വായ്പ കൊടുത്ത പലിശക്കാരൻ്റെ ഏകാഗ്രത മാത്രം. ഉടമയുടെ കണിശത പറഞ്ഞു വരാറേയില്ല. ജീവിതത്തിന് വായ്പ കൊടുത്ത പലിശക്കാരൻ്റെ ഏകാഗ്രത മാത്രം. തോറ്റുപോകുന്നത് പ്രണയമേ എന്ന് ചുറ്റിപ്പടരുന്നവനിൽ മാത്രമാണ്. തോറ്റുപോകുന്നത് പ്രണയമേ എന്ന് ചുറ്റിപ്പടരുന്നവനിൽ മാത്രമാണ്. സ്നേഹമെന്ന് പറഞ്ഞു ചെല്ലരുതേ. സത്യമായും ഉപേക്ഷിക്കില്ല, മരണമാണ്. സ്നേഹമെന്ന് പറഞ്ഞു ചെല്ലരുതേ. സത്യമായും ഉപേക്ഷിക്കില്ല, മരണമാണ്. മോളിയുമ്മകൾ തമ്മിൽ കാണാതെ കടന്നുപോയ രണ്ട് പ്രഭാതങ്ങളിലേക്ക് ഒഴുകിപ്പരക്കേണ്ടിയിരുന്ന ചുംബനങ്ങൾക്കകത്ത് നാല് കണ്ണുകൾ. തമ്മിൽ കാണാതെ കടന്നുപോയ രണ്ട് പ്രഭാതങ്ങളിലേക്ക് ഒഴുകിപ്പരക്കേണ്ടിയിരുന്ന ചുംബനങ്ങൾക്കകത്ത് നാല് കണ്ണുകൾ. അച്ഛൻ കിടന്ന ആശുപത്രി മുറിയുടെ കുറുകിയ ബാൽക്കണിയിൽ നിന്റെ ഗന്ധത്തിൻ്റെ കുറ്റിമുല്ലകൾ പൂക്കുന്നതും കാത്ത് അന്നിരുന്ന അതേ രാവുകൾ തന്നെയാണ് ഇപ്പോഴും. അച്ഛൻ കിടന്ന ആശുപത്രി മുറിയുടെ കുറുകിയ ബാൽക്കണിയിൽ നിന്റെ ഗന്ധത്തിൻ്റെ കുറ്റിമുല്ലകൾ പൂക്കുന്നതും കാത്ത് അന്നിരുന്ന അതേ രാവുകൾ തന്നെയാണ് ഇപ്പോഴും. കാത്തിരിപ്പിന് ഭ്രമരനീലമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ശ്രദ്ധയിൽപ്പെടുന്ന ആഴനീലച്ചിറകുകൾ. കാതോരം മൂളിയുമ്മകൾ. കാത്തിരിപ്പിന് ഭ്രമരനീലമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം ശ്രദ്ധയിൽപ്പെടുന്ന ആഴനീലച്ചിറകുകൾ. കാതോരം മൂളിയുമ്മകൾ. ഇന്ന് പുലർച്ചെ എൻ്റെ സ്വപ്നത്തിൻ്റെ നെഞ്ചിലേക്ക് നിന്റെ സ്വനസൂചികൾ. പതിയെ പതിയെ രക്തമൂറി സീമന്ത കാട് ചുവക്കുന്നു. ഇന്ന് പുലർച്ചെ എൻ്റെ സ്വപ്നത്തിൻ്റെ നെഞ്ചിലേക്ക് നിന്റെ സ്വനസൂചികൾ. പതിയെ രക്തമൂറി സീമന്ത കാട് ചുവക്കുന്നു. ഒന്നുമായിട്ടില്ല. വറുതിയുടെ കരിങ്കാട് വെട്ടി നീയൊന്നു പെയ്യും വരെ, ഉഴുതുവിതയ്ക്കും വരെ

0: കറുത്ത നീലത്തിൻ്റെ കടുംകയങ്ങളിൽ തന്നെ ഞാൻ ഒന്നുമായിട്ടില്ല. വറുതിയുടെ കരിങ്കാട് വെട്ടി നീയൊന്നു പെയ്യും വരെ, ഉഴുതു വിതയ്ക്കും വരെ കറുത്ത നീലത്തിൻ്റെ കടുംകയങ്ങളിൽ തന്നെ ഞാൻ. ശരിക്കും നീ പറയ്, ഈ മൂന്നാം രാവ് ഞാനെങ്ങനെ നീന്തിക്കരയറും? ശരിക്കും നീ പറയ്, ഈ മൂന്നാം രാവ് ഞാനെങ്ങനെ നീന്തിക്കരയറും? ഉറക്കമിപ്പോൾ കയത്തിലെ മീനാണ്. നിന്റെ നീട്ടിവച്ച കൈകൾക്കുള്ളിൽ വാക്കുകൾ എന്നെ കെട്ടിപ്പിടിക്കുന്നു, ശ്വാസം മിണ്ടുന്നു. നിന്റെ നീട്ടിവച്ച കൈകൾക്കുള്ളിൽ വാക്കുകളെന്നെ കെട്ടിപ്പിടിക്കുന്നു, ശ്വാസം മിണ്ടുന്നു. ഉറങ്ങുന്ന മുത്തുമ്പോൾ നീയങ്ങാൻ പോയാലോ എന്ന് ഞാൻ ഉമ്മ കൊണ്ട് കിട്ടും. ഉറക്കം പുളിച്ച കണ്ണിൽ നിന്നെ പൊത്തിവയ്ക്കും. ഉറങ്ങുന്ന മുത്തുമ്പോൾ നീയങ്ങാൻ പോയാലോ എന്ന് ഞാൻ ഉമ്മ കൊണ്ട് കിട്ടും. ഉറക്കം പുളിച്ച കണ്ണിൽ നിന്നെ പൊത്തിവയ്ക്കും. കാറ്റ് വീശുന്നുണ്ട്. ഞാന്നു പോയൊരു ചെമ്പരത്തിപ്പൂ പൊക്കിൽ കൂടി മുറിക്കുന്നു. കാറ്റ് വീശുന്നുണ്ട്. ഞാന്നു പോയൊരു ചെമ്പരത്തിപ്പൂ പൊക്കിൽ കൂടി മുറിക്കുന്നു. രാത്രിയിൽ മരിച്ചു പോകുന്നവരെ ആരും അറിയുന്നില്ല. യാത്രയുടെ ഒറ്റ വേരുകൾ പൊട്ടിത്തളിർക്കുന്നു. എല്ലാ വഴികളിലും നിന്റെ നഗരത്തിൻ്റെ പേര്. രാത്രിയിൽ മരിച്ചു പോകുന്നവരെ ആരും അറിയുന്നില്ല. യാത്രയുടെ ഒറ്റ വേരുകൾ പൊട്ടിത്തളിർക്കുന്നു. എല്ലാ വഴികളിലും നിന്റെ നഗരത്തിൻ്റെ പേര്. ഇതാ നിന്റെ ഗർഭത്തിൽ ഞാൻ ഉരുവപ്പെട്ടിരിക്കുന്നു. നീയൊരു പെണ്ണിനെപ്പോൾ തളരുന്നു. ആലസ്യത്തിൻ്റെ പുളിച്ചു പൊന്തലുകൾ. എന്നിട്ടും നീ എന്നെ കളയുന്നേയില്ലല്ലോ. ഇതാ നിന്റെ ഗർഭത്തിൽ ഞാൻ ഉരുവപ്പെട്ടിരിക്കുന്നു. നീയൊരു പെണ്ണിനെപ്പോൾ തളരുന്നു. ആലസ്യത്തിൻ്റെ പുളിച്ചു പൊന്തലുകൾ. എന്നിട്ടും നീ എന്നെ കളയുന്നേയില്ലല്ലോ. ഉറക്കമിപ്പോൾ കയത്തിലെ മീൻ ഒറ്റ ചൂണ്ടലിലും കൊത്താതെ. എന്നിട്ടും എപ്പോഴാണ് നിന്റെ ശ്വാസം എന്നോട് മിണ്ടാതായത്? ഉറക്കമിപ്പോൾ കയത്തിലെ മീൻ ഒറ്റ ചൂണ്ടലിലും കൊത്താതെ. എന്നിട്ടും എപ്പോഴാണ് നിന്റെ ശ്വാസം എന്നോട് മിണ്ടാതായത്? മരിച്ചു പോകുന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല. മരിച്ചു പോകുന്നതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല.
1: സിന്ധു സൂര്യ അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ. ഇനി സുനീന ഷമീർ അവതരിപ്പിച്ച കഥ കേൾക്കാം. കഥയുടെ പേര് അനാഥ മന്ദിരം.
2: എല്ലാ സൗഭാഗ്യങ്ങളും എന്റെ കൈക്കുമ്പിളിൽ. എന്നെപ്പോലെ പലരുടെ ജീവിതത്തിൽ അങ്ങോളമിങ്ങോളം തകർത്താടിയ ജീവിതവേഷത്തിന് നിറങ്ങൾ അനവധിയാണ്. ഒരു നിമിഷത്തിൻ്റെ തിരിച്ചറിവ് കൊണ്ട് നേടേണ്ടതൊന്നും നേടാൻ കഴിയാത്തവരാണ് മനുഷ്യർ. കൊതിയോടെ ജീവിതത്തെ വാരിപ്പുണരുന്നു നമ്മളിൽ പലരും. ആവോളം മധുനുകർന്നും ഉല്ലാസങ്ങളിൽ ആഹ്ലാദങ്ങളിൽ എല്ലാവരും മറന്നുപോകുന്ന കുറേ ജീവിതങ്ങൾ. വഴിവക്കിലെ നിറഞ്ഞ മിഴികളെ, കൂരിരുളിൽ വലിച്ചെറിയപ്പെട്ട ബാല്യങ്ങളെ, ജീവിതതാളം തെറ്റിപ്പോയ കൗമാരങ്ങളെ, ആയുസ് പകുത്ത്, സന്തോഷം പകുത്ത്, ചോരയും നീരും മക്കൾക്ക് പകുത്ത്, വാർദ്ധക്യത്തിൻ്റെ വക്കിൽ മരണത്തെ മാടി വിളിക്കുന്നു. മരണത്തെ പുൽകാൻ കൊതിക്കുന്ന വയോവൃദ്ധരെ മാപ്പ് നിങ്ങളെ വലിച്ചെറിഞ്ഞതിന്. വഴിയിൽ വലിച്ചെറിയപ്പെട്ടവരെ ഒന്ന് അടുത്തറിയാൻ ഒരു അനാഥ മന്ദിരത്തിൻ്റെ ഇരുളടഞ്ഞ ഓരോ മുറികളും വേണ്ടിവന്നു അവരെ കുറിച്ചറിയാൻ. അവരോടൊത്ത് കുറച്ചു സമയം ചിലവിടാൻ എനിക്ക് കിട്ടിയ ആ സുന്ദര നിമിഷം അതൊരു വാക്കിൽ പറഞ്ഞാലോ ഒരു തൂലികയിൽ വരച്ചാലോ അവസാനിക്കുന്നില്ലല്ലോ. അനാഥ മന്ദിരം, അതിൻ്റെ ഇരുട്ടിലെ വെളിച്ചം, ആ വെളിച്ചത്തിലെ മനം മടിപ്പിക്കുന്ന ദുർഗന്ധം, കണ്ണുനീർ പൊഴിയാൻ ഒരു തുള്ളി പോലും അവശേഷിക്കാത്ത കണ്ണുകൾ, ഭ്രാന്തമായി എന്തൊക്കെയോ പുലമ്പുന്ന മനോനില തെറ്റിയവർ, അവരെയെല്ലാം ഒരു കുടക്കീഴിൽ ഒരു ചൂരൽവടിയുടെ താളത്തിൽ പിടിച്ചുരുത്തി അനുസരണ പഠിപ്പിക്കുന്ന അധ്യാപകനേക്കാൾ കരവിരുതുള്ള ഒരു പാസ്റ്റർ, അവരെ പഠിപ്പിക്കുകയാണ് എല്ലാം. താളം തെറ്റിയ മനസ്സിനെ മരുന്നും മന്ത്രവും കൊടുത്ത്, വാർദ്ധക്യത്തെ പുൽകിയവരെ പ്രാർത്ഥനാ നിർഭരമാക്കിയും, കുസൃതി കുരുന്നുകളെ പാട്ടുപാടിയും താളം തെറ്റാതെ നടക്കാനും പഠിപ്പിക്കുന്നു. എൻ്റെ വയറിൻ്റെ വിശപ്പ്, എൻ്റെ മക്കളുടെ വിശപ്പ് ഞാൻ അറിയുന്നുവെങ്കിൽ അവരുടെ വിശപ്പ് കൂടി കാണാൻ എനിക്ക് കഴിയണം. ആ ചിന്തയെ പൊടി തട്ടിയെടുക്കാൻ ഉപകരിച്ചു എൻ്റെ അനാഥ മന്ദിരത്തിലേക്കുള്ള യാത്ര. ഇവിടെ നിന്നും യാത്ര ചെയ്യവേ ഒരു വാക്കുപോലും പറഞ്ഞില്ല യാതനകൾ അനുഭവിക്കുന്നവരെക്കുറിച്ച്.

0: ആഹ്ലാദത്തിന് ഒരൽപ്പം പോലും കുറവ് വന്നില്ല യാത്രയിൽ ഉടനീളം. അവിടുള്ളവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോകേണ്ടതിൻ്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തു പലരും പലവട്ടം. അവർക്ക് കൊടുക്കുന്ന ആഹാരം പ്രാർത്ഥനാലയത്തിൽ കൊടുത്താൽ സ്വർഗത്തിൻ്റെ പടിവാതിൽ ഞങ്ങൾക്ക് മുന്നിൽ മലർക്കെ തുറന്നിടും ദൈവം എന്നതാണ് പറഞ്ഞ ഒരു വാക്കിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ജീവിതമേ, നീ സാക്ഷിയാണ് ഓരോ മിഴികളും നിറഞ്ഞതിന്. ഒരു നേരത്തെ ആഹാരം കൊടുത്ത എനിക്കു വേണ്ടി, എൻ്റെ കുടുംബത്തിനു വേണ്ടി അവർ ഇരു കൈകളുമുയർത്തി അവർ അറിയാത്ത, അവരെ അറിയാത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ യാതനകളും അവർക്ക് നൽകിയ അന്നത്തിലൂടെ ഒഴുകിപ്പോകണമേയെന്ന് അവർ ദൈവത്തോട് ഇരക്കുന്ന കാഴ്ച വേദനാജനകമാണ്. ഒരു മിഠായിക്ക് പോലും ഒരു വില പോലും കൽപ്പിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നോളം. ഒരു മിഠായിക്കായി പിന്നാലെ നടന്ന് കൈനീട്ടുന്ന വാർദ്ധക്യം, ബാല്യം, കൗമാരം, യൗവനം. ഈശ്വര, ഇത്ര മധുരവും ഇത്രയ്ക്ക് വിലമതിക്കാനാകാത്തതുമാണോ ഒരു മിഠായി എന്ന ഓർമ്മയാണ് എൻ്റെ നൊമ്പരം. നാളെ ഒരു അനാഥമന്ദിരത്തിൻ്റെ ഇരുട്ടറയിൽ തളയ്ക്കപ്പെടുമ്പോൾ ഒരു തുണ്ട് മിഠായിക്കായി എൻ്റെ നീട്ടുന്ന കരങ്ങളെ ഞാൻ ഈ മിഴിക്കോണിലൂടെ എൻ്റെ മനസ്സിൻ്റെ ഇടുങ്ങിയ വിശാലമായ കോണുകളിൽ കാണാൻ കഴിയുന്നുവോ? അതെ, ഇന്നൊരു മിഠായി ഞാൻ ദാനം ചെയ്യുന്നു, ഒരു പിടി ചോറ് ഞാൻ ദാനം ചെയ്യുന്നു. നാളെയുടെ രാത്രികളിൽ ഇരുളിൻ്റെ മറവിൽ ഞാൻ ഒഴുക്കിത്തീർക്കേണ്ട കണ്ണുനീർ ഓരോ മിഴികളിലും ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഇരുട്ടിൻ്റെ മറവിൽ അന്തിയുറങ്ങുമ്പോൾ മക്കളെക്കുറിച്ച് നീ ഒഴുക്കിയ കണ്ണുനീർ നാളെയുടെ എൻ്റെ മിഴിനീരാണ്. ചിന്തകൾ അനന്തമാണ്, ഭ്രാന്തമാണ്. ഓരോ പ്രാർത്ഥനകളിലും എൻ്റെ കുടുംബത്തെയും അവർ ഉൾപ്പെടുത്തുമായിരിക്കാം. ഞങ്ങളുടെ വഴികളിലെ ഇരുട്ടിനെ മാറ്റാൻ, തടസ്സങ്ങളെ നീക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കായി. ഈ ദുർവിധിയെ തരണം ചെയ്യാൻ, ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യം നുകരാൻ, മക്കളോടൊത്ത് ഭക്ഷണം കഴിക്കാൻ, ഭ്രാന്തിനെ മാറ്റാൻ, ഉപേക്ഷിക്കപ്പെടുന്ന ബാല്യങ്ങളെ മാറോട് ചേർക്കാൻ, തീരാവ്യാധികളെ മാറ്റാൻ, തോരാത്ത കണ്ണുനീർ തുടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ഈ ദുർവിധിയിൽ നിന്നും നിങ്ങളെ കരകയറ്റാൻ, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നാളെ എന്നെപ്പോലുള്ളവരുടെ ഔദാര്യം കാത്തു നിൽക്കാൻ ദൈവം നിങ്ങളെ അനുവദിക്കാതിരിക്കട്ടെ. ഓരോ മുറികളും വേർതിരിച്ച് അവിടെ ഓരോരുത്തർക്ക് നമ്പറിട്ട് ഓരോ കട്ടിലിൽ കിടത്തി, താരാട്ട് കേൾക്കാതെ നിശബ്ദതയെ പുൽകി നേരം വെളുക്കാൻ തിടുക്കം കൂട്ടി, നേരം ഇരുട്ടാൻ സമയം നോക്കി കാത്തിരിക്കുന്നു അനാഥമന്ദിരമെന്ന കണ്ണീർ നിറഞ്ഞ, പ്രാർത്ഥനാ നിറഞ്ഞ, വിശപ്പ് നിറഞ്ഞ ഓരോ മുറികളും. പ്രാർത്ഥനാമുറി വിശാലമാണ്, ദുർഗന്ധമുണ്ടെങ്കിലും അവർ ആരും അതറിയുന്നു പോലുമില്ല. പുറമേ നിന്നു വരുന്നവർ ആ ഗന്ധം അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന് നടിക്കുന്നു. അവർക്ക് എന്താണ് എന്നും പ്രാർത്ഥിക്കാനുള്ളത്? തന്നെ ഇവിടെ സുരക്ഷിതമാക്കിയ മക്കളെക്കുറിച്ചോ, അതോ പിറവിയിലെ വലിച്ചെറിഞ്ഞ അമ്മയെക്കുറിച്ചോ, അതോ ഭ്രാന്തിനെ ഭ്രാന്തുകൊണ്ട് തളയ്ക്കുന്ന ചങ്ങലക്കെട്ടുകളെക്കുറിച്ചോ? അറിയില്ല, അവർ പ്രാർത്ഥനയിലാണ്. അന്നം കൊടുത്തവർക്കായി, അന്തിയുറങ്ങാൻ ഇടം കൊടുത്തവർക്കായി നിങ്ങൾക്ക് വേണ്ടി ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ മറന്നുപോകുന്നു നിങ്ങളെ. അതെ, മറവി അനുഗ്രഹമാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും. പ്രാർത്ഥനാമുറിയിൽ കൈകളുയർത്തി പ്രാർത്ഥിക്കുന്ന നിങ്ങളെ കാണാൻ എൻ്റെ കണ്ണുകൾ ഇനിയും ബാക്കിയാണ്. എൻ്റെ മൗനങ്ങൾ സാക്ഷിയാണ്. എൻ്റെ ദുഃഖങ്ങൾ, നെടുവീർപ്പുകൾ എല്ലാം എല്ലാം ബാക്കിയാണ്. നിങ്ങൾ ഈ ദുരിതപർവം താണ്ടുമെങ്കിൽ നാളെ നിങ്ങളിൽ ഒരാളായി ഞാൻ കാണില്ല. ഇല്ലെങ്കിൽ നാളെയുടെ മനം മടുപ്പിക്കുന്ന പ്രാർത്ഥനാമുറികളിൽ ഒഴിഞ്ഞ മൂലയിൽ ചെളി പിടിച്ച നിറം മങ്ങിയ ദുർഗന്ധമുള്ള ഒരാളായി ഞാനും. പ്രാർത്ഥിക്കൂ നിങ്ങൾ നിങ്ങൾക്കായി. ഞങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, കാരണം ഈശ്വരൻ നിങ്ങളിൽ ഓരോരുത്തരിലുമാണല്ലോ. ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, എൻ്റെ കാഴ്ചകൾ അമൂല്യമാണെന്ന്. നിങ്ങളെ കണ്ണുകളാൽ തഴുകിയതിന്, എൻ്റെ മിഴികൾ നിങ്ങൾക്ക് വേണ്ടി നിറഞ്ഞതിന്, ഒരു വേള നിങ്ങൾക്കായി മിഴികൂമ്പി നിന്ന് പ്രാർത്ഥിച്ചതിന്, ഇനി ഈ കണ്ണുകളെ ഞാനിന്ന് ഇറുകെ പൂട്ടുകയാണ്. ആ കാഴ്ചകൾ ഇനിയും ഇനിയും കാണാതിരിക്കാൻ ഒരു നിമിഷത്തേക്ക് ഒരിറ്റു മിഴിനീർ പ്രാർത്ഥനകളോടെ നിങ്ങളുടെ കാൽക്കൽ ഞാൻ പൊഴിക്കുന്നു. മാപ്പ്, മാപ്പ് വലിച്ചെറിഞ്ഞതിന്.
1: അനാഥ മന്ദിരം, സുനീന ഷമീർ അവതരിപ്പിച്ച കഥ, സിന്ധു സൂര്യ അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: അങ്കണം, സ്ത്രീകൾക്കായുള്ള പരിപാടി.

പ്രിയ ശ്രോതാക്കളെ, സ്പൈസ് എഫ് എമ്മിലെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്ന രാജ്യമേത്? ഉത്തരം: 1967 ദക്ഷിണാഫ്രിക്കയിലാണ് ലോകത്താദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടന്നത്. ലൂയിസ് വാഷ്കാൻസി എന്ന വ്യക്തിയാണ് ആദ്യമായി ഹൃദയമാറ്റ ശസ്ത്രക്രിയയിലൂടെ ഹൃദയം സ്വീകരിച്ചത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി. സാഹിത്യരംഗം.
2: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം, കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സൗഗന്ധിക പൂക്കൾ.
3: നിശാഗന്ധിപ്പൂക്കൾ മഴയേറ്റുലയുന്ന ഈ കർക്കിടക പാതിരാവ് അങ്ങയുടേതാണ്. വാക്കിന്റെ പെരുന്തച്ഛൻ അങ്ങ്, ഞാനോ വിക്കൻ കുട്ടി. എങ്കിലും നനയുന്ന ഈ വീടിന്റെ തണുത്ത ഹൃദയത്തിൽ നിന്നും ഏതോ ഇക്താരയുടെ സംഗീതം ഒഴുകി വരുന്നു. ആ നാദബ്രഹ്മത്തിന്റെ ശ്രുതിവിരൽ പിടിച്ചാവട്ടെ ഈ രാവിൽ എന്റെ സ്വപ്നാടനം. നിഴലും വെളിച്ചവും ഒളിച്ചു കളിക്കുന്ന നാലുകെട്ട്, അമർഷത്തോടെ ഒരു കാറ്റ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു, നഷ്ടബോധത്തോടെ മറ്റൊന്നകത്തേക്ക് കയറുന്നു. അകലെ താനിക്കുന്നിന്റെ ഓരത്ത് ഗൃഹാതുരമായ കാലം കുന്നിമണികൾ പെറുക്കിക്കൂട്ടുന്നു. കാലം കഥയെഴുതുകയാണ്. ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ കഥയും കവിതയാവുന്നു. തോൽപ്പെട്ടിയുടെ പുറത്തിരുന്ന് താക്കോൽക്കൂട്ടം ചുഴറ്റുന്ന സിംഹള പെൺകുട്ടി അനുജ

0: ചുഴലിക്കൊടുങ്കാറ്റായി കുരുക്ഷേത്രത്തിൽ ഉയർന്ന് ഉദ്ധൃതമായ അഹന്തയുടെ മാറുവിളർന്ന് രക്തം കോരിക്കുടിക്കുന്നു. എല്ലാം കഴിഞ്ഞ് മോഹിച്ച ദേവപദമണയുവാൻ വെമ്പുന്ന സോദരർക്കൊപ്പം മഹാമേര് കയറുമ്പോൾ മണ്ണിന്റെ പിൻവിളി കേട്ട് തിരിഞ്ഞു നിന്നത് ഭീമസേനനല്ല, അങ്ങാണ്. കഥകൾ ശമിച്ച മൂവന്തിയിൽ ഊഴമറിഞ്ഞെത്തിയ കറുത്ത കോമാളിക്ക് ചുണ്ടുകോട്ടിയ പുഞ്ചിരി സമ്മാനിച്ച് കീഴടങ്ങുമ്പോൾ മനസ്സ് കണ്ട സ്വപ്നമെന്താവാം? നിളയോ കണ്ണാന്തളിയോ നദിക്കരയിൽ ദ്രൗപദി കളഞ്ഞിട്ടുപോയ സൗഗന്ധിക പൂക്കളോ?
1: അടുത്ത കവിത തിരുത്ത്.
0: നിഷ്കളങ്കത നിങ്ങൾ കരുതും പോലെയൊരു പേടമാൻ കിടാവിന്റെ പേടിച്ചമിഴിയല്ല. നിഷ്ക

0: കുതൂഹലം. ഭൂപതി വിവസ്ത്രനായി എഴുന്നള്ളിയ നേരം തനിയെ കൂവിപ്പോയ കുഞ്ഞിൻ്റെ കുതൂഹലം. നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല നിഷ്കളങ്കതയൊരു വെള്ളാരങ്കല്ലിൻ സ്നിഗ്ധമസൃണതയുമല്ല ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. ഉരഞ്ഞാൽ നേരിൻ ചോര ഉടനെ പൊടിക്കുന്ന നിശിതമനോജ്ഞത. എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്. എത്ര കരുതിച്ചെന്നു കൈകളിലെടുത്താലും പൊയ്മുഖം മാന്തിക്കീറും പ്രകാശപ്പൂച്ചക്കുഞ്ഞ്.
1: തിരുത്ത് എന്ന കവിതയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി രേഖ ആർത്താങ്കൾ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം. സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ.
2: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ. കാലത്തോടും ദേശത്തോടും സംവദിച്ചുകൊണ്ടല്ലാതെ എവിടെയും ഒരു സാഹിത്യ രൂപവും ജന്മമെടുത്തിട്ടില്ല. നമ്മുടെ മലയാളത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള എല്ലാ സാഹിത്യ രൂപങ്ങളും അതത് കാലത്ത് ഇവിടെ ഉണ്ടായിട്ടുള്ള വ്യക്തിജീവിതവും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടായവയാണ്. കാലത്തിനനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ ഏറ്റവും പ്രകടമാകുന്നത് നോവലുകളിലാണ്. 20-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട നോവലുകൾ ആ കാലഘട്ടത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രവണതകൾ അടയാളപ്പെടുത്തുന്നവയായിരുന്നു. ജാതി വ്യവസ്ഥയും മുതലാളിത്ത വിരോധവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രവർത്തനങ്ങളുമൊക്കെ അന്നത്തെ നോവലിന്റെ കഥാപരിസരങ്ങളായി. വിശപ്പായിരുന്നു അന്ന് ആവിഷ്കരിക്കപ്പെട്ടിരുന്ന ഏറ്റവും തീവ്രമായ വികാരം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ദളിത് ജീവിതവും ഫാസിസ്റ്റ് വിരുദ്ധ മനോഭാവവും പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രവും സ്ത്രീ പരിസ്ഥിതിവാദവുമൊക്കെ 21-ാം നൂറ്റാണ്ടിലെ നോവലെഴുത്തിൽ പ്രബലമായി. പെണ്ണും പ്രകൃതിയും ദളിത് ജീവിതവും ഭിന്ന ലൈംഗികതയും എന്നല്ല, അരികുവൽക്കരിക്കപ്പെട്ട എന്തിനോടുമൊപ്പമാണ് സാഹിത്യമെന്ന് നോവൽ പ്രഖ്യാപിച്ചു. വിവര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ വളർച്ചാ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഈ കാലത്താണ്. അന്ന് മലയാളി ഇന്റർനെറ്റെന്നും ഹോട്ട്മെയിൽ ജിമെയിൽ വിലാസങ്ങളെന്നുമൊക്കെ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ. 2000-ൽ എം മുകുന്ദന്റെ നൃത്തമെന്ന നോവൽ ജന്മം കൊണ്ടു. മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ എന്നറിയപ്പെടുന്ന കൃതിയാണത്. സൈബർ ലോകം സൃഷ്ടിക്കുന്ന പ്രതീതി യാഥാർത്ഥ്യത്തിന് അടിമയായിപ്പോയ നായകനെയാണ് മുകുന്ദൻ നൃത്തത്തിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് പ്രമേയത്തിൽ മാത്രമല്ല ആവിഷ്കരണത്തിന്റെ തലത്തിലും സാങ്കേതികതയുടെ നൂതന മാർഗങ്ങൾ നോവലിൽ പ്രകടമായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് 2000-ലെ 3-ാം ദശകത്തിന്റെ അവസാന പടവുകളിലാണ്. അവിടെ എത്തുമ്പോൾ ചില നോവലുകളിലെങ്കിലും താരം സാമൂഹ്യ മാധ്യമങ്ങളാണ്. നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് വെറും മാധ്യമങ്ങൾ മാത്രമല്ല, സമകാലത്തിന്റെ വ്യക്തിസ്വത്വത്തെയും പൊതുബോധത്തെയും രൂപപ്പെടുത്തുന്നതിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് നിഷേധിക്കാനാവില്ല. ദിവസേന കുറച്ചു മണിക്കൂറുകളെങ്കിലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിന്റെ ഉമ്മറത്ത് കാറ്റുകൊള്ളാനിരിക്കാത്ത ഒരു മലയാളി ഇന്നുണ്ടാവുമോ? ജീവിതത്തിന്റെ ദർപ്പണമാണ് സാഹിത്യം. അതുകൊണ്ട്

തന്നെ സമകാല മലയാള ഫിക്ഷനുകൾ നവമാധ്യമങ്ങളുടെ സാംസ്കാരിക ഭാവുകത്വ നിർമ്മിതിയെ അടയാളപ്പെടുത്തുന്നതിൽ അതിശയിക്കാൻ ഒന്നും തന്നെയില്ല. അറിവിന്റെ ജനാധിപത്യവൽക്കരണം നവമാധ്യമങ്ങളിൽ സുഗമമാണ്. ഇന്ന് നടക്കുന്ന ആശയ സംവാദങ്ങൾക്കും വിമർശനങ്ങൾക്കുമുള്ള തത്സമയ ഉപാധിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ. വീഡിയോ കോൺഫറൻസുകളും ബഹുമാധ്യമ സങ്കേതങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്. ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃതിയുടെ ഘടനയെയും വായന അനുഭവത്തെയും സമകാല ഫിക്ഷനുകൾ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അധികാര കൈമാറ്റം രൂപപ്പെടുത്തുന്നതിൽ വരെ സോഷ്യൽ മീഡിയയ്ക്ക് ഇന്ന് വലിയ പങ്കാണുള്ളത്. അത്തരമൊരു ജീവിത സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത്. സമകാലത്തിലെ മലയാള നോവലുകളിൽ നിന്ന് നാലെണ്ണം തിരഞ്ഞെടുത്തുകൊണ്ട് അവയുടെ ആഖ്യാനത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സൈബർ സാധ്യതകളെ അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവൽ അതൊരു ദേശമെഴുത്താണ്. ദേശത്തിലെ ജീവിതമെഴുത്തും ജീവിതത്തിലെ രാഷ്ട്രീയമെഴുത്തും അതിലുണ്ട്. എന്നാൽ കഥാപാത്രങ്ങളുടെ ജീവിത അനുഭവങ്ങളും സൂക്ഷ്മമായ രാഷ്ട്രീയ വിമർശനങ്ങളും അവതരിപ്പിക്കപ്പെടുന്നതും വിശകലന വിചാരണകൾക്ക് വിധേയമാകുന്നതും ആ നോവലിൽ ഫേസ്ബുക്കിൽ കൂടിയാണ്. രണ്ട് നിലപാടുകളെയാണ് നോവലിസ്റ്റ് അതിൽ മുഖാമുഖം നിർത്തിയിരിക്കുന്നത്. ഫേസ്ബുക്കിലെ പോസ്റ്റുകളും കമന്റുകളുമാണ് നോവലിസ്റ്റ് ഇതിനുപയോഗിക്കുന്നത്. നോവലിന്റെ ആദ്യ അവസാനം വായനക്കാരെ നയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന് കെ എന്ന എഴുത്തുകാരനും രണ്ട് ഡി കാട്ടൂർ കടവെന്ന ദിമിത്രിയും. ഇടതു സർക്കാരിന്റെ കാലത്ത് സാംസ്കാരിക വകുപ്പിൽ ഉയർന്ന ഉദ്യോഗം കിട്ടിയ ആളാണ് കെ. സർക്കാരിനെയും പാർട്ടിയെയും ന്യായീകരിച്ചുകൊണ്ട് നിരന്തരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അയാൾ ഇടാറുണ്ട്. അതിന്റെ പേരിൽ ഏറ്റുവാങ്ങുന്ന ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒന്നും അയാളെ തളർത്താറില്ല. ഓരോ FB പോസ്റ്റിലും കാത്തിരുന്ന് കമന്റ് ഇടുന്ന ആളായിട്ടാണ് ഡി കാട്ടൂർ കടവിനെ നോവലിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം നേട്ടത്തിനായി ആവശ്യത്തിനും അനാവശ്യത്തിനും പാർട്ടിയെ സ്തുതിച്ച് സംസാരിക്കുന്ന എഴുത്തുകാരനാണ് കെ. കെയുടെ വിചാരങ്ങൾ, ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, നിരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ ഇവയെല്ലാം അയാൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളിലുണ്ട്. പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്നാരംഭിച്ച് കൾച്ചറൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നുണ്ട് അദ്ദേഹം. ഇടതുപക്ഷ അനുഭാവം പുലർത്തുന്ന എഴുത്തുകാരൻ എന്ന പരിഗണനയിലാണ് കൾച്ചറൽ കമ്മിറ്റിയിൽ അയാൾ അംഗമാകുന്നത്. അതോടുകൂടി സഞ്ചരിക്കാൻ ഔദ്യോഗിക വാഹനവും ഡ്രൈവറും പേഴ്സണൽ സെക്രട്ടറിയും നിരന്തരം സന്ദർശകരും ആപീസ് മുറിയുമെല്ലാം സ്വന്തമാകുന്നു. 5 വർഷം കൊണ്ട് അധികാരത്തിന്റെ സുഖാലസ്യത്തിൽ ജീവിക്കുന്ന സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ പ്രവർത്തകനായാണ് കെയെ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേവലം പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളിയായി അധപ്പതിക്കുന്ന സാഹിത്യകാരന്മാരുടെ പ്രതിനിധിയാണ് അയാൾ. ചുരുക്കത്തിൽ, സമകാല കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പാപ്പരത്തങ്ങളെ ആണ് കാട്ടൂർ കടവ് എന്ന നോവലിൽ ഈ കെ എന്ന എഴുത്തുകാരനിലൂടെ അവതരിപ്പിക്കുന്നത്. അത് അവതരിപ്പിക്കാനും അതിനെ വിശകലനം ചെയ്യാനും വിചാരണയ്ക്ക് വിധേയമാക്കാനുമായി ഫേസ്ബുക്ക് എന്ന സാമൂഹ്യ മാധ്യമത്തെ അശോകൻ ചെരുവിൽ വളരെ സമർത്ഥമായി ഈ നോവലിൽ ഉപയോഗിക്കുന്നു. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു നോവലാണ് ഷീല ടോമിയുടെ വല്ലി. വയനാട്ടിലെ കുടിയേറ്റ ജീവിതത്തിന്റെയും പരിസ്ഥിതി കയ്യേറ്റത്തിന്റെയും കഥ പറയുന്ന നോവലാണത്. ഇന്റർനെറ്റും സാമൂഹിക മാധ്യമങ്ങളും തുറന്നിടുന്ന ഇന്ററാക്ടിവിറ്റിയുടെ നൂതന മേഖലകളെ ഷീല ടോമി വല്ലിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നാട്ടിലുള്ള മുത്തച്ഛനും ടെസ്സയും പരസ്പരമയച്ച ഇമെയിലുകളിലൂടെയാണ് ചുറ്റിപ്പിണഞ്ഞുകിടക്കുന്ന വയനാടൻ ജീവിതത്തിലേക്ക് എഴുത്തുകാരി നമ്മെ കൊണ്ടുപോകുന്നത്. 37 അധ്യായങ്ങളിൽ പടരുന്ന വയനാടൻ ജീവിതം 2018 ഓഗസ്റ്റ് 17 ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അവസാനിക്കുന്നതും. ചുരുക്കത്തിൽ, ഇന്റർനെറ്റും ഇമെയിലും ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെയായി നോവലിന്റെ ഘടനയെ ലൈവാക്കി നിർത്താൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ ഈ ജനകീയ വശം ഉപയോഗപ്പെടുത്തുമ്പോൾ പാരിസ്ഥിതിക സ്ത്രീവാദത്തിന്റെ പ്രത്യാശാ മുഖം കൂടിയാണ് നോവലിന് ലഭിക്കുന്നത്. കാരണം, പുരുഷാധിപത്യ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് സ്ത്രീക്ക് തീർക്കാനാവുന്ന സൈബർ സ്വത്വത്തിന്റെ പ്രതിനിധിയായാണ് വല്ലിയിൽ ടെസ്സയെ എഴുത്തുകാരി അവതരിപ്പിക്കുന്നത്. ഏറ്റവും പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് ടെസ്സ. അതുകൊണ്ട് തന്നെ സമകാല ജീവിതത്തിൽ ഏറ്റവും അനുയോജ്യമായ ആഖ്യാന പരിസരം നോവലിൽ ഉപയോഗിച്ചേ മതിയാകൂ. ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവലാണ് അടുത്തത്. ഒരു പ്രത്യേക വംശത്തിൽ പിറന്നുപോയത് കാരണം ഒരു ജനത അനുഭവിക്കുന്ന കൊടിയ പീഡനത്തിന്റെ കഥ പറയുന്ന നോവലാണ്.

0: ഹരിതയുടെ സിൻ. യൂറോപ്പിലെ ബാഴ്സലോണ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ സീത എന്ന മലയാളി പെൺകുട്ടിയാണ് ഈ നോവലിലെ നായിക. അവർ കാമുകനായ അർമാനെ അന്വേഷിച്ച് ടർക്കിയിലേക്ക് പോകുന്നു. ടർക്കിയിലെ മതഭീകര ഭരണകൂടം അവരെ തടങ്കലിലാക്കുന്നു, പീഡിപ്പിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരിയായ ഒരു ഗവേഷണ വിദ്യാർത്ഥി മതഭീകര ഭരണകൂടത്തിന്റെ പിടിയിലായ സാഹചര്യത്തിൽ അതിലേക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പതിയേണ്ട അത്യാവശ്യമുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ജനശ്രദ്ധ എത്തിക്കാൻ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഇന്ന് നിമിഷങ്ങൾ മാത്രം മതി. അത്തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഹരിത സിന്നിൽ അവതരിപ്പിക്കുന്നത്. മാധ്യമത്തിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യക്കാരിയായ സീതയുടെ മോചനം സാധ്യമാക്കുന്നത്. സീതയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഹരിത കടന്നുപോകുന്നുണ്ട്. അർമാന്റെ വീട്ടിൽ നിന്ന് ടർക്കി പട്ടാളം പിടികൂടി കൊണ്ടുപോയ സീതയെ അന്വേഷിക്കുന്നതിനിടയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പരിശോധിക്കപ്പെടുന്നു. പട്ടാളവുമായി ബന്ധപ്പെട്ട ചില ഫാസിസ്റ്റ് പ്രൊഫൈലുകളിൽ നിന്ന് ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ കണ്ടെത്തുന്നു. സീതയുടെ ദുപ്പട്ട കഴുത്തിൽ ചുറ്റിക്കൊണ്ട് ഇന്ത്യൻ രുചി ആസ്വദിക്കുന്നു എന്ന പോസ്റ്റാണ് തുടർന്നുള്ള വംശവിദ്വേഷത്തിന്റെ പാപങ്ങളിലേക്കുള്ള താക്കോലായി മാറുന്നത്. ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ മാധ്യമമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ടല്ലോ, അതുതന്നെയാണ് നോവലിലും കഥാകാരി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പുരുഷകേന്ദ്രിത വ്യവഹാരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഭാഷയെയും ഭാവുകത്വത്തെയും പുനർനിർമ്മിക്കുന്ന നോവലാണ് ആർ രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ. എഴുത്തുകാരിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ നോവൽ എഴുതി തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കല്യാണിയുടെയും ദാക്ഷായണിയുടെയും വിശേഷങ്ങൾ വളരെ വേഗത്തിലാണ് കേരള ജനത ഏറ്റെടുത്തത്. എഴുതി തീർത്ത കഥാപരമ്പരയെ സദാചാരപരമായും ആഖ്യാനപരമായും പുനർവിന്യസിച്ചുകൊണ്ട് അത് നോവലായി പിന്നീട് പരിണമിക്കുകയായിരുന്നു. പുരുഷ കർത്തൃത്വത്തിൽ മാത്രം അവതരിപ്പിക്കപ്പെട്ട സ്ത്രീ കാമനകളെയാണ് മലയാളിക്ക് കൂടുതൽ പരിചയം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് സ്ത്രൈണകർത്തൃത്വത്തിന്റെ അപനിർമ്മിതിക്ക് ഭാഷ മാത്രം മാറിയാൽ പോരാ, ആഖ്യാന പരിസരവും മാറേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാവാം നോവലിന്റെ ആഖ്യാനത്തിനായി എഴുത്തുകാരി ആദ്യം ഫേസ്ബുക്ക് തിരഞ്ഞെടുത്തത്. നാലാമതായി നാം പരിശോധിക്കുന്നത് വി ഷിനിലാലിന്റെ സമ്പർക്കക്രാന്തി എന്ന നോവലാണ്. ട്രാക്കിലോടുന്ന സമ്പർക്കക്രാന്തിയുടെ 4 ദിനമാണ് ആ നോവലിന്റെ കഥാപരിസരം. തീവണ്ടി എന്ന രൂപകത്തെ ലോക ജീവിത പരിച്ഛേദമായി അവതരിപ്പിക്കുന്നതാണ് ആ നോവൽ. അതിന്റെയും ആഖ്യാന പരിസരം ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സമ്പർക്കക്രാന്തിയുടെ ട്രാക്കിൽ നിന്നും പറങ്കിക്കപ്പിത്താനായ ഡി അൽമേഡയിലേക്കും 1857 ശിപായി ലഹളയിലേക്കും ആദ്യത്തെ കരിയഞ്ചിനിലേക്കും സമകാല ഫാസിസ്റ്റ് ഭരണകൂടത്തിലേക്കും ഒക്കെ നോവൽ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരേ സമയം പലയിടങ്ങളിലേക്ക് വായനക്കാരനെ കൈപിടിച്ചെത്തിക്കുന്നത് കരംചന്ദിന്റെ തത്സമയ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. സംഭവ വിവരണമായാണ് നോവൽ മുന്നോട്ട് നീങ്ങുന്നത്. ഒരു തൊടലിൽ ഏത് ലോകത്തും എത്താനാവുന്ന ചില്ലുപകരണത്തെ വളരെ സമർത്ഥമായാണ് നോവലിസ്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് കാരണം സിനിമാ സ്ക്രീനിൽ എന്ന പോലെ മാറി മറിയുന്ന വായന അനുഭവമാണ് ഈ നോവൽ നൽകുന്നത്. ഇവിടെ എഴുത്തുകാരന്റെ ഭാവനാ പദ്ധതിക്ക് സൈബർ ലോകം പുതിയ സാധ്യതകളാണ് ഒരുക്കി കൊടുക്കുന്നത്. ചുരുക്കത്തിൽ, വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം ആവിഷ്കരിക്കപ്പെടുന്ന ഈ 4 നോവലുകളിലും സൈബർ ഇടത്തിന്റെ ആഖ്യാന സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സമകാല ജീവിത പരിസരങ്ങളെ ആവിഷ്കരിക്കുമ്പോൾ നോവലുകൾ ന്യൂ റിയലിസത്തിന്റെ പാതയിലാണ്. ആ സാഹചര്യത്തിൽ സത്യാനന്തരകാല ജീവിതത്തിൽ എന്ന പോലെ സത്യാനന്തരകാല നോവലുകൾക്കും അതിനനുയോജ്യമായ ആഖ്യാന പരിസരം ഒഴിവാക്കാനാവില്ലല്ലോ.
1: സൈബർ ഇടത്തിലെ ആഖ്യാന കൗതുകങ്ങൾ സമകാല മലയാള ഫിക്ഷനിൽ രേഖ ആർത്താങ്കൽ നടത്തിയ പ്രഭാഷണമാണ് കേട്ടത്. അടുത്തതായി അനിൽ നീണ്ടകരയുടെ കവിതകൾ തുടർന്നു കേൾക്കാം. വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുമ്പോൾ.
2: വലതുകണ്ണു പൊട്ടിയ നായ റോഡ് മുറിച്ചു കടക്കുവാൻ കവലയിലെത്തുമ്പോൾ വലത്തൂന്നു ചീറിപ്പാഞ്ഞു വരുന്നു മരണഭയമില്ലാതെ 4 തെമ്മാടികൾ. ഇടതുകണ്ണിൻ കാഴ്ച പൂർണമെന്ന് കരുതിയ നായ മുന്നോട്ടു നീങ്ങുന്നു. ആദ്യമെത്തിയ ബൈക്ക് ഒഴിഞ്ഞുപോയി. രണ്ടാമൻ ഫ്രീക്വന്റ് ഡ്യൂക്ക് മുടിനാരിഴയ്ക്ക്. മൂന്നാമൻ നായയുടെ വലത് ചെവിയും കൊണ്ട് ദാ പറന്നു എന്ന്

0: ഞാൻ ചിന്തിച്ചതും വർത്തുളാകൃതിയിൽ നായ ഇടത്തോട്ട് വെട്ടിത്തിരിഞ്ഞതും സമയത്തിൻ്റെ ഒരേ ബിന്ദുവിൽ. അത് രക്ഷപ്പെട്ടു അവനും. നോക്കൂ, ഓരോ നിമിഷവും ഭൂമിയിൽ ഇതുപോലെ വിസ്മയങ്ങൾ സംഭവിക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ നാലാമനായി പിന്നിൽ വന്നതുകൊണ്ടാവാം അതിലൊന്നിനിന്ന് സാക്ഷിയായത്. പിന്നിൽ വരുന്നവനെപ്പോഴും സാക്ഷിയോഗം. മുന്നിൽ വരുന്നവനാണ് സംഭവത്തിൻ്റെ സ്രഷ്ടാവ്, ചരിത്രശില്പി. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനൊരുറപ്പുമില്ല. ആരെയാണ് മൃത്യു ഒഴിഞ്ഞുപോയത്? ഒന്നിനും ഒരുറപ്പുമില്ല. ചിലപ്പോൾ നമ്മുടെ വേഗതയാവും അത്ഭുതത്തിലേക്കുള്ള ദൂരം നിശ്ചയിക്കുക. നാം കണ്ട നായക്കാഴ്ചയെ ഒന്നുകൂടെ അഴിച്ചെടുത്താൽ ഇതുകൂടി ചേർത്ത് വയ്ക്കാം. വലത് കണ്ണുപോയ നായ അപകടം മണത്താൽ ഇടത്തോട്ടേ വെട്ടിത്തിരിയൂ. പൊട്ടിയ കണ്ണിൻ്റെ ഇരുട്ടിലേക്ക് കൂർത്തിരിക്കും അതിൻ്റെ കേൾവി. കാഴ്ചയുടെ ഏത് രേഖാംശത്തിൽ വച്ചാണ് ഇടത് കണ്ണിൻ്റെ വെളിച്ചം വലത് കണ്ണിൻ്റെ ഇരുട്ടുമായി കൂട്ടിമുട്ടുന്നത്? രണ്ട് കണ്ണും പൊട്ടിപ്പോയ മറ്റൊരു നായ ഇതേ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാവും വെട്ടിത്തിരിയുക? ഇങ്ങനെ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് വേമ്പനാട്ടുകായലിലെ ബോട്ടു യാത്ര പോലെ യഥേഷ്ടം നീട്ടിക്കൊണ്ടുപോകാം ജീവിതം മരണവുമായി ഏറ്റുമുട്ടുന്ന ഏത് വിഹ്വല നിമിഷവും.
1: ഒരു കവിത കൂടി കേൾക്കാം. പച്ചത്തത്തകൾ.
0: തെക്കേലുണ്ട് പച്ചത്തത്തകൾ,

പച്ചത്തത്തകൾ കൂട്ടിനുള്ളിൽ തീതിന്നുന്നവർ തൂവൽ ചന്തം നീക്കപ്പെട്ടവർ മുഖവും കൂടി മറയ്ക്കപ്പെട്ടവർ നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ ഓർമ്മ കലങ്ങിയിടുന്നവർ നഷ്ടപ്പെട്ടൊരു സ്വാതന്ത്ര്യത്തിൻ ഓർമ്മയിൽ

തിട്ടടിമുടിതാപം എന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. ആ മോഹത്തിൻ ദീനതയോർത്തിട്ടാ ദുഃഖത്തിൻ തീയിൽ വെന്തിട്ടടിമുടിതാപം എന്നു വരുന്നുണ്ട് അപ്പഴ വീടിൻ ചെറുമക്കൾ. കൂട്ടിൽ നിന്നവരെന്നേക്കും പാവം കിളി.

0: കിളികളെ രക്ഷിക്കും. പ്രകാശരശ്മികൾ കൊണ്ടവർ തീർക്കും കൂടെ വേണ്ട പുതുലോകം.
1: അനിൽ നീണ്ടകര എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. സാഹിത്യരംഗത്തിൽ അവസാനമായി കെ എ ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കഴുത്തുപട്ടകൾ.
2: ആ നഗരം അവൾക്ക് സുപരിചിതമാണെങ്കിലും നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കട തേടി ഒരുപാട് അലയേണ്ടി വന്നു. പല സ്ഥലത്തും നായ്ക്കുട്ടികൾക്കുള്ള ബിസ്ക്കറ്റും കഴുത്തുപട്ടയും ഒക്കെയുണ്ട്. പക്ഷേ അവൾക്ക് വേണ്ടത് അത്തരം സാധാരണ സാധനങ്ങൾ അല്ലായിരുന്നു. അവളുടെ നായ്ക്കുട്ടിയെ സാധാരണ നായ്ക്കുട്ടിയെ പോലെ വളർത്താൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കടക്കാർ പലതരം കഴുത്തുപട്ടകളും ചങ്ങലകളും കാട്ടി അവളെ പ്രലോഭിപ്പിക്കാൻ നോക്കി. ഇത് തീരെ കനം കുറഞ്ഞതാണ്, കഴുത്തിൽ കെട്ടിയിരിക്കുന്നു എന്ന് നായ്ക്കുട്ടി പോലും അറിയില്ല. അവളത് കയ്യിലെടുത്ത് നോക്കി മടക്കി കൊടുത്തു. ദാ ഇത് നോക്കൂ, ഒറിജിനൽ ലെതറാണ്, നല്ല ലുക്കുമുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. ഇതൊന്നും എനിക്ക് വേണ്ട, കടക്കാരനും ഒടുവിൽ മടുത്തു. എന്നാൽ പിന്നെ മാഡം ഫോൺ നമ്പറുകൾ പറഞ്ഞു തരുന്ന ഏജൻസിയിൽ വിളിച്ചു നോക്കൂ, ഇപ്പോൾ ഈ നഗരത്തിൽ ഏത് കാര്യവും അറിയുവാൻ അത്തരം ഏജൻസികൾ സഹായിക്കും. വിരൽത്തുമ്പത്ത് വിവരങ്ങൾ നൽകുന്ന ഏജൻസിയുടെ നമ്പർ ആ കടക്കാരൻ അവൾക്ക് കൊടുത്തു. ഒട്ടും വൈകാതെ അവൾ ഏജൻസിയിലേക്ക് വിളിച്ചു. ഒറ്റ ബെല്ലിൽ തന്നെ അപ്പുറത്ത് നിന്ന് മറുപടി കിട്ടി. ഹലോ, എന്താണ് വേണ്ടത് പറയൂ. നായ്ക്കുട്ടികൾക്കുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുടെ നമ്പർ. ചോദ്യം തീരും മുമ്പ് അപ്പുറത്തു നിന്ന് നമ്പർ പറഞ്ഞു തുടങ്ങി. ആ നമ്പറിൽ മറുപടി പറഞ്ഞത് ഒരു കിളിമകൾ നാദമായിരുന്നു. ഹലോ, ഫോർ എവർ വിത്ത് യു, പറയൂ, ആരാണ്, എന്താണ് വേണ്ടത്? എന്റെ നായ്ക്കുട്ടിക്ക് വേണ്ടിയാണ്. എവിടെയാണ് ഈ ഷോപ്പ്? ഒന്ന് വരാനാണ്. നഗരം മധ്യത്തിൽ തന്നെയുള്ള കടയിൽ എത്താനുള്ള വഴി വിശദമായി തന്നെ കിളിപ്പെണ്ണ് പറഞ്ഞുകൊടുത്തു. അതിസുന്ദരമായി സൂക്ഷിക്കുന്ന ഉദ്യാനത്തിലൂടെ അവൾ കടയിലേക്ക് പ്രവേശിച്ചു. കട എന്ന് പറയാനാവില്ല, പഴയ രീതിയിലുള്ള ഒരു കെട്ടിടം മനോഹരമായി പുതുക്കി ഒരു മ്യൂസിയം പോലെ ആക്കിയിരിക്കുന്നു. ഫോർ എവർ വിത്ത് യു എന്ന ബോർഡിന് പോലും പൗരാണിക ഛായ. വാതിൽക്കൽ തന്നെ അവളെ കാത്ത് ഒരു സ്ത്രീ നിന്നിരുന്നു. 19 വയസ്സ് പ്രായം തോന്നുന്ന കുലീനത്വം നിറഞ്ഞ മുഖവും ശരീരവുമുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. കടയുടെ ഉടമസ്ഥയാണ് താനെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തി. അവിടെ ഹൃദ്യമായ പരിമളം ഒഴുകി നടന്നിരുന്നു. വളരെ മൃദുവായി സംഗീതവും ചുവരിൽ നായ്ക്കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ, പെയിന്റിങ്ങുകൾ, ഫോട്ടോകളുമുണ്ട്. ചന്തമുള്ള നായ്ക്കുഞ്ഞുങ്ങൾ. എല്ലാ നായ്ക്കുഞ്ഞുങ്ങൾക്കും ഒരേ ഛായയും ഒരേ ഭാവവുമാണെന്ന് അവൾക്ക് തോന്നി. നായ്ക്കുട്ടികളെ വളർത്തുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നാണ് മിക്കവരും കരുതുന്നത്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. ഒരു നായ്ക്കുട്ടിയെ ഒരുക്കി മെരുക്കി ഒതുക്കി നമ്മുടെ പാകത്തിൽ കൊണ്ടു നടക്കണമെങ്കിൽ അസാധാരണ കഴിവ് വേണം. അതില്ലാത്തവരാണ് പെട്ടുപോകുന്നത്. നിങ്ങളെ കാണുമ്പോഴേ അതിനുള്ള ശേഷിയുണ്ടെന്ന് മനസ്സിലായി. നിങ്ങളെ ഞങ്ങൾ സഹായിക്കും. നിങ്ങളുടെ നായ്ക്കുട്ടി നിങ്ങൾ പറയുന്ന രീതിയിൽ മാത്രം ജീവിക്കാൻ വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അവൾക്ക് പെട്ടെന്ന് സമാധാനം തോന്നി. എത്രയോ കാലമായുള്ള ആധിക്ക് പരിഹാരമുണ്ടാവും എന്ന തോന്നൽ അവളെ സ്വസ്ഥയാക്കി. കട ഉടമസ്ഥ അവളെ അകത്തേക്ക് ക്ഷണിച്ചു. ചുവരലമാരകളിലും നടുവിലെ മേശപ്പുറത്തും നായ്ക്കുട്ടികൾക്കുള്ള വിവിധ സാധനങ്ങൾ, കഴുത്തുപട്ടകൾ, ചങ്ങലകൾ, ഉടുപ്പുകൾ, സോക്സുകൾ, ഓവർകോട്ടുകൾ ഒക്കെ പ്രദർശനത്തിലെന്ന പോലെ അവൾ കണ്ടു. ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കൂ, എന്തു വാങ്ങിയാലും 100% ഗ്യാരണ്ടി ഉറപ്പാണ്. ആട്ടെ, ഈ നായ്ക്കുട്ടി എത്ര കാലമായി നിങ്ങളുടെ കൂടെ വന്നിട്ട്? എന്താണ് സ്വഭാവം? അതൊക്കെ അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. 7 വർഷമായി, പാവമാണ്. ഞാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട്, അങ്ങനെയായിരുന്നു സ്വഭാവം. പക്ഷേ ഈയിടെ ചില മാറ്റങ്ങൾ, അനുസരണ കുറയുന്നത് പോലെ. ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് ഇരിക്കാനും ഒക്കെയാണ് താല്പര്യം. എന്നോടുള്ള അടുപ്പം കുറയുന്നോ എന്ന് സംശയം. എനിക്ക് ആകെ ടെൻഷനാണ്, എങ്ങനെ നിയന്ത്രിക്കണം എന്നറിയില്ല. ഓ, സ്വാതന്ത്ര്യബോധം ഉണർന്നു കാണും, അതിവരുടെ സ്വഭാവമാണ്. നമ്മൾ ശ്രദ്ധിച്ചു നിൽക്കേണ്ട സമയമാണ്. കണ്ണു തെറ്റിയാൽ തീർന്നു. സ്വാതന്ത്ര്യത്തിന് സമയവും സൗകര്യവും നൽകരുത്. എപ്പോഴും ശ്രദ്ധയോടെ കൂടെ വേണം. കടയുടമസ്ഥയുടെ കണ്ണുകളിൽ ഗൗരവം നിറഞ്ഞു. അവരുടെ സ്വരത്തിൽ അപകടത്തിന്റെ ധ്വനി. അതെങ്ങനെയാ, നമുക്ക് എപ്പോഴും കൂടെ നടക്കാൻ പറ്റുമോ? ടെൻഷൻ കാരണം ഉറക്കം കൂടിയില്ല. എന്നെ രക്ഷിക്കണം. അവളുടെ ശബ്ദമിടറി. വാക്കുകൾക്ക് ദൈന്യത കൈവന്നു. പിന്നെ രക്ഷിക്കാതെ? അതിനല്ലേ ഫോർ എവർ വിത്ത് യു. ഇതൊരു ഗവേഷണ സ്ഥാപനമാണ്. കമ്പ്യൂട്ടർ നിയന്ത്രിത പ്രോഗ്രാമുകൾ വഴി നായ്ക്കുട്ടികളുടെ മനസ്സിനെയും ചിന്തയെയും എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ എത്ര പഠനങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്നോ. എല്ലാത്തിനും ഫലവും കിട്ടുന്നുണ്ട്. വരൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അവരോടൊപ്പം അവൾ അടുത്ത മുറിയിലെത്തി. പൂർണമായും ശീതീകരിച്ച ആ മുറിയിൽ പലതരത്തിലുള്ള കഴുത്തുപട്ടകൾ അവൾ കണ്ടു. ഓരോന്നിൻ്റെയും ഒപ്പം മൊബൈൽ ഫോൺ പോലെ ചെറിയ ഒരു യന്ത്രവും വച്ചിട്ടുണ്ട്. ഈ കഴുത്തുപട്ടകൾ നോക്കൂ, സ്വാതന്ത്ര്യബോധ രോഗമുള്ള നായ്ക്കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇവയൊക്കെ. ഇവയ്ക്കൊപ്പമുള്ള ഈ റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ ഒന്നിനെയും ഭയക്കേണ്ടതില്ല. നായ്ക്കുട്ടിയുടെ പൂർണ്ണമായ നിയന്ത്രണം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ റിമോട്ട് കൺട്രോൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ ഈ കഴുത്തുപട്ട കെട്ടി റിമോട്ട് കൺട്രോൾ ഓൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലെ പ്രോഗ്രാം അനുസരിച്ച് മാത്രമേ നായ്ക്കുട്ടിക്ക് ജീവിക്കാനാകൂ. അണുവിട വ്യത്യാസം വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പു തരാം. ഇതും കഴുത്തിലിട്ട് എത്ര എത്ര നായ്ക്കുട്ടികളാണ് അടങ്ങി ഒതുങ്ങി കഴിയുന്നത് എന്നറിയുമോ? അവൾ പ്രതീക്ഷയോടെ കഴുത്തുപട്ടകളിലൂടെ കൈയോടിച്ചു. മിനുസവും മൃദുലവും സുന്ദരവുമായ കഴുത്തുപട്ടകൾ. ഇളം നീല നിറമുള്ള ഒരെണ്ണം അവൾ തെരഞ്ഞെടുത്തു. എനിക്കിതാണ് വേണ്ടത്. മിടുക്കി ഒന്നാം തരം കഴുത്തുപട്ട തന്നെയാണ് തെരഞ്ഞെടുത്തത്. നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട നടത്തുന്നത്. നായ്ക്കുട്ടികളെ വരുതിക്ക് നിർത്താൻ കഴിയുന്നവരെയാണ് എനിക്കിഷ്ടം. വരൂ, എന്റെ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്രോഗ്രാം ചെയ്തു തരും. അവർ അവളെ അകത്ത മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ കോട്ടും സൂട്ടും ടൈയും ഒക്കെ ധരിച്ച യുവതി യുവാക്കന്മാർ കമ്പ്യൂട്ടറുകൾക്ക് മുന്നിൽ കണ്ണും നട്ടിരുന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തിരഞ്ഞെടുത്ത കഴുത്തുപട്ടയും റിമോട്ടും ഒരു കമ്പ്യൂട്ടർ പയ്യനെ ഏൽപ്പിച്ചു പറഞ്ഞു, DCE 8713. പയ്യൻ മുൻപിലെ കമ്പ്യൂട്ടറിൽ ആ നമ്പർ ടൈപ്പ് ചെയ്തു. സ്ക്രീനിൽ ഒരു ഫോം തെളിഞ്ഞു. ഇതാ, ഈ കസേരയിലിരുന്ന് നിങ്ങളുടെ നായ്ക്കുട്ടിയെ എങ്ങനെ ആക്കിയെടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക. അതനുസരിച്ച് റിമോട്ട് കൺട്രോളിനുള്ള പ്രോഗ്രാം തയ്യാറാക്കി തരും. അത് ശരിയാവുമ്പോഴേക്ക് ഞാൻ വരാം. പേര്, വയസ്സ്, കമ്പ്യൂട്ടർ പയ്യൻ വിവരങ്ങൾ ചോദിച്ച് മറുപടി ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിന് യന്ത്രത്തിന്റെ കരകരപ്പുണ്ടെന്ന് അവൾക്ക് തോന്നി. പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു ചിന്ത പോലും സ്വന്തമായി വേണ്ടല്ലോ അല്ലേ? ഞങ്ങളുടെ സോഫ്റ്റ്വെയർ ഫുൾ പ്രൂഫും അഡ്വാൻസ്ഡുമാണ്. നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ചലനങ്ങളെ വരെയും റിമോട്ട് കൺട്രോളിലൂടെ നിയന്ത്രിക്കാവുന്ന വിധത്തിൽ പ്രോഗ്രാം നിർമ്മിച്ചു നൽകി കമ്പ്യൂട്ടർ പയ്യൻ പറഞ്ഞു. കഴുത്തുപട്ട ധരിപ്പിച്ചതിനു ശേഷം റിമോട്ട് കൺട്രോളിലെ ഈ സ്വിച്ച് ഞെക്കുമ്പോൾ നായ്ക്കുട്ടി പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലാകും. പ്രോഗ്രാമിൽ ഇല്ലാത്ത ആരോട് മിണ്ടിയാലും ആരെ കണ്ടാലും എന്തു ചെയ്താലും നിങ്ങൾക്കറിയാം. അത്തരം സന്ദർഭങ്ങളിൽ ദാ ഈ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പോൾ അതിന് കീഴെയുള്ള സ്വിച്ച് അമർത്തിയാൽ നായ്ക്കുട്ടിയുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രണത്തിലാക്കാം. നായ്ക്കുട്ടിയുടെ ദൂരപരിധി 4 കിലോമീറ്ററാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദൂരപരിധി വിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ സ്വിച്ച് അമർത്തണം. നായ്ക്കുട്ടി മടങ്ങി എത്തിക്കൊള്ളും. മാഡം ധൈര്യമായി മുന്നോട്ട് പോകൂ. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. ഉടമസ്ഥയും അവൾക്ക് ആത്മവിശ്വാസം നൽകി. ഈ ലോകത്തിലെ എല്ലാ നായ്ക്കുട്ടികൾക്കും ഇത്തരം കഴുത്തുപട്ടകൾ ഉണ്ടാക്കി നൽകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതവസരത്തിലും ഞങ്ങളെ വിളിക്കാൻ മടിക്കരുത്. രാത്രി വളരെ സ്നേഹത്തോടെ ഓമനിച്ച് കഴുത്തുപട്ട കെട്ടുമ്പോൾ അവൾ നായ്ക്കുട്ടിയോട് പറഞ്ഞു, ഇത് നമ്മുടെ നന്മയ്ക്കാണ്. നല്ല നായ്ക്കുട്ടികൾ എപ്പോഴും അനുസരണയുള്ളവരും അടങ്ങി ഒതുങ്ങി കഴിയുന്നവരുമായിരിക്കും. അലഞ്ഞു തിരിഞ്ഞ് ലോകം കണ്ടു നടക്കുന്നത് നായ്ക്കുട്ടികൾക്ക് നന്നല്ല. ഈ കഴുത്തുപട്ട അത്തരം അപകടങ്ങളിൽ നിന്ന് ഒക്കെ രക്ഷിക്കും.
1: കഴുത്തുപട്ടകൾ KA ബീന എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
3: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് ഇന്നീ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
1: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈത്ത് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിദേശനയത്തിന് കീഴിൽ കഴിഞ്ഞ വർഷത്തിനിടെ കാര്യമായ പരിവർത്തനമുണ്ടായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശത്തുള്ള തൊഴിൽ സാധ്യത സുഗമമാക്കിയതായും രാജ്യത്തെ വ്യവസായികൾക്ക് വിദേശ വിപണി പ്രവേശനം ലഭിക്കുന്നതിന് ശക്തമായ പിന്തുണ നൽകിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ബി ജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38 ആയതായി മന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. ഹോട്ടലുകളിലും തട്ടുകടകളിലും കർശന പരിശോധന നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എളുപ്പത്തിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10 കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണയ്ക്ക് ED സമൻസ് അയച്ചു. CMRL MD ശശിധരൻ കർത്ത ഉൾപ്പെടെ ബന്ധപ്പെട്ട 8 പേർക്കും സമൻസ് അയച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. കൃഷി മന്ത്രാലയത്തിന്റെ ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടിയുടെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. സുസ്ഥിര കൃഷിരീതി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മാസം 30 വരെ രാജ്യവ്യാപകമായാണ് ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. അന്താരാഷ്ട്ര ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി തുടങ്ങിയവ ചർച്ച ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ. ചലച്ചിത്ര ഗാനങ്ങളിനി 10:05 കേൾക്കാം.

0: വിദ്യാഭ്യാസ രംഗത്ത്.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഊർജ സംരക്ഷണം ഇന്നിന്റെ ആവശ്യമാണ്. നിലവിൽ ലോകത്ത് ഉടലെടുത്തിരിക്കുന്ന യുദ്ധാന്തരീക്ഷവും ഊർജ സ്രോതസ്സുകളുടെ മേലുള്ള സമ്മർദ്ദവും അവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത വിളിച്ചോതുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ ഊർജ സംരക്ഷണം എന്ന വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു.
2: കാട്ടിൽ ജന്മമെടുത്ത മനുഷ്യവർഗം ഇന്നത്തെ രീതിയിൽ പുരോഗമിച്ചതിന്റെ പ്രധാന കാരണം അവൻ കൈകൾ ഉപയോഗിച്ച് പ്രവൃത്തികൾ നടത്താനും വേട്ട നടത്താനും കൃഷി നടത്താനും തുടർന്ന് ഊർജത്തെ ഉപയോഗപ്പെടുത്തുവാനും തുടങ്ങിയതോടെ ആണ്. ഊർജത്തെ ലഭ്യമാക്കുവാനുള്ള ഉറവിടങ്ങൾ അവൻ സ്വയം കണ്ടെത്തി. അതിനുള്ള സാങ്കേതിക വിദ്യയും പതുക്കെ പതുക്കെ അവൻ സ്വായത്തമാക്കി. ആദ്യം തീയെ വരുതിയിലാക്കി മെച്ചപ്പെട്ട ജീവിത സൗകര്യമുണ്ടാക്കി. മൃഗങ്ങളെ ഓടിക്കുവാനും ആഹാരം വേവിച്ചെടുക്കുവാനും ഗുഹയിൽ താപം നിലനിർത്താനും തീ ഉപകാരപ്പെട്ടു. തീയെ സൂക്ഷിച്ചു വെക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും അവൻ പഠിച്ചു. യുദ്ധത്തിനും തീ അനിവാര്യമായിരുന്നു. ഊർജത്തെ മെരുക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാന കണ്ടുപിടുത്തം തീയുടെ നിയന്ത്രിത ഉപയോഗമാണ്. കൃഷി കണ്ടെത്തിയപ്പോൾ ചാരമുണ്ടാക്കി കൃഷിക്ക് ഉപയുക്തമാക്കുവാനും തീ ഉപയോഗിച്ചു തുടങ്ങി. ലഭ്യമായ മറ്റൂർജ ശക്തികൾ സൗരോർജവും കാറ്റും ജലശക്തിയുമായിരുന്നു. പരമ്പരാഗതമായി മനുഷ്യവർഗം ഒരു ഊർജ സ്രോതസ് എന്ന നിലയിൽ ആശ്രയിച്ചിരുന്നത് സൗരോർജത്തെയാണ്. പ്രധാനമായും ധാന്യങ്ങളും തുണികളും മറ്റും ഉണക്കുന്നതിനായിരുന്നു സൗരോർജം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കാറ്റ്, വെള്ളത്തിന്റെ ഒഴുക്ക് എന്നിവയും ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മെച്ചപ്പെടുത്തലിന് നിത്യവും ഉപയോഗിച്ചിരുന്ന ഊർജ സ്രോതസ് വിറകും ജൈവവസ്തുക്കളും ആയിരുന്നു. ഇവയും ആത്യന്തികമായി സൗരോർജത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ധാന്യങ്ങളുടെ പതിരുമാറ്റാനും ജലയാത്രയ്ക്കുമായിരുന്നു കാറ്റിനെ ഉപയോഗിച്ചിരുന്നത്. ധാന്യങ്ങൾ പൊടിക്കുവാൻ കാറ്റും ജലചക്രവും ഉപയോഗിച്ചു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിൽ ഇത്തരം മില്ലുകൾ പ്രവർത്തനം നടത്തിവരുന്നു. ചാണക്യന്റെ കാലത്ത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ച് ജലസേചനം നടത്തിയാൽ രാജ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്ന അർത്ഥശാസ്ത്രത്തിൽ സൂചനയുണ്ടെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്രകാരം ജലസേചനം നടത്തിയാൽ കുറഞ്ഞ അധ്വാനത്താൽ കൂടുതൽ വിളവ് ഉണ്ടാകുമെന്ന് ചാണക്യന് മനസ്സിലായി കാണും എന്ന് വേണം കരുതാൻ. വെള്ളത്തിന്റെ ഒഴുക്കും സാധനങ്ങൾ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്നു. വെള്ളത്തെ ഉയരമുള്ളിടത്ത് തടഞ്ഞു നിർത്തി ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്നതും മറ്റൊരു തരത്തിൽ

ുള്ള ഊർജ സംരക്ഷണമായിരുന്നു. ഇത് കൃഷിക്കും യുദ്ധത്തിനും ഉപയോഗിച്ചിരുന്നു. 1800കളിൽ ആവിയന്ത്രങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങി. ഊർജം എവിടെയും ലഭ്യമാകും എന്നതാണ് ആവിയന്ത്രത്തിന്റെ ആവിർഭാവം കൊണ്ടുവന്നത്. നീരാവി കൊണ്ട് യന്ത്രങ്ങളും തീവണ്ടിയും ഓടിക്കാമെന്നായി. ഒരു കൂട്ടം സാങ്കേതിക വിദഗ്ധർ ഇതിന് പുറകിലുണ്ടെങ്കിലും ജെയിംസ് വാട്ട് എന്ന എഞ്ചിനീയറാണ് നല്ലൊരു ആവിയന്ത്രം ഉണ്ടാക്കിയെടുത്തത്. വിറകും പിന്നീട് കൽക്കരിയുമായിരുന്നു ഇതിനുള്ള ഇന്ധനം. കൽക്കരിയുടെ ഉപയോഗം ഫലവത്തായത് മുതൽ ലോക ഊർജ്ജരംഗം മാറി പറഞ്ഞു. ഇന്ധനങ്ങൾ നൽകി അവ കത്തിച്ച് നീരാവി ഉണ്ടാക്കി യന്ത്രങ്ങളെ കൊണ്ട് 2 ഇരട്ടിയോ 10 ഇരട്ടിയോ ജോലി ചെയ്യിപ്പിക്കാം എന്നു വന്നു. സാങ്കേതികവിദ്യയുടെ പുറകിലുള്ള ശാസ്ത്രത്തെ മനുഷ്യൻ കണ്ടെത്തി. പിന്നെ ലോകവികസനം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒത്തുചേരൽ കൊണ്ട് കുതിച്ചു പാഞ്ഞു. പെട്രോളിയം ഊർജ്ജ സ്രോതസ്സുകളുടെ മുൻനിരയിലേക്ക് വന്നു. 19-20 നൂറ്റാണ്ടിൽ ജലവും പിന്നെ അണുശക്തിയും ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി. 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഹരിത ഊർജം എന്ന ആശയം ലോകമെമ്പാടും വേരുറച്ചു. ഖനിജ ഊർജം അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതും അവ സംരക്ഷിച്ചുപയോഗിച്ചാലേ വരും തലമുറയ്ക്ക് ഉപയോഗിക്കാനാവുകയുള്ളൂ എന്നതും പുതിയ ഊർജ സ്രോതസ്സുകളെ ഫലവത്തായി ഉപയോഗിക്കുവാൻ ലോകത്തെ പ്രേരിപ്പിക്കുന്നു. മനുഷ്യ പുരോഗതിയുടെ ചരിത്രം ഊർജ സ്രോതസ്സുകളുടെ ചരിത്രം കൂടിയാണ്. ഊർജ സംരക്ഷണത്തിന് അവിടെയേറെ പ്രാധാന്യമുണ്ട്. ലോകമെമ്പാടുമുള്ള ഊർജാവശ്യം ഇന്ന് നിറവേറ്റുന്നത് ഫോസിൽ ഇന്ധനങ്ങളാണ്. പെട്രോളിയം, പ്രകൃതിവാതകം, കൽക്കരി, ലിഗ്നൈറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട ഫോസിൽ ഇന്ധനങ്ങൾ. ഷെയിൽ ഗ്യാസ്, മീഥെയിൽ ഹൈഡ്രേറ്റ് അഥവാ മീഥെയിൽ ഐസ് എന്നിവയും ഭാവിയിൽ ഊർജ ഇന്ധനങ്ങളോട് കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിച്ചാണ് വൻതോതിൽ വൈദ്യുതി ലോകമെമ്പാടും ഉൽപ്പാദിപ്പിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കൽക്കരി നിലയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല വിലയേറിയ ഫോസിൽ ഇന്ധനങ്ങൾക്ക് ശോഷണവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നുള്ള ഭൂരിപക്ഷം വാഹനങ്ങൾക്കും ഫോസിൽ ഇന്ധനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. പെട്രോളോ ഡീസലോ ഗ്യാസോ കൽക്കരിയോ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 800 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നുണ്ട്. കൂടാതെ ശരാശരി 7 ഗ്രാം സൾഫർ ഡയോക്സൈഡും 2.4 ഗ്രാം നൈട്രസ് ഓക്സൈഡും ഓരോ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോഴും പുറന്തള്ളൽ നടത്താറുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ കാര്യമെടുത്താലോ ഏതാണ്ട് 60% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൽക്കരി കത്തിച്ചിട്ടാണ്. അതുകൊണ്ട് വൈദ്യുതി വാഹനങ്ങളുടെ യാത്രയും പെട്രോൾ വാഹനങ്ങളെ പോലെ തന്നെ തീരെ കുറയ്ക്കേണ്ടതാണ്. വാഹനം ഓടുന്ന നഗരത്തിൽ മലിനീകരണമില്ലെങ്കിലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങളിൽ മലിനീകരണം തീർച്ചയായും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഊർജ സംരക്ഷണം ഒരു ജീവിതചര്യയായി എല്ലാവരും നടത്തേണ്ടതാണ്. ഊർജ സംരക്ഷണത്തിന് എന്നും പ്രാധാന്യമുണ്ട്. ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ പെട്രോളിയത്തിലും വൈദ്യുതിയിലുമാണെന്ന് പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധം വീണ്ടും ലോകത്തെ ഊർജ പ്രതിസന്ധിയിലേക്ക് തള്ളി വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഒരു പക്ഷേ ഊർജം അമൂല്യമാണെന്നുള്ള സന്ദേശം ലോകത്തിന് കൊടുക്കാനും കാരണമായേക്കാം. അതനുസരിച്ചുള്ള ഗവേഷണങ്ങൾക്ക് ലോകരാജ്യങ്ങൾ കൈകോർക്കാനും മതി. നവ ഊർജ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്താനും ഇത് ആക്കം കൂട്ടുന്നുണ്ട്. ഇന്ത്യയും ഈ പ്രതിസന്ധിയിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല. ഇറക്കുമതിയിലൂടെയാണ് നാം പെട്രോളിയത്തിന്റെ ആവശ്യം കൈവരിക്കുന്നത്. അത് കൃത്യമായി ലഭ്യമല്ലെങ്കിൽ ഏത് രാജ്യത്തെപ്പോലെ ഇന്ത്യയിലും ഊർജക്ഷാമം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഊർജ സംരക്ഷണത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇതിനു മുമ്പ് ലോകത്തെ ഊർജക്ഷാമത്തിന്റെ കെടുതിയിലേക്ക് തള്ളിവിട്ടത് 1990 ഇറാഖ് യുദ്ധവും 1973 പെട്രോളിയം പ്രതിസന്ധിയുമായിരുന്നു. 1973 എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ഒറ്റയടിക്ക് പെട്രോളിയത്തിന് 3 ഇരട്ടി വില കൂട്ടി. ലോകമാകെ ഊർജ പ്രതിസന്ധിയുടെ നടുക്കടലിലേക്ക് വീണു. പക്ഷേ ഇതിന് ചില നല്ല വശങ്ങളും ഉണ്ടായി. പെട്രോളിയം തീർന്നുപോകുന്ന ഒരു വസ്തുവാണെന്ന് ലോകരാജ്യങ്ങളും ജനങ്ങളും ഒന്നുകൂടി ഉരുവിട്ടു പഠിച്ചു. പുതിയ ഗവേഷണങ്ങൾ മൂലം വാഹനങ്ങളുടെ മൈലേജ് 4 ഇരട്ടിയായി. അതോടൊപ്പം പുതിയ ഊർജ സ്രോതസ്സുകളായ സോളാർ, കാറ്റ് തുടങ്ങിയവ കണ്ടെത്താനും അവയുടെ ടെക്നോളജി വികസിപ്പിച്ചെടുക്കുവാനും സംവിധാനങ്ങൾ ഒരുക്കി. ശാസ്ത്രം ഹരിത ഊർജത്തിന്റെ പുറകെ കൂടി. ഊർജ സംരക്ഷണം എപ്രകാരം നടപ്പാക്കാം? ഊർജ സംരക്ഷണം നടപ്പാക്കേണ്ടത് പ്രധാനമായും 3 രീതിയിലാണ്. അതിൽ ആദ്യത്തേത് പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ്. അത് നിർവഹിക്കേണ്ടത് സാങ്കേതിക വിദഗ്ധരാണ്. ഗവേഷണത്തിന് ലോകരാജ്യങ്ങൾ തുക മാറ്റിവെക്കുന്നത് പോലെ നമ്മുടെ രാജ്യവും ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഗവേഷണത്തിന്റെ ഫലമായാണ് വൈദ്യുതി കൂടുതൽ ഉപയോഗിച്ചിരുന്ന ബൾബുകൾ മാറ്റി നാം LED ബൾബുകളും മൈലേജ് കൂടിയ വാഹനങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയത്. രണ്ടാമത്തെ രീതി വ്യാപകമായ ഊർജ സംരക്ഷണ പ്രചാരണമാണ്. ഊർജ സംരക്ഷണ
പ്രഭാഷണവാരവും ക്ലാസുകളും പ്രഭാഷണങ്ങളും ഒക്കെ നടത്തുന്നത് ജനമനസ്സുകളിൽ അതിന്റെ പ്രാധാന്യം നൽകുന്നതിനാണ്. ഇത് നമ്മുടെ ശീലമാകണം. ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ അങ്ങകലെയുള്ള താപനിലയത്തിൽ 800 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ കലരും എന്ന് നേരത്തെ പറഞ്ഞത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് ബദൽ ഊർജ്ജ സ്രോതസ്സുകൾക്കായുള്ള അന്വേഷണവും അതിന്റെ വ്യാപനവുമാണ്. സൗരോർജം, കാറ്റ്, ജൈവോർജ്ജം എന്നിവയിൽ നിന്നുള്ള ഊർജ്ജ നിലയങ്ങൾ ഇന്ന് വ്യാപകമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പരിസ്ഥിതി സൌഹാർദ്ദമാണ്. ലോകനേതാക്കൾ ഇതിനായി കാലാവസ്ഥാ സമ്മേളനങ്ങൾ ചേരുകയും അതിന്റെ അനുരണനങ്ങൾ ജനങ്ങളിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഊർജ്ജ സംരക്ഷണം നമ്മുടെ ശീലമാക്കിയാൽ രാഷ്ട്രത്തോട് ചെയ്യുന്ന ഒരു സേവനമാണ്. ഊർജ്ജക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ്ജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജ്ജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ്ജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജ്ജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാതക സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജ്ജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട് പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. പുതിയ താരിഫ് പ്രകാരം രാത്രിയിലെയും പകലത്തെയും വൈദ്യുതിക്ക് KSEB ഇളവ് നൽകുന്നുണ്ട്. വൈദ്യുതി പ്രസാരണ നഷ്ടം കുറയ്ക്കുക എന്നതും വൈദ്യുതി ലാഭത്തിന് ഉതകുന്ന പ്രവർത്തനമാണ്. ഇത് നിർവഹിക്കേണ്ടത് വിതരണ കമ്പനികളും സർക്കാരുമാണ്. ഹൈ വോൾട്ടേജ് ലൈൻ അനുപാതം വർദ്ധിപ്പിച്ച് പ്രസാരണ നഷ്ടം കുറയ്ക്കാവുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ ഇതിലുണ്ടായ ശാസ്ത്ര മുന്നേറ്റം വിതരണ കമ്പനിയുടെ ഗവേഷണ വിഭാഗം അനുവർത്തിക്കേണ്ടതാണ്. വിതരണ കമ്പനികൾക്ക് എഞ്ചിനീയറിംഗ് കോളേജുകളുമായി കൈകോർത്ത് ഗവേഷണ അടിത്തറ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും ഉണ്ടാകേണ്ടതാണ്. പകൽ സമയം പൊതു ചാർജിംഗ് കേന്ദ്രത്തിൽ നിന്ന് ചാർജ് ചെയ്യുന്നവർക്ക് നിരക്ക് വളരെ കുറച്ച് ജനത്തെ ഇതിൽ താൽപര്യം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വൈദ്യുത വാഹന ഉടമസ്ഥരുടെ വീട്ടിൽ TOD മീറ്റർ സ്ഥാപിച്ച് പീക്ക് ടൈം ചാർജിങ്ങിന് കൂടുതൽ നിരക്കും മറ്റു സമയങ്ങളിൽ കൂടുതൽ സൗജന്യവും നൽകാവുന്നതാണ്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക. ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക. ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക. ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫ് ആക്കുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചിലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്.
കൂടുതൽ സ്റ്റാറുള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ ഫോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് ഫോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്ക് കൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത

0: സാധനങ്ങൾ പോലും പലപ്പോഴും അതിൽ ഉണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
1: ഊർജ സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ ഒന്നാം ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അറബിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം ബിജുപാൽ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഇണം പകർന്ന് നജീ മർഷാദ്, അഭിരാമി അജി എന്നിവർ പാടിയത്. ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ.

അഞ്ചിലൊരാൾ തസ്കരൻ എന്ന ചിത്രത്തിനു വേണ്ടി പി കെ ഗോപി രചിച്ച് അജയ് ജോസഫ് ഈണം പകർന്ന് അജയ് ജോസഫ്, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയത്.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഹൃദയരാഗങ്ങളിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ നിന്നും സ്മിത അയച്ച സന്ദേശം. സ്മിതയുടെ തിരുവനന്തപുരത്തുള്ള ചേച്ചിയുടെ മകളായ സിദ്ധ്യമോൾക്ക് ഇന്നലെ 5-ാം പിറന്നാളായിരുന്നു. മോൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ എൻ്റെ ചിത്തിരത്താമരത്തുമ്പി എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സിന്ധ്യമോൾക്ക് സ്പൈസ് ഓഫ് എമ്മിൻ്റെയും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഗാനം കേൾക്കാം. ഈ ഗാനം പാടിയത് യേശുദാസ്, വിജയ് യേശുദാസ്, അഖില ആനന്ദ് എന്നിവരാണ്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയിൽ നിന്നും ഉഷ ആവശ്യപ്പെടുന്ന ഗാനമാണ് ഇനി. അംഗീകാരം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ നീലജലാശയത്തിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, എ ടി ഉമ്മർ.

ഉദയപുരം സുൽത്താൻ എന്ന ചിത്രത്തിലെ ഗായതി ഗായതി വനമാലി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അനീഷ് കൊല്ലമ്പടി, അരീക്കോട്, മലപ്പുറം. യേശുദാസും ചിത്രയുമാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്. ഗാനരചന, സംഗീതം കൈതപ്രം.

കടത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച്, ശ്യാം ഈണം പകർന്ന്, ഉണ്ണിമേനോൻ പാടിയ ഓളങ്ങൾ താളം തല്ലുമ്പോൾ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി. ഗാനം ആവശ്യപ്പെട്ടത് മനോജ് തെന്നിലാപുരം.

അടുത്ത സന്ദേശം. സന്ദേശമയച്ചിരിക്കുന്നത് എം മണി, വാണിയമ്പലം. ഹായ് ഹൃദയരാഗമി, ഈ മഴയുള്ള രാത്രിയിൽ നല്ല തണുപ്പും പിന്നെ ഹൃദയരാഗങ്ങളിൽ ഒഴുകിയെത്തുന്ന നല്ല നല്ല ഗാനങ്ങളും, എന്ത് സുഖമാണ് കിടന്നുറങ്ങുവാൻ. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവികുളം സ്പൈസ് എഫമിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇന്ന് കേൾക്കാൻ കൊതിക്കുന്ന ഗാനം ഗുരുജി ഒരു വാക്ക് എന്ന സിനിമയിലെ വേളാങ്കണ്ണി പള്ളിയിലെ കന്നിപ്പെരുന്നാൾ എന്ന ഗാനം. സന്ദേശമയച്ചിരിക്കുന്നത് എം മണി, വാണിയമ്പലം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്. ഈ ഗാനം പാടിയത് യേശുദാസ്.

ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ വെണ്ണതോൽക്കുമുടലോടെ എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു സരോജ പുത്തൻകുരിശ്.

വെള്ളമെന്ന ചിത്രത്തിലെ സൗരയൂഥ പദത്തിലെന്നു സംഗമപ്പൂ വിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇനി ഈ ഗാനം ആവശ്യപ്പെട്ടത്. ജമാലുദ്ദീൻ ചേരാനല്ലൂർ. യേശുദാസാണ് ഈ ഗാനം പാടിയത്. ഈ ഗാനത്തിൻ്റെ വരികൾ രചിച്ചത് മുല്ലനേഴി, ഈണം പകർന്നത് ജി ദേവരാജൻ.

ഇപ്പോൾ സമയം 11:10. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ വൈകുന്നേരം 4:25 ആരംഭിക്കും. ശുഭരാത്രി. ജയ് ഹിന്ദ്.